0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ.
1: മനുഷ്യൻ എത്ര സുന്ദരമായ പദം! വിസ്തൃത റഷ്യൻ സാഹിത്യകാരൻ മാക്സിം ഗോർക്കി മാനവികതയുടെ മനോഹരമായ മുഖം സ്വപ്നം കണ്ടത് ഓർക്കുന്നു. ഗോർക്കിയുടെ വാക്കുകൾ മനസ്സിൽ വരഞ്ഞിടുന്നു. മനുഷ്യൻ സുന്ദരമായ പദം. മനുഷ്യനെ സുന്ദരനാക്കുന്നത് എന്താണ്? സൃഷ്ടിയുടെ പൂർണ്ണത എന്ന് എഴുത്തുകാർ. അറിവ്, വിജ്ഞാനം, വിവേകം, സംസ്കാരം എന്നിങ്ങനെ പല തലങ്ങൾ. ഇതിനേക്കാൾ പ്രധാനമായി ഒന്നുമില്ല. അതേക്കുറിച്ച് ആദ്യം പറയാം. ഇതര ജീവികളോട്, പ്രകൃതിയോട് കരുണ ചെയ്യാൻ കടപ്പെട്ട മനുഷ്യൻ. കരുണയാണ് മനുഷ്യൻ എന്ന് ഉറപ്പിച്ചു പറയാം എന്ന് തോന്നുന്നു. അതാണ് അവനെ സുന്ദരനാക്കുന്നത്. സർവാഭീഷ്ടദായിനിയായ പ്രകൃതി എല്ലാ നന്മകളുടെയും ഫലസമൃദ്ധി വിവേകത്തോടെ പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്നതിന്, പ്രയോജനപ്പെടുത്തുന്നതിന് കടപ്പെട്ട മനുഷ്യൻ നിർഭാഗ്യവശാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. അത് നിഷേധിക്കുക വയ്യ. പ്രകൃതിയെ രക്ഷിച്ചു വളർത്തേണ്ട മനുഷ്യൻ, സ്വന്തം അധ്വാനം കൊണ്ട് ഭൂമിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച മനുഷ്യന്റെ മഹിമ ആദവും ദൈവവും എന്ന കവിതയിൽ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ പക്ഷികളും മൃഗങ്ങളും പ്രകൃതിയെ ചലനപൂർണമാക്കുന്നു, ചൈതന്യവത്താക്കുന്നു. ആദികാവ്യമായ രാമായണം പിറവിയെടുക്കുന്നത് ക്രൂരനായ കാട്ടാളൻ മരക്കൊമ്പിൽ കൊക്കുരസി രസിച്ച ഇണപക്ഷികളിലൊന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്ന സന്ദർഭത്തോട് പ്രതികരിച്ചുകൊണ്ടാണ്. പിടഞ്ഞുവീണ് ജീവൻ വെടിയുന്ന പക്ഷിയുടെ രോദനം കാട്ടാളനെ മനുഷ്യനാക്കി, കവിയാക്കി, ആദികാവ്യം പിറന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് വയലാർ രാമവർമ്മ എഴുതി. ആക്രമണകാരിയായ മനുഷ്യനോട് മാ നിഷാദ എന്ന് കൽപ്പിക്കാൻ എക്കാലത്തും കവി മനസ്സുകൾ ഒരുക്കം. മാനവികതയുടെ മധുര സന്ദേശം ഏറ്റുപാടുന്ന ഈ പുണ്യദിനത്തിലും ആക്രമണത്തിന് എതിരായ ശബ്ദം മുഴങ്ങുന്നു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആഹ്വാനം. മനുഷ്യരക്തപ്പുഴ ഒഴുകി ഭൂമി മനസ്സ് ദുഃഖസാന്ദ്രമാക്കരുത്. പാവപ്പെട്ട ആളുകളെ, ദുർബല ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്ത് ധനവും പദവിയും അധികാരവും കൈയാളുന്നവർ മതിക്കരുത്. മനുഷ്യന്റെ അഹങ്കാരത്തിനെതിരെ സാമ്രാജ്യ ശക്തികളുടെ കുടില തന്ത്രങ്ങൾക്ക് വിരോധമായി കവികളും ചിന്തകന്മാരും സദാ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. മാനവികതയുടെ അഥവാ മനുഷ്യത്വത്തിന്റെ മഹാസന്ദേശം അവരിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യദുഃഖങ്ങളുടെ ഉറവിടം തേടിപ്പോയ സിദ്ധാർത്ഥന്റെ കഥ ചരിത്രത്തിൽ നാം വായിക്കുന്നു. 12 വർഷം തപസ് ചെയ്ത് ആ ദുഃഖത്തിന് കാരണം കണ്ടെത്താൻ സിദ്ധാർത്ഥന് കഴിഞ്ഞു. അവിടുന്ന് ശ്രീബുദ്ധനായി കാലത്തെ നയിക്കുന്നു. കവികൾ എപ്പോഴും കരയുന്ന കണ്ണുകൾ തേടുന്നു. കവിത മനസ്സുകളെ ആശ്വസിപ്പിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ആശ്വാസമേകുന്നു. കല കാരുണ്യമാണ്. വിശക്കുന്നവന് ഉപദേശങ്ങളല്ല, ഭക്ഷണമാണ് വേണ്ടത്. കാരുണ്യപൂർവ്വം ദരിദ്രരെ ആശ്വസിപ്പിക്കുവാനും ജീവിതസന്ധികളിൽ ഉഴരുന്നവർക്ക് ആശ്വാസം നൽകാനും കഴിയുന്നു എന്നതാണ് യഥാർത്ഥ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ അടയാളം. ദാഹജലത്തിന് കൈനീട്ടുന്ന ഗുരുവിനെ പുരാണങ്ങളിൽ നാം ദർശിക്കുന്നു. ദാഹജലം പകർന്നു നൽകാൻ, വിശപ്പടക്കാൻ, ഭക്ഷണം നൽകാൻ, നഗ്നരായവരെ ഉടുപ്പിക്കാൻ, സമൂഹത്തിന്റെ താഴെത്തട്ടിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യാൻ സംസ്കാരമുള്ള മനുഷ്യർക്ക് കടമയുണ്ട്. കരുണയേക്കാൾ വലിയ ദൈവശാസ്ത്രമില്ല. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം പകരുക, ആരെയും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാതെ എല്ലാവർക്കും അർഹതപ്പെട്ടത് ഉറപ്പുവരുത്തുക, ഇത് പരിഷ്കൃത മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്, ഔദാര്യമല്ല. മാനവികതയുടെ മധുര സന്ദേശം വിളംബരം ചെയ്യുന്ന ഈ ദിനാശംസ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ പോലെ പ്രകാശദായകമാണ്. ആധുനിക കാലത്ത് പ്രാധാന്യം നൽകി നാം ആചരിക്കുന്ന മാനവികതയുടെ ഈ ശുഭദിനം നമുക്ക് നവസങ്കല്പങ്ങളുടെ പുതിയൊരു സംസ്കാര ലോകം സൃഷ്ടിക്കാൻ സഹായകമായി ഭവിക്കട്ടെ. കരുണാമയമായ ഭൂമി, സ്നേഹോജ്വലമായ ആകാശം.
0: ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. പുനഃപ്രക്ഷേപണം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് ചെന്നൈയിലെത്തും. നാളെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വീടുകളിൽ ശുദ്ധവും സുരക്ഷിതവും മിതമായ നിരക്കിലും പൈപ്പ് വഴി പാചകവാതകം എത്തിക്കാൻ ആഭ്യന്തര PNG കണക്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. അടുത്ത മാസം 1ാം തീയതി മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ ചേരും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് എന്നിവർ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ജില്ലയിലെ FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയതെന്നും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പു ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് നേട്ടം. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ഓസ്ട്രിയയുടെ കോളിൻ ഫിലിമോനെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഇടശ്ശേരിയുടെ കവിത കറമ്പിപ്പയ്യ്, ആലാപനം പി വി പ്രീത, ഉദയഗീതം എസ് ആർ ആനന്ദ് പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, 7:55 കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, സുന്ദരികളും സുന്ദരന്മാരും 114-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:00 പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് തുടരും. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. 12:00 കൂട്ടുകാരി. സെറിബ്രൽ പാഴ്സിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മയും പങ്കുവയ്ക്കുന്ന ജീവിതത്തിന്റെ കരുത്തുറ്റ അനുഭവങ്ങൾ, അവസാന ഭാഗം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 12:40 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ ഷാജി പൌലോ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:00 ആവണി പൊന്നുഞ്ഞാൻ, കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:00 ചിത്രീകരണം, പാതകളിൽ ചിതറുന്ന സ്വപ്നങ്ങൾ, രചന അഖിൽ ശാലിനി വിശ്വലാൽ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരിപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ചിത്രാഞ്ജലി സ്റ്റുഡിയോ പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 ചലച്ചിത്രഗാനങ്ങൾ, 5:40 കരുണാസായി മനോയാനം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 ഫാം

സിറ്റി 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥ തലയിലെഴുത്ത്, 9:30 സംഗീതസുധ, മുഖത്തല ജി ഗോപകുമാർ പാടിയ മലയാള കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:00 മുതൽ വിവിധ ഭാരതി റിലേ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോട് കൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ശുഭദിനാശംസകളോടെ നമുക്ക് ആരംഭിക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത കറുമ്പിപ്പയ്യ് പാരായണം ചെയ്യുന്നത് പി വി പ്രീത.

0: നമസ്തേ അനന്തപുരി. ഇനി ഉദയഗീതമാണ്.
1: ഉദയഗീതത്തിൽ ഇന്ന് എസ് ആർ ആനന്ദ് പാടിയ ഗാനങ്ങൾ കേൾക്കാം. സംഗീതം വി ടി സുനിൽ. ഹരിചന്ദനം ആ ചിരിചന്ദനം എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വി രാജഗോപാൽ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. ആദ്യം പത്രവൃത്താന്തം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചു. സർക്കാർ ജീവനക്കാർക്ക് 4,500 രൂപ ബോണസും 20,000 രൂപ ഓണം അഡ്വാൻസും ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവവിത്ത് നൽകും. വിഴിഞ്ഞം തുറമുഖം റിംഗ് റോഡിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് 3,200 കോടി രൂപ അനുവദിക്കണമെന്നും അതിവേഗത്തിൽ സ്ഥലം ഏറ്റെടുക്കലും മറ്റ് ജോലികളും പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുറമുഖത്തിന്റെ ആഭ്യന്തര കയറ്റുമതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൈബർ തട്ടിപ്പുകൾ തടയാനും റോഡപകടങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ട് 3 സ്മാർട്ട് പദ്ധതികളുമായി പോലീസ്. AI ട്രാക്ക് സംവിധാനം റോഡപകടങ്ങൾ കുറയ്ക്കാനും സ്മാർട്ട് പോലീസിംഗ് കാര്യക്ഷമമാക്കാൻ ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റമും സൈബർ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സൈബർ വാൾ എന്നിവയുമാണ് പുതിയ പദ്ധതികൾ. രാജ്യത്തെ മികച്ച കായിക താരങ്ങൾക്കുള്ള അർജുന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി അത്ലറ്റ് മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവർ ഉൾപ്പെടെ 17 താരങ്ങൾക്കാണ് അർജുന പുരസ്കാരങ്ങൾ നൽകുന്നത്. കായികരംഗത്തെ പരമോന്നത ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽരത്ന ഈ വർഷം ആർക്കും നൽകിയിട്ടില്ല. നെതർലൻഡിലും ബെൽജിയത്തിലുമായി നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിലെ 2 മത്സരത്തിൽ 1-6 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ തോൽപ്പിച്ചു.
1: വാതിൽപ്പടി വിതരണത്തിൽ നിന്ന് ആധാരമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് കീഴിലേക്ക് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം മാറ്റാനുള്ള കേരള സർക്കാരിന്റെ തത്വത്തിലുള്ള തീരുമാനം ആശങ്കകൾ ഉയർത്തുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന 1,000,000 വയോധികർ, വൈകല്യമുള്ളവർ, യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ, ഡിജിറ്റൽ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ പരിചയമില്ലാത്തവർ, ഇവർക്കെല്ലാം ഈ മാറ്റം നിലവിൽ വീട്ടിലെത്തുന്ന പെൻഷനു വേണ്ടി കാത്തിരിക്കേണ്ട, യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കുമെന്ന് കരുതുന്നു.
2: എല്ലാവർക്കും വീട്ടിൽ സഹായിക്കാനൊന്നും ആളുകൾ ഉണ്ടാവത്തില്ലല്ലോ. ATM കാർഡ് കൊടുത്തുവിട്ട് എടുക്കാനും.
1: എറണാകുളത്ത് നിന്ന് അജിത.
2: അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ പെൻഷൻ എത്തിച്ചു തരണമെന്ന് ഞങ്ങളെ പോലുള്ളവർ എപ്പോഴും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇനി ചുറ്റുവട്ട് തന്നെയുണ്ട്. ഇതേപോലെ ആരുമില്ല, തന്നെ താമസിക്കുന്നവര് ആണ് കൂടുതലും. ആരുമില്ല സഹായത്തിനൊന്നും. അപ്പൊ അവരുടെ ഒന്ന് വിശ്വാസത്തോടെ കൊടുത്തുവിട്ട് അവർക്ക് ഈ പൈസ അവരുടെ കൈ കിട്ടുമെന്നോ ചില്ലറയായിട്ട് കൊണ്ടുപോകുന്നു നമ്മളെ പറ്റിക്കും.
1: ഗുണഭോക്താവിന് പ്രവർത്തനക്ഷമമായ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുകയും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുകയും പണം പിൻവലിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ബാങ്ക് ട്രാൻസ്ഫർ സൗകര്യപ്രദമാകൂ. ബാങ്കിലേക്ക് നടക്കാൻ കഴിയാത്ത, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത, സമീപത്ത് ATM സൗകര്യമില്ലാത്ത, സാമ്പത്തിക ഇടപാടുകൾക്കായി ഒരു കുടുംബാംഗത്തെയോ അയൽക്കാരനെയോ ആശ്രയിക്കുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുതിയ സംവിധാനം കൂടുതൽ ബുദ്ധിമുട്ടായേക്കാം.
3: എന്റെ വീട്ടിൽ രണ്ടുപേരും കാഴ്ചയില്ലാത്തവരെ, വേറെ കാഴ്ചയുള്ള ആരും ഇവിടെയില്ല.
1: കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ലളിത.
3: അതുപോലെ തന്നെ ഈ പെൻഷൻ കിട്ടാൻ തുടങ്ങിയ കാലം തൊട്ട് പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ്മാനായിരുന്നു പെൻഷൻ കൊണ്ട് തന്നോണ്ടിരുന്നത്. ഇനിയിപ്പോ 10 വർഷം കൊണ്ട് ബാങ്കുകാരാ വീട്ടിൽ കൊണ്ട് തന്നോണ്ടിരുന്നത്. ഇപ്പോഴത്തെ സർക്കാർ വന്നപ്പോ അവര് പറയുന്നത് കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ കൊടുക്കും, ബാക്കി എല്ലാരും ബാങ്കിൽ പോയി വാങ്ങിക്കണം. അപ്പൊ കേരളത്തിലുള്ള 1,000,000 കാഴ്ചയില്ലാത്ത സഹോദരി സഹോദരന്മാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേരും വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരാ. അവർക്ക് സഹായിക്കാനോ ബാങ്കിൽ പോകാൻ കൂട്ടുപോകാനൊന്നും ആരുമില്ല. അപ്പൊ അവർക്കെല്ലാം വേണ്ടി ഇനിയുള്ള പെൻഷൻ ഞങ്ങൾക്കും വീട്ടിൽ കൊണ്ട് തരാനുള്ള ഏർപ്പാട് ചെയ്യണം. അതാ ഓരോ ഭരണക്കാർ വരുമ്പോ ഓരോ നിയമമാണ് കൊണ്ടുവരുന്നത്. എന്നാലും 60% പേരും കാഴ്ചയില്ലാത്തവരോട് അവഗണനയാണ് കാണിക്കുന്നത്. അത് അതുകൊണ്ട് തന്നെയാ ഞങ്ങൾക്ക് വിചാരിക്കുമ്പോ കൂട്ടിനൊന്നും ആളെ കിട്ടാത്തതും എല്ലാം. ബാങ്കി പെൻഷൻ വേണ്ടവർക്ക് കൊടുത്തോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് കാഴ്ചയില്ലാത്ത കേരളത്തിലെ 1,000,000 സഹോദരി സഹോദരന്മാർക്കുള്ള പെൻഷൻ പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ എങ്ങനെയായാലും വീട്ടിൽ എത്തിച്ച് തരാൻ വേണ്ട ഏർപ്പാട് ചെയ്യണം.
1: രമ,
4: പുറത്തുപോയി പെൻഷൻ വാങ്ങാനും എടുക്കാനും

0: പറ്റത്തില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി എടുത്തോണ്ട് വരാനും ആരും ഇല്ല, നമുക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പൊ മറ്റുള്ളവരുടെ സൗകര്യം നോക്കി നമ്മൾ ഇരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ എന്തായാലും തക്ക സമയത്ത് നടത്തില്ല.
1: കേരളത്തിലെ ജനസംഖ്യാപരമായ യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രശ്നം കൂടുതൽ ഗുരുതരമാണെന്ന് കാണാം. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ സാധാരണ സർക്കാർ സേവന കൈമാറ്റങ്ങളല്ല. അവ പ്രായമായവരെയും വിധവകളെയും വൈകല്യമുള്ളവരെയും കർഷക തൊഴിലാളികളെയുമാണ് പിന്തുണയ്ക്കുന്നത്. പല ഗുണഭോക്താക്കൾക്കും പ്രതിമാസ പെൻഷൻ അനുബന്ധ വരുമാനമല്ല, മറിച്ച് കുടുംബത്തിന്റെ അടിസ്ഥാന ബജറ്റിന്റെ ഭാഗമാണ്.
2: പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ എണ്ണം ഏകദേശം 68 ലക്ഷം.
1: സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള നാഷണൽ ഹെൽത്ത് സർവീസ് കോർ പ്രോജക്ട് മാനേജർ AR അരുൺ രാജ്,
2: അതായത് ആകെ ജനസംഖ്യയുടെ 19% വയോജനങ്ങളാണ്, അതായത് നമ്മളിൽ 5ൽ 1 വയോജനമാണ് എന്നുള്ളതാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ 8 മുതൽ 9 ലക്ഷത്തോളമുള്ള വയോജനങ്ങൾ 80 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവരാണ്. അതായത് ആകെ വയോജന ജനസംഖ്യയുടെ 12 മുതൽ 13% വരെ ഉള്ളവർ വയോവൃദ്ധരോ അല്ലെങ്കിൽ മഹാവൃദ്ധരോ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നവരാണ്. ഇത്തരക്കാർക്ക് ബാങ്കിംഗ് സേവനങ്ങളെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല.
1: മൊത്തത്തിലുള്ള മാറ്റത്തിന് പകരം ഗുണഭോക്താക്കൾക്ക് ആദ്യം വ്യക്തമായ ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയേണ്ടതുണ്ട്. ബാങ്ക് അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കാൻ കഴിയുന്നവരെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലേക്ക് മാറ്റാം. കിടപ്പിലായ ഗുണഭോക്താക്കൾക്കും അതിനു തുല്യമായ കേസുകൾക്കും സർക്കാർ ഇതിനകം ഇളവുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തടസ്സങ്ങളില്ലാതെ ഇളവുകൾ നിർവചിക്കപ്പെടുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് വെല്ലുവിളി.
3: ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഡിസബിലിറ്റി ഉള്ളവരുണ്ട്.
1: വട്ടിയൂർക്കാവ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ആശാ പ്രവർത്തക ശാലിനി,
3: പോയി വാങ്ങാൻ പ്രായാധിക്യമുള്ളവരും ഉണ്ട്. ഇപ്പോ ആ വിഷയത്തിൽ യഥാർത്ഥ ആൾക്കാർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടപ്പോഴാണ് ബാങ്ക് വഴി ആള് കൈപ്പറ്റുക എന്നൊരു കൊണ്ടുവന്നത്. പക്ഷെ എല്ലാവർക്കും അത് പ്രായോഗികമായിട്ടുള്ളൊരു നിലപാടല്ല. അതിന് വേറൊരു പോംവഴി എന്ന് പറയുന്നത് എന്തായാലും എല്ലാ ബാങ്കേഴ്സും അവരുടെ അക്കൗണ്ടിൽ അവർക്ക് നോമിനി ഉണ്ടാവും. പെൻഷനേഴ്സും ബാങ്ക് വഴിയാകുമ്പോൾ അവർക്ക് നോമിനി വയ്ക്കും. അപ്പൊ ആ നോമിനിയുടെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആധാർ, വോട്ടർ ഐ ഡി, അതുപോലുള്ള പാൻ കാർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വോട്ടർ ഐ ഡി പ്രൂഫ് വെച്ചിട്ട് ബൈസ്റ്റാൻഡേഴ്സ് മുഖാന്തരം എടുക്കാനുള്ളൊരു നടപടി സർക്കാർ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാ മാസവും ബാങ്കിൽ പോകുമ്പോഴത്തേക്ക് ഈ നോമിനിയുടെ ആധാറിന്റെ ഒരു കോപ്പി വല്ലതും ബാങ്കിൽ കൊടുത്തിട്ട് അവർക്കത് പെൻഷൻ കൈപ്പറ്റാനുള്ള ഒരു ഉത്തരവ് അങ്ങനെ കൊടുക്കുക. ഈ കാര്യങ്ങളെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പഴയതുപോലെ പോസ്റ്റ് ഓഫീസ് വഴി തീരെ അവശരായിട്ടുള്ളവർക്ക് വീടുകളിൽ പെൻഷൻ എത്തിക്കുക. ബെഡ്രിഡനായിട്ടുള്ള ആൾക്കാരെയാണ് പാലിയേറ്റീവ് കെയറിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ തുടർച്ചയായി വർഷങ്ങളായിട്ട് ചികിത്സയിൽ ഇരിക്കുന്നവരെയും പാലിയേറ്റീവ് കെയറിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് മാസത്തിൽ ഒന്നിടവിട്ടുള്ള മാസങ്ങളിലുള്ള ഒരു ബി പി ഷുഗർ ചെക്കിങ് കൊടുക്കുന്നുള്ളൂ. സഞ്ചരിക്കാൻ പറ്റുന്നവരാണ്, പക്ഷെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തവരും ഏജ്ഡ് ഉള്ളവരുടെ പ്രശ്നമായിട്ടുള്ളവർ കുറച്ചൊക്കെ അവർക്ക് നടക്കാൻ പറ്റും, വണ്ടിയിൽ കയറി പോകാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ബൈസ്റ്റാൻഡർ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടിയിൽ കയറി പോകാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്.
1: ജൂലൈയിൽ മാത്രം സാമൂഹിക സുരക്ഷാ ബോർഡ് പെൻഷനുകൾക്കായി 1095 കോടിയിലധികം രൂപ അനുവദിച്ചു. അതേസമയം കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് വായ്പകൾ സുരക്ഷിതമാക്കാൻ ഗണ്യമായ സർക്കാർ ഗ്യാരണ്ടികൾ ആവശ്യമായി വന്നിട്ടുണ്ട്. ഇത് കാര്യക്ഷമമായ പെൻഷൻ ഭരണത്തെ സാമ്പത്തികമായി കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു. ഓരോ ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെന്റും തിരികെ നൽകാത്ത തുകയും അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത ഗുണഭോക്താവും ഇതിനകം തന്നെ ഗണ്യമായ സാമ്പത്തിക ഭാരം വഹിക്കുന്ന കേരളത്തിന് അധിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്.
4: നമ്മൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതില്
1: കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി മുൻ ചെയർമാനും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ബി എ പ്രകാശ്,
4: വലിയ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ വലിയ ഒരു നോണ്ട്, അതായത് അനർഹരായ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. സി എ ജി വരെ കണക്ക് എടുത്തിട്ടുണ്ട് ഇതില്. അതിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% പേരും അനർഹരായിട്ടുള്ള ആളുകളെയാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. സി എ ജിയുടെ എസ്റ്റിമേറ്റ് ആണ്, ബാക്കിയുള്ളവർ പറയുന്നതല്ല. പൊതുവിലുള്ള ഒരു ഇതനുസരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1/3 വരെ ആളുകൾ അനർഹരായിട്ടുള്ള ആളുകളാണ്. രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഇത് കാരണം ഇത് തീരുമാനിക്കുന്നതെല്ലാം ലോക്കൽ ഗവൺമെന്റ്സല്ലേ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ്, അവരാണ് അതിന്റെ ബെനിഫിഷ്യറിയെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനർഹർ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അനർഹർക്ക് ഇങ്ങനെ ഈ തരത്തിലുള്ള ഇത് നമ്മൾ കൊടുക്കണം, അർഹരാർഹില്ലേ കൊടുക്കേണ്ടത്. അപ്പൊ ആ നിലയ്ക്ക് കൊടുക്കുമ്പോൾ വ്യക്തമായ ഒരു, അതായത് നേരിട്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരാൾ പോയി അവിടെ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. മാസം ഒരുപാട് പണം കൊടുക്കുന്നു, ഞങ്ങളെ പാർട്ടി നടത്തണം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇടപെടലുകൾ വരുന്നു. അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താനാണ് ഈ സർക്കാർ ഇപ്പൊ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിർവൃത്തരായവര് അല്ലെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും ഇതിലുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഭരണപരിഷ്കാരത്തിന്റെ ചെലവ് ഏറ്റവും ദരിദ്രനായ പൗരന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള കാരണമായി സാമ്പത്തിക അച്ചടക്കം മാറരുത്. പുതിയ സംവിധാനത്തിന്റെ വിജയം പണം ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൌണ്ടുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, യോഗ്യരായ ഓരോ പെൻഷൻകാരനും അധിക പണം ചെലവഴിക്കാതെയോ മറ്റാരെയെങ്കിലും ആശ്രയിക്കാതെയോ കൃത്യസമയം

0: സമയത്ത് മുഴുവൻ പണവും ലഭിച്ചു എന്നതുമാണ്.
1: 62 ലക്ഷം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നേരിട്ട് വീട്ടിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്.
0: യൂണിവേഴ്സിറ്റി കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മുൻ മേധാവിയും പ്രിൻസിപ്പലുമായിരുന്ന കെ എൻ ഗംഗാധരൻ,
1: അതിലെന്തെങ്കിലും ആകപ്പുഴകളോ കുറ്റങ്ങളോ ഉള്ളതായി പൊതുവെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പരാതി ഉള്ളതായിട്ടും എന്റെ അറിവിൽ ഇല്ല. ബാങ്ക് മുഖേന പെൻഷൻ വിതരണം എന്നാണ് ഇപ്പൊ ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം ഈ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ചെറുപ്പക്കാരല്ലോ, ഭൂരിപക്ഷം പേരും നല്ല പ്രായമുള്ള ആളുകളാണ്. ഈ അവരെ എന്തിനാണ് ഈ പാവങ്ങളെ ഓരോ മാസവും ബാങ്കുകളിലേക്ക് നടത്തിക്കുന്നത്? വളരെ അകലെയാകും ചിലപ്പോ ബാങ്കുകൾ. നമ്മുടെയൊക്കെ വീടിന്റെ തൊട്ടടുത്ത് ബാങ്കുകൾ കാണണമെന്നില്ല. അപ്പോ ആ ബാങ്കുകളിലേക്ക് ഓരോ മാസവും അവർ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഇത് വാങ്ങണം. പല ആളുകൾക്കും ബാങ്കിങ് രീതി അത്ര പരിചയം ഉണ്ടായിരുന്നു വരില്ല. മാത്രമല്ല, ഗുണഭോക്താക്കളിൽ ഏതാണ്ട് 62% പേരും സ്ത്രീകളാണ്. അവരെയെല്ലാം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10,000-ലേറെ പേർ അവർക്ക് നാമമാത്രമായിട്ടുള്ള ഒരു ഓണറേറിയം ലഭിച്ചു വരുന്നുണ്ട്. അത് ഈ ബാങ്ക് മുഖേനയാക്കുമ്പോൾ ആ തുക പോലും ഇല്ലാതാവും. അവർക്ക് അവരുടെ ചെറിയൊരു വരുമാനം അവർക്ക് നിഷേധിക്കപ്പെടും എന്നുള്ള വലിയ ഒരു കുഴപ്പമുണ്ട്. മാത്രമല്ല, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു ഒരു ഫലമെന്ന് പറഞ്ഞാൽ വികസന വീഥിയുടെ ഇരുവശവും ഉള്ള ലക്ഷ്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നതാണ് എല്ലാം അറിയാമല്ലോ. അവർക്ക് സമാശ്വാസം പകരാൻ സമൂഹത്തിന് കടമയുണ്ട്.
0: കേരളത്തിലെ ക്ഷേമ പെൻഷൻ സമ്പ്രദായം പ്രതിമാസ തുകയ്ക്കപ്പുറം പ്രാധാന്യമുള്ള ഒന്നാണ്. പ്രായമായവർക്ക്, വിധവകൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്, ഇവർക്കെല്ലാം പെൻഷൻ വീട്ടുവാതിൽക്കൽ എത്തുന്നത് സംസ്ഥാനം അവരെ മറന്നിട്ടില്ല എന്ന തിരിച്ചറിവാണ്. സാങ്കേതിക വിദ്യയ്ക്ക് ആ പിന്തുണ കൂടുതൽ സുതാര്യവും വേഗതയേറിയതും സുരക്ഷിതവുമാക്കാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായും സ്വീകരിക്കേണ്ടതുണ്ട്.
2: ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള അവശത അനുഭവിക്കുന്ന ധാരാളം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു നടപടിയായിരുന്നു.
0: AR അരുൺ രാജ്.
2: എന്നാൽ ക്ഷേമ പെൻഷനുകൾ ബാങ്ക് മുഖാന്തരം വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ ബാങ്കിംഗ് സേവനങ്ങളെ കുറിച്ച് ധാരണയില്ലാത്തതോ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ വയോജനങ്ങൾക്ക് പെൻഷൻ മുടക്കം വരുമോ എന്നുള്ള ആശങ്ക വയോജനങ്ങൾ വയോജന ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. അനർഹമായി പെൻഷൻ വീടുകളിൽ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നതെങ്കിലും അർഹമായവർക്ക് തുടർന്നും പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് ഉപകാരപ്രദമാകും എന്നാണ് കരുതുന്നത്.
0: ബാങ്ക് അധിഷ്ഠിത പെൻഷൻ സംവിധാനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം സർക്കാരിന് ഒരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ എന്നതല്ല. ഏറ്റവും ദുർബലനായ പെൻഷൻകാരനും കടലാസിന്റെയും ദൂരത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പുതിയ വേലിക്കെട്ടുകൾ കടക്കാതെ തന്നെ ആ പണം ലഭിക്കുമോ എന്നതാണ്. ഒരു ക്ഷേമരാഷ്ട്രം സാമ്പത്തിക ചോർച്ചകൾ ഇല്ലാതാക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ക്ഷേമമെത്തുന്ന വഴികൾ വേലികെട്ടി അടയ്ക്കുകയുമരുത്.

0: പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം. നമസ്തേ അനന്തപുരിയിൽ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9499569321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:05 മുതൽ 12 മണിവരെ.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം.

0: കന്നട മണ്ണന്തല.
1: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്

0: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതി വിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആഭ്യന്തര പി എൻ ജി കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ നയരൂപീകരണത്തിന്റെയും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെ 2026 ബാച്ച് ട്രെയിനി ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കൃത്യതയോടും സത്യസന്ധതയോടും ഒപ്പം യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ട്രെയിനി ഓഫീസർമാരോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ദ്വിദിന സന്ദർശനത്തിനായി ചെന്നൈയിലെത്തും. നാളെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ നിക്ഷേപത്തിന് ജാപ്പനീസ് ബിസിനസ് സംരംഭങ്ങളെ ക്ഷണിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി വ്യാപാരം 27.5 ബില്യൺ ഡോളറിലെത്തി. ജപ്പാൻ ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ സ്രോതസ്സായെന്ന് മന്ത്രി പറഞ്ഞു. പൈപ്പ്ലൈൻ വഴി പ്രകൃതിവാതകം വീടുകളിൽ എത്തിക്കുന്ന പി എൻ ജി കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് അടുത്ത മാസം 1 തുടക്കമാകും. കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധവും സുരക്ഷിതവുമായ പി എൻ ജി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. നിലവിൽ രാജ്യത്ത് 1,74,00,000 ആഭ്യന്തര പി എൻ ജി കണക്ഷനാണ് ഉള്ളത്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ജനകേന്ദ്രീകൃതവും സുസ്ഥിരവും വികസന രാജ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള ദക്ഷിണ മേഖലയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകുക, സഹകരണത്തിനും സുസ്ഥിരതയ്ക്കുമായി പ്രതിരോധശേഷിയും നൂതനാശയങ്ങളും കെട്ടിപ്പടുക്കുന്ന ഒരു കൂട്ടായ്മയായി ബ്രിക്സിനെ പുനർനിർവചിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവനേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം ചെറിയ തുക അടച്ചാൽ വായ്പ ലഭിക്കുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ മുദ്ര നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും ഇതൊരു പുനർധന സഹായം നൽകുന്ന ഏജൻസിയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തലസ്ഥാന നഗരിയിലെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ആരോഗ്യവകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഔഷധിയിലെയും ഹോങ്കോവിലെയും ജീവനക്കാർക്ക് ബോണസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇരു സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായും പ്രത്യേകം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഔഷധിയിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 2,500 രൂപയും ഹോംകോയിലെ സ്ഥിരം ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ബോണസിനേക്കാൾ 6,000 രൂപയുടെയും താൽക്കാലിക ജീവനക്കാർക്ക് 5,000 രൂപയുടെയും വർധനവാണ് വരുത്തിയതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പെർഫോമൻസ് കം ഇൻസെന്റീവ്സ്, ബോണസ് എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ബിന്ദുകൃഷ്ണയുടെ സാന്നിധ്യത്തിൽ കെപ്കോ മാനേജ്മെന്റ് വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ധാരണയായത്. എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 600 രൂപയുടെ വർധനവ് നൽകാനാണ് ധാരണ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
2: ബീച്ചുകൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ്, മാഹി, കർണാടക, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്.
1: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല ഇന്ന് എറണാകുളം മരടിൽ നടത്തും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനാകും. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ജില്ലയിലെ FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയത്. ഗോഡൌണുകളിൽ പുതിയ സ്റ്റോക്ക് എത്തിയതായും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. വിലക്കയറ്റം തടയാൻ അരിമില്ലുകളിൽ ഉൾപ്പെടെ സ്പെഷ്യൽ സ്ക്വാഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും പച്ചക്കറിക്കടകൾ, റീറ്റെയിൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധന ഊർജിതമാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ജില്ലകളിലെ റേഷൻ കിറ്റ് വിതരണത്തിന്റെ തുടർ അവലോകനം രാവിലെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഇത്തവണത്തെ ഓണാഘോഷം മാലിന്യമുക്തവും പരിസ്ഥിതി സൌഹൃദവുമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. ഇതിനായി 11-ദിന നിർദ്ദേശങ്ങൾ ജില്ലാ ശുചിത്വ മിഷൻ മുന്നോട്ട് വച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: നിലവിലുള്ള നിർദ്ദേശങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഉത്തരവുകളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ബയോ പേപ്പർ കപ്പ് ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കണം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം തയ്യാറാക്കുകയും വിളമ്പുകയും ചെയ്യണമെന്നും ഭക്ഷണാവശിഷ്ടം പ്രത്യേകം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രകൃതിദത്ത പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ തീർക്കണം. പൂക്കളത്തിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കരുത്. അലങ്കാരങ്ങൾ പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ കൊണ്ടായിരിക്കണം. മുൻവർഷങ്ങളിൽ ഉപയോഗിച്ച അലങ്കാര സാമഗ്രികൾ പരമാവധി പുനരുപയോഗിക്കണം. ഹരിതവും ശുചിത്വപൂർണവുമായ വികസനത്തിന് ഗവൺമെന്റ് ഓഫീസുകൾ മാതൃകയാവേണ്ടതുണ്ടെന്നും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഓഫീസ് മേധാവിമാർ ഉറപ്പാക്കണമെന്നും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു.
1: ന്യൂഡൽഹിയിൽ BW ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലക്ഷ്യസെൻ ഓസ്ട്രിയയുടെ കോളിൻ ഫിലിമോനെ പരാജയപ്പെടുത്തി. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 3-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. 2-ാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഇതുവരെ 4 വിക്കറ്റിന് 84 റൺസ് നേടി. പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 മുതൽ കൊളംബോയിൽ നടക്കും. FIH പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലാൻഡ്സിലെ ആസ്റ്റം വീനിലാണ് മത്സരം. വനിതാ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 4 പോയിന്റുകളോടെ പൂൾ ഡി വിഭാഗത്തിൽ 1-ാമതെത്തി. 135-ാമത് ഡ്യൂറൻസ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FCയും SC ഡൽഹിയും ഇന്ന് വൈകിട്ട് 7 മണിക്ക് കൊൽക്കത്തയിൽ ഏറ്റുമുട്ടും. 4 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകൾ നേടിയ SC ഡൽഹിയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാർ. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ നടത്തും. കഴിഞ്ഞ മാസം 21-ന് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിലാണ് അധിക സർവീസുകൾ നടത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണ നിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതി വിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഭ്യന്തര PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വിക്കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ഇനി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ചോദ്യം, ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഭാഗ്യചിഹ്നത്തിന്റെ പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഭാഗ്യചിഹ്നത്തിന്റെ പേരെന്താണ്? ഉത്തരം പറയാം 8 പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇനി യേശുദാസ് കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം രചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ.

കാർഷിക മേഖല വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി

0: പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ഉറപ്പിക്കുന്നതിനായി ക്ഷീരവികസന വകുപ്പ് ഊർജിത പാൽ പരിശോധനാ സംവിധാനം ഒരുക്കുന്നു. തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരവികസന വകുപ്പിന്റെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഈ മാസം 20 മുതൽ 24 വരെ ഓണക്കാല പ്രത്യേക പാൽ പരിശോധനയും ഇൻഫർമേഷൻ സെന്ററും പ്രവർത്തിക്കും. പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതോ സുരക്ഷിതമല്ലാത്തതോ ആയ പാൽ കണ്ടെത്തുന്ന പക്ഷം തുടർ നടപടികൾക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ വിവരമറിയിക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെയും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പാലിന്റെയും സൌജന്യ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള സൌകര്യം ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൌകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ക്ഷീരവികസന വകുപ്പ് അറിയിച്ചു. പരിശോധനയ്ക്കായി കുറഞ്ഞത് 200 മില്ലിലിറ്റർ സാമ്പിൾ പാലെത്തിക്കണം. പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കാതെ ശേഖരിച്ച ഉടൻ തന്നെ പരിശോധനയ്ക്കായി ലാബിലെത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0471244402-1. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ വെച്ച് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പ് എന്ന വിഷയത്തിൽ ഇന്നും നാളെയും പരിശീലനം സംഘടിപ്പിക്കുന്നു. നൂതന ടാപ്പിംഗ് രീതികൾ, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജകൌഷധ പ്രയോഗം, റെയിൻ ഗാർഡിംഗ് എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 6238-0928-1775-0481-2351-3. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ടു താഴത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ, മറ്റനുബന്ധ സാധനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0495-2-95-850-91-88-2-2-3-5-8-4. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ മാത്തമെറ്റിക്സ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി നാളെ രാവിലെ 10 മണിക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0494-2686-214. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 21 മുതൽ 22 വരെയുള്ള 2 ദിവസങ്ങളിലായി തീറ്റപ്പുൽകൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തിരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തിരമോ രജിസ്റ്റർ ചെയ്യുക. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8089-391-0901-0476-2-698-55-0. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വെച്ച് നാളെ കൂൺ കൃഷിയെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 8547-0773-0487-2-370-773. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഓണം
3: പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
6: എസ് ജാനകിയും സംഘവും കാണാമറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ രചന, ശ്യാമിന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സമയം 7:15.
2: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട മണ്ണന്തല.
3: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല.

0: മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവിന്റെ കാരണങ്ങളെക്കുറിച്ച് ENT കൺസൾട്ടന്റ് ഡോക്ടർ പ്രദീഷ് MC സംസാരിക്കുന്നു.
2: എല്ലാവരെയും പെട്ടെന്ന് പേടിപ്പിക്കുന്ന ഒരു രോഗലക്ഷണമാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ്. ഇത് ശരിക്കും ഒരു അത്യാഹിത വിഭാഗത്തിൽ പോയി കാണിക്കാനുള്ള ഒരു എമർജൻസിയാണ്. 100,000 ആളുകളിൽ 5-30 പേരിൽ വരെയാണ് ഈ അസുഖം കണ്ടുവരിക. 99% ഒരു ചെവിയെയാണ് ബാധിക്കുക. 30 dB മുകളിലുണ്ടാകുന്ന കേൾവിക്കുറവ്, അതും 3 frequencies ബാധിക്കുന്നതും അത് 3 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നതുമാണ് ഈ അവസ്ഥ. 72 മണിക്കൂറിനുള്ളിൽ ഇത് സംഭവിക്കും. കൂടുതൽ ആളുകളിലും നമുക്ക് ഒരു കാരണം കണ്ടെത്താൻ സാധിക്കാറില്ല. നമ്മൾ മൊത്തം നോക്കിയാൽ 5-10% പേരിൽ മാത്രമായിരിക്കും നമുക്കൊരു കാരണം കണ്ടെത്താനായിട്ട് സാധിക്കുക. കാരണങ്ങൾ പലതാണ്. ഒരു വൈറൽ ഇൻഫെക്ഷൻ, ഹെർപ്പീസ് പോലെയുള്ളതോ മംസ് പോലെയുള്ളതോ മെനിഞ്ചൈറ്റിസ് പോലെയുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകാം. തലയ്ക്കുണ്ടാകുന്ന ക്ഷതം, അതായത് ബാരോട്രോമ എന്ന് പറയും, ചെവിക്കകത്തുള്ള പ്രഷർ പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ, നമ്മൾ ഫ്ലൈറ്റിൽ അസെൻഡോ ഡിസെൻഡോ ചെയ്യുന്ന സമയത്തോ ഡൈവിംഗ് ചെയ്യുന്ന ആൾക്കാർക്കോ ഉണ്ടാവുന്ന പ്രഷർ വേരിയേഷനെയാണ് ബാരോട്രോമ എന്ന് പറയുന്നത്. ഈ ബാരോട്രോമയും പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവുണ്ടാക്കാം. രക്തത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ലുക്കീമിയ പോലെ, ക്യാൻസർ പോലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഈ പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവുണ്ടാക്കാം. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കെതിരെ ബാധിക്കുന്ന അവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഇതും പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവുണ്ടാക്കാം. അധികമായി നിൽക്കുന്ന ഷുഗറ്, കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്ന കൊളസ്ട്രോള്, നാഡിയെ ബാധിക്കുന്ന അവസ്ഥകൾ, മൈഗ്രെയിൻ പോലെയുള്ളത്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലെയുള്ളത്, രക്തത്തിൻ്റെ കട്ടിയിലോ രക്തത്തിൻ്റെ ഓട്ടത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസവും പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവുണ്ടാക്കാം. ചില മരുന്നുകൾ പോലും, വേദന സംഹാരി, ചില ക്യാൻസർ മെഡിസിൻസ്, ചില ആൻറ്റിബയോട്ടിക് പോലും പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവുണ്ടാക്കാം. കേൾവിക്കുറവിന് ഉപരിയായി ഉണ്ടാവുന്നത് തലകറക്കമുണ്ടാകാം. ടക് ടക് എന്ന് പറയുന്ന ടിനൈറ്റസ് എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നതായിട്ടും പറയും. 40% ആൾക്കാരിലാണ് ഈ തലകറക്കം കണ്ടുവരിക. പെട്ടെന്നുണ്ടാവുന്ന കേൾവിക്കുറവിൻ്റെ കൂടെ ഉണ്ടാവുന്ന തലകറക്കം നല്ലൊരു ലക്ഷണമല്ല. ഈ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് പേടിപ്പെടുത്തുന്നതും അത് ടെൻഷൻ ഉണ്ടാക്കാനുമുള്ള കാരണമാണ്. പെട്ടെന്ന് നമ്മൾ ഓഡിയോളജി, അതായത് എത്രത്തോളം നമുക്ക് കേൾവി ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കേൾവിക്കുറവ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. കൂടെ ഉണ്ടാവുന്ന തലകറക്കം വന്നില്ല എങ്കിൽ അത് നല്ലൊരു ലക്ഷണമാണ്, റിക്കവറി കൂടുതൽ ഉണ്ടാകും. നല്ല ലക്ഷണങ്ങൾ അല്ല എന്ന് പറയാനുള്ളത്, 1, 60 വയസ്സിന് മുകളിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ അത് ഫുൾ റിക്കവറി ആയി വരണം എന്നില്ല. തലകറക്കമുണ്ടായാലും അത് ഫുൾ റിക്കവറി ആയി വരണമെന്നില്ല. ലക്ഷണം കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ചികിത്സിച്ചില്ല എങ്കിൽ അതും നല്ലൊരു റിക്കവറി ഉണ്ടാവില്ല. റിക്കവറി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന കേൾവി പൂർണ്ണമായും തിരിച്ചു കിട്ടണം എന്നില്ല. സോ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അടിയന്തരമായി എടുക്കുകയുമാണ് വേണ്ടത്. 50% ആൾക്കാർക്കും അത് പൂർണ്ണമായും റിക്കവറി ആകും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവിന്റെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ENT കൺസൾട്ടന്റ് ഡോക്ടർ പ്രദീഷ് MC.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
7: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: പൂവച്ചൽ ഖാദറിന്റെ വരികൾ, KV മഹാദേവന്റെ സംഗീതം, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം പിരിയില്ല നാം.

0: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
4: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: ഇന്ന് ഓഗസ്റ്റ് 19.
6: ചരിത്രത്തിൽ ഇന്ന്
7: ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1919 ഓഗസ്റ്റ് 19. മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിന് വിരാമമിട്ട് ഒപ്പുവെച്ച റാവൽപിണ്ടി കരാറിലൂടെയാണ് അഫ്ഗാനിസ്ഥാന് വിദേശ നയങ്ങളിലടക്കം പരമാധികാരം ലഭിച്ചത്. അമാനുല്ല ഖാൻ രാജാവിന്റെ നേതൃത്വത്തിലാണ് അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടത്. അന്നു മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 19 അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക ദേശീയ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വരുന്നു. 1871 ഓഗസ്റ്റ് 19 വിമാന നിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച റൈറ്റ് സഹോദരന്മാരിൽ ഒരാളായ ഓർവിൽ റൈറ്റ് ജനിച്ചത്. അമേരിക്കയിലെ ഒഹായോയിലുള്ള ഡെയ്റ്റണിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഈ ചരിത്രപരമായ ദിവസത്തിന് ഓർമ്മപ്പെടുത്തലായി ഓഗസ്റ്റ് 19 അമേരിക്കയിൽ ദേശീയ വൈമാനിക ദിനമായി ആചരിക്കുന്നു. 1994 ഓഗസ്റ്റ് 19 ലോക പ്രശസ്ത ക്വാണ്ടം രസതന്ത്രജ്ഞനും 2 തവണ വ്യത്യസ്ത മേഖലകളിൽ നൊബേൽ സമ്മാനം നേടിയ ഏക വ്യക്തിയുമായ ലൈനസ് പോളിംഗ് അന്തരിച്ചത്. രാസബന്ധനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് 1954 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനവും ആണവായുധ പരീക്ഷണങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് 1962 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും അദ്ദേഹം നേടി. ക്വാണ്ടം രസതന്ത്രം, മോളിക്യുലാർ ബയോളജി എന്നീ മേഖലകളുടെ അടിത്തറ പാകിയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് അദ്ദേഹം. വിറ്റാമിൻ സിയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലും അദ്ദേഹം ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക രൂപനാണയം കൽക്കട്ട മിന്റിൽ നിന്ന് പുറത്തിറക്കിയത് 1757 ഓഗസ്റ്റ് 19. ആദ്യകാലത്ത് മുഗൾ ചക്രവർത്തിയുടെ പേരിൽ അച്ചടിച്ച ഈ നാണയങ്ങളാണ് ഭാരതത്തിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ആധിപത്യത്തിന് അടിത്തറയിട്ടത്. 1868 ഓഗസ്റ്റ് 19 ജർമ്മൻ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്രജ്ഞനായ ഓഗസ്റ്റ് ഫെർഡിനൻഡ് മോബിയസ് അന്തരിച്ചത്. ഒറ്റപ്രതലവും ഒറ്റവക്കും മാത്രമുള്ള അത്ഭുത ഘടനയായ മോബിയസ് സ്ട്രിപ്പ് കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. 1819 ഓഗസ്റ്റ് 19 വ്യാവസായിക വിപ്ലവത്തിന് കരുത്തു പകർന്ന പ്രശസ്ത സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ ജെയിംസ് വാട്ട് അന്തരിച്ചത്. ന്യൂ കോമൺ സ്റ്റീം എഞ്ചിനിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി കാര്യക്ഷമമായ ആധുനിക സ്റ്റീം എഞ്ചിൻ വികസിപ്പിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് വൈദ്യുത ശേഷിയുടെ യൂണിറ്റിന് വാട്ട് എന്ന പേരിട്ടത്. പ്രശസ്ത നയതന്ത്രജ്ഞനും മലയാളി പ്രമുഖനുമായ KR നാരായണൻ ഇന്ത്യയുടെ 9-ാമത് ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റത് 1992 ഓഗസ്റ്റ് 19. വിദേശകാര്യ വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനായും വിദേശ രാജ്യങ്ങളിൽ നയതന്ത്ര പ്രതിനിധിയായും സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലെത്തിയത്. പിൽക്കാലത്ത് 1997 സ്വതന്ത്ര ഇന്ത്യയുടെ 10-ാമത് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയായി അദ്ദേഹം മാറി. പ്രശസ്ത ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ ബ്ലെയ്സ് പാസ്കൽ അന്തരിച്ചത് 1662 ഓഗസ്റ്റ് 19. ഗണിതശാസ്ത്രത്തിലെ പാസ്കൽ ത്രികോണം, ദ്രാവകമർദ്ദത്തെക്കുറിച്ചുള്ള പാസ്കൽ നിയമം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടെത്തലുകളാണ്. 1623 ജൂൺ 19 ജനിച്ച അദ്ദേഹത്തിന്റെ സംഭാവനകൾ കമ്പ്യൂട്ടർ സയൻസിനും പ്രൊബബിലിറ്റി തിയറിക്കും തറക്കലിട്ടു. കേവലം 39-ാം വയസ്സിൽ അന്തരിച്ച പാസ്കലിന്റെ നാമധേയത്തിലാണ് മർദ്ദത്തിന്റെ അന്താരാഷ്ട്ര അളവുകോലായ പാസ്കൽ അറിയപ്പെടുന്നത്.
6: ചരിത്രത്തിൽ ഇന്ന്
8: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
9: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
6: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
10: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
6: ഈ ഓഗസ്റ്റ് 22-ന് വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
11: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
12: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
11: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
12: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
11: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
12: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
13: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
11: എന്നാ പറയ?
13: 90-74-503-503.
5: എ ടി ഉമ്മറിന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ലക്ഷ്മണരേഖ. ഗാനരചന ബിജു തിരുമല.

0: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം.

0: വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തൊഴിൽ ദർശനം.
4: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അസോസിയേറ്റ് മോഡലർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. യോഗ്യത: ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ, കെമിക്കൽ, സിവിൽ വിഷയങ്ങളിൽ ഡിപ്ലോമ, ബിഇ, ബിടെക്, ബിഎസ്സി. ഡിപ്ലോമക്കാർക്ക് 6 വർഷത്തെയും മറ്റുള്ളവർക്ക് 4 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. പ്രായം 2026 ജൂലൈ 31, 33 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.engineersindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.engineersindia.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 21. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിലേക്ക് ഗ്രാജുവേറ്റ് സയന്റിഫിക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്രന്റീസ്ഷിപ്പിന് അവസരം. 3 ഒഴിവുണ്ട്. ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്രന്റീസ് ഒഴിവ് 2. യോഗ്യത: ബിടെക് സിവിൽ, കെമിക്കൽ, എൻവയൺമെന്റൽ. പ്രായം 28 വയസ്സ് കവിയരുത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ഒഴിവ് 1. യോഗ്യത: 50% മാർക്കോടെയുള്ള MSc. പ്രായം 19-32 വയസ്സിനും ഇടയിൽ. വാക്കിൻ ഇന്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. വാക്കിൻ ഇന്റർവ്യൂ ഓഗസ്റ്റ് 21. ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിനുള്ളവർ രാവിലെ 11, പോസ്റ്റ് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിനുള്ളവർ ഉച്ചയ്ക്ക് 2, ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകളും സഹിതം ബോർഡിന്റെ കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.kspcb.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kspcb.kerala.gov.in. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിലായി 16 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: കൊമേഴ്സ് 12, ജനറൽ 2, SC 1, ST 2, OBC 1, EWS 6, എക്കണോമിക്സ് 3, മാത്തമാറ്റിക്സ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.src.edu അല്ലെങ്കിൽ www.du.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.src.edu അല്ലെങ്കിൽ www.du.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 22. ഹരിയാനയിലെ ഗുരുഗ്രാം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ പ്രോജക്ട്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ 26 ഒഴിവ്. സ്ഥിര നിയമനമാണ്. വിവിധ കേന്ദ്രങ്ങളിലുള്ള ഓഫീസുകളിലായിരിക്കും നിയമനം. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഡെപ്യൂട്ടി മാനേജർ ഒഴിവ് 15, ഫിനാൻസ് 11, ലോ 4. MBAയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ നിയമബിരുദവും 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും: എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഞ്ചിനീയറിംഗ് 1, ജോയിന്റ് ജനറൽ മാനേജർ ഫിനാൻസ് 1, മാനേജർ ഫിനാൻസ് 4, മാനേജർ HR 5. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് 1000 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://recruitment-jobs.in/NPCC. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruit-jobs.in/NPCC. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 22.
3: തൊഴിൽ ദർശനം.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
7: 1st ടാറ്റ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
8: 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമർ, പാടിയത് യേശുദാസും പി സുശീലയും, ചിത്രം ആഗ്രഹം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്. നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.

0: സാധനം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
4: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് KG രാധാകൃഷ്ണപിള്ള.
5: പ്രാണനു വേണ്ടിയുള്ള അവറ്റകളുടെ പാച്ചിൽ എന്നെ സങ്കടപ്പെടുത്തി. എന്നാൽ അവറ്റയുടെ പാച്ചിൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ നല്ല മലയാളം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ സങ്കടപ്പെടും. അവകൾ, അവ, അതുകൾ എന്നിവ അത് എന്നതിന്റെ നപുംസക ബഹുവചനമാണ്. അത്ഭുതപ്പെടുക, വിസ്മയിക്കുക എന്നീ അർത്ഥത്തിൽ നാം അതിശയിക്കുക എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതിശയിക്കുക എന്ന പദത്തിന് വിസ്മയിപ്പിക്കുക എന്ന അർത്ഥമില്ല, അതിക്രമിക്കുക എന്നാണ് അതിന് അർത്ഥം. ചിലർ ഇതിനെ അതിശയിക്കുക എന്നാക്കി പറയാറുണ്ട്. അതിശയിക്കുക എന്നതിന് ചാരിയിരിക്കുക എന്നാണ് അർത്ഥം. 200നെ 200 ആക്കിയും 600നെ 600 ആക്കിയും എഴുതി കാണാറുണ്ട്. എന്നാൽ 200ഉം 600ഉമാണ് ശരി. ധാതുപൂർവമായാൽ ഉത്തരപദത്തിലെ ആദ്യാക്ഷരം ഇരട്ടിക്കേണ്ടതില്ല. ഇരിക്കാനുള്ള സ്ഥലം എന്നർത്ഥത്തിൽ ഇരിപ്പിടമാണ് ശരി, ഇരിപ്പിടമല്ല. തൂക്കാൻ ഈക്കിൽ ചീകുന്നവർ ശ്രദ്ധിക്കുക, ഈക്കിലല്ല വേണ്ടത്, ഈർക്കിലാണ്. നാണം മറയ്ക്കാൻ ഉടുത്തുണിയല്ല വേണ്ടത്, ഉടുതുണിയാണ്. മുകളിൽ മുകൾ ഭാഗം എന്നീ അർത്ഥത്തിൽ മിതേ എന്ന് എഴുതാറുണ്ട്. മീതയാണ് ശരി. എ എന്നത് അവതാരക പ്രത്യയമാണ്. ആവശ്യം എന്നാൽ ഒഴിച്ചുകൂടാനാകാത്ത കാര്യമാണ്. എന്നാൽ ആവശ്യം വേണ്ടത് എന്നേ അർത്ഥം കൽപ്പിക്കുന്നുള്ളൂ. വായു, ജലം, ആഹാരം എന്നിവ പ്രാണന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, ഒഴിച്ചുകൂടാനാകാത്തവയാണ്. എന്നാൽ പെൻഷൻ കുടിശ്ശിക തീർത്തു കിട്ടേണ്ടത് ആവശ്യമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റും അതുകൾ ഈ നിങ്ങളെ താൻ എന്ന് കുമാരനാശാൻ ദുരവസ്ഥയിൽ പാടിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ എന്ന് എഴുതുന്നവരും പറയുന്നവരുമുണ്ട്. അല്ലെങ്കിൽ എന്നാണ് ശരിയായ രൂപം. അല്ലയുടെ അന്ത്യത്തിലുള്ള സ്വരം സദൃശ്യം പോലെ ലോപിക്കും. സദാകാലം എന്ന് പറയുന്നതിനേക്കാൾ സദാ എന്നോ എക്കാലമെന്നോ പറയുന്നതാണ് നല്ലത്. ജപ്പാനിലെ ദമ്പതിമാരിൽ ഭൂരിഭാഗവും കൃത്രിമ ഗർഭധാരണം സ്വീകരിക്കുന്നു. വന്ധ്യത്വമാണ് കാരണമെന്ന് എഴുതിക്കണ്ടു. വന്ധ്യത്വമല്ല, വന്ധ്യതാത്വമാണ് ശരിയായ രൂപം. വന്ധ്യ ആണ് മലടി, വന്ധ്യയല്ല.
4: നല്ല മലയാളം അവതരിപ്പിച്ചത് KG രാധാകൃഷ്ണപിള്ള.
6: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ ഈ ഓണത്തിന്. 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻ സപ്ലൈ.
8: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
9: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
10: എവിടുന്ന് വാങ്ങിക്കണം?
9: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
10: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
9: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
10: എന്നാ മൈ ജി തന്നെ പോവാം.
9: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
11: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
12: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
13: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.

0: ഏപ്രിൽ 18 എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകി ദേവിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമർ. നമസ്തേ അനന്തപുരിയിൽ. ഇനി
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 288 3856.
3: മനോയാനം.

0: ഒരു പുസ്തകം കൂടി തെരഞ്ഞെടുക്കുക തന്നെ. 275 രൂപയുടെ ഒരു പുസ്തകം കൂടി എടുത്തു. അപ്പോൾ 725 രൂപ. 450 രൂപയുടെ പുസ്തകത്തിന് 30 രൂപയെ ഷിപ്പിംഗ് ചാർജ് വരൂ. ആ 30 രൂപ ഫ്രീയായി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ 275 രൂപയുടെ പുസ്തകം കൂടി തെരഞ്ഞെടുത്തത്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വിൽപ്പന കൂടുകയാണ്, അതാണ് അവരുടെ ലാഭവും. അതിനായി അവർ മുന്നോട്ട് വയ്ക്കുന്ന വാക്കാണ് ഫ്രീ. പല വ്യാപാരങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഈ ഫ്രീ എന്ന സംഗതി. 50 രൂപ അടയ്ക്കൂ, 200 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കൂ എന്ന് ഒരു കടയിൽ എഴുതി വച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തരാം, ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങാം. സ്വാഭാവികമായും നമ്മൾ ഏത് തെരഞ്ഞെടുക്കും? 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തന്നെയായിരിക്കും, കാരണം മറ്റേയിടത്ത് 50 രൂപ അങ്ങോട്ട് കൊടുക്കണം. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫ്രീ എന്നതേക്കാൾ വലിയ ഒരു കച്ചവട തന്ത്രം വേറെയില്ല എന്ന് മനസ്സിലാക്കണം. സൗജന്യമായി കിട്ടുന്ന ഒന്നും ഉപേക്ഷിക്കാൻ വയ്യ എന്ന മനോഭാവം. എവിടെ ഏത് കടയുടെ മുന്നിൽ ഫ്രീ എന്നെഴുതി വെച്ചാലും കണ്ണ് അവിടെ പതിയാതിരിക്കില്ല. ഒന്നും സൗജന്യമല്ല എന്ന യാഥാർത്ഥ്യം ഇരിക്കെ തന്നെ നമ്മൾ സൗജന്യത്തിലേക്ക് ഭ്രമിക്കപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ തന്നെ നമ്മളെ ചതിക്കുന്നു എന്നല്ലേ? അതാണ് സത്യം. നമ്മളുടെ മസ്തിഷ്കം നമ്മളെ വഞ്ചിക്കുകയാണ്. ഈ വഞ്ചനയെ മനഃശാസ്ത്രത്തിൽ സീറോ എഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കച്ചവടത്തിൽ സീറോ എഫക്റ്റിന്റെ സ്വാധീനം ഒട്ടും ചെറുതല്ല. സീറോ എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ബയാസാണ്, അതായത് ധാരണാപിശക്. ഈ ധാരണാപിശകിൽ ഒരു തവണയെങ്കിലും പെട്ടുപോകാത്തവരില്ല എന്നു തന്നെ ഉറപ്പിച്ചു പറയാം. എങ്ങനെ നമുക്ക് സീറോ ഇഫക്റ്റ് എന്ന ബയാസിനെ മറികടക്കാം എന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ ഒന്നും സൗജന്യമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നതാണ് ഇതിന് ആദ്യം വേണ്ടത്. പിന്നെ സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഫ്രീയായി കിട്ടുന്ന ഏതൊന്നിന്റെയും ഗുണനിലവാരമാണ്. ഒരു തത്വശാസ്ത്രം കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ സമ്മതമില്ലാതെ ഒരാൾക്കും നമ്മളെ ചതിക്കാനാവില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് ഫ്രീ എന്ന് എഴുതി വെച്ചതുകൊണ്ട് നമ്മൾ അവിടേക്ക് ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നു എന്ന് തന്നെയാണ്. അവർ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്, അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മളുടെ മനസ്സു തന്നെയാണ്. സ്വയം കെണിയിൽ പെടാതെ നോക്കും എന്ന് ഉറപ്പിച്ച് തീരുമാനമെടുക്കാനും കഴിയണം. സൗജന്യത്തെ സമീപിക്കേണ്ടത് അങ്ങനെയൊരു രീതിയിലാണ്. മിനിമലിസം എന്നൊരു ജീവിത ശൈലിയുണ്ട്. അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് എന്നറിയുമോ? ആവശ്യമില്ലാത്തതൊന്നും വാരിക്കൂട്ടരുത് എന്നാണ്. കളയേണ്ടതൊക്കെ കളയണം എന്നാണ്. ഫ്രീയിൽ അഭിരമിക്കുന്നവരായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതം വളരെ ക്വാളിറ്റേറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ബ്രാൻഡായതും ഗുണനിലവാരമുള്ളതുമായ ഒരു ഉൽപ്പന്നത്തിനൊപ്പം അതുപോലൊന്ന് ഫ്രീയായി നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? അത്യാവശ്യം ഡിസ്കൗണ്ട് നൽകാൻ കഴിയുമായിരിക്കും. ഗുണനിലവാരമുള്ള ഏതൊന്നിനും അതിന്റേതായ മൂല്യമുണ്ടാകും. ഒത്തിരി സാധനങ്ങൾ ഉണ്ടാകുന്നതിലല്ല, ഉള്ളതിന് നിലവാരമുണ്ടാവുക എന്നതാണ് കാര്യം. അതുകൊണ്ട് അവിടെയും ഇവിടെയും കാണുന്ന ഫ്രീകളിലേക്ക് മനസ്സ് വ്യാപരിച്ചു പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്.
2: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: നമസ്തേ. അനന്തപുരി തുടരും. പ്രധാന വാർത്തകൾക്ക് ശേഷം ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി.
4: നമസ്കാരം. പ്രധാന വാർത്തകൾ.
3: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവനേതാക്കൾ, സംരംഭകർ തുടങ്ങിയവർ പങ്കെടുക്കും. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ ചേരും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ് എന്നിവർ പങ്കെടുക്കും. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഈ മാസം 24 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. KSRTC എക്സിക്യൂട്ടീവ് AC വോൾവോ

ലക്ഷറി ബസ് നാളെ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. ഫ്രഞ്ച് രംഗസംവിധായകനായിരുന്ന ലൂയി ഡഗോർ വികസിപ്പിച്ചെടുത്ത ആദ്യകാല ഫോട്ടോഗ്രാഫി രീതിയായ ഡഗറോടൈപ്പ് പ്രക്രിയയുടെ പേറ്റന്റ് 1839 ഓഗസ്റ്റ് 19 ലോകത്തിന് സമർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന മാധ്യമശില്പശാല എറണാകുളം മരടിൽ രാവിലെ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനാകും. ആകാശവാണിയിൽ നിന്നും ദൂരദർശനിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയായ ആകാശ് ദർശൻ ഇന്ന് രാവിലെ കോഴിക്കോട് ശിക്ഷക് സദനിൽ ചേരും. കവിയും ഗാനരചയിതാവുമായ PK ഗോപി മുഖ്യാതിഥിയാകും. ശ്രീലങ്ക ഗാലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മൂന്നാം ദിനം ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഇതുവരെ 4 വിക്കറ്റിന് 84 റൺസ് നേടി. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഭാഗ്യചിഹ്നത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഫിന്നി. സാങ്കല്പിക കഥാപാത്രമായ ഒറ്റക്കൊമ്പൻ കുതിരയാണ്, അതായത് യൂണിക്കോണാണ് ഫിന്നി. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന രാജ്യങ്ങൾ മത്സരിക്കുന്ന കായികമേളയാണ് കോമൺവെൽത്ത് ഗെയിംസ്. ഈ വർഷത്തെ കോമൺവെൽത്ത് മത്സരങ്ങളുടെ വേദി സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയാണ്. കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഭാഗ്യചിഹ്നത്തിന്റെ പേര് ഫിന്നി.

0: കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: ശ്രീഭദ്ര ഫർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ August 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനമാരംഭിക്കുന്നു. ശ്രീഭദ്ര ഫർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
9: ഓ മാധവൻ. ഒരു കാലത്ത് മലയാള നാടകവേദികളെ പ്രകമ്പനം കൊള്ളിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഓ മാധവൻ. നാടക സംവിധായകനായും നാടക നടനായും ചലച്ചിത്ര നടനായും അദ്ദേഹം വേദികളിൽ തിളങ്ങി. 1922 January 27 കൊല്ലം ജില്ലയിൽ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അണ്ണാമലൈ സർവകലാശാല, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ബിരുദം നേടി. 1946 വിദ്യാർത്ഥി കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയത്തിലെത്തി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി. തന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം നാടകമാക്കി മാറ്റിയ ഒ മാധവൻ KPSEയിൽ 8 വർഷം നടനായും പിന്നീട് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ തുടങ്ങിയ നാടകങ്ങളിലൂടെ അദ്ദേഹത്തെ ജനം തിരിച്ചറിഞ്ഞു. പിന്നീട് സ്വന്തം നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രം സ്ഥാപിച്ചു. 1982 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, 1996 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, 2000 സായാനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എന്നിവ ലഭിച്ചു. 2005 August 19 ഓ മാധവൻ അന്തരിച്ചു.
10: അന്നത്തെ നാടക സംസ്കാരം എന്ന് പറയുന്നത് വില്ലനും നായകനും ഒരു നായികയും അവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. നാടകം തുടങ്ങുമ്പോൾ മുതൽ നായികയ്ക്ക് വേണ്ടി വില്ലനും നായകനും മത്സരമാണ്. വൈക്കം വാസുദേവൻ നായരും തങ്കം വാസുദേവൻ നായരും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഒരു നാടകം നമുക്ക് കൊണ്ടിരുന്ന് എഴുതിയാലെന്താ. അങ്ങനെ ഞാനും ഒരു നായകനെയും ഒരു വില്ലനെയും ഒരു നായികയെയും പ്രത്യേകം അതിൽ ഒരു ആദ്യാവസാനം കോമഡി പറയുന്ന ഒരു കോമിക് ആക്ടറെ.
11: അല്ല, നായിക അന്ന് വേഷം കെട്ടലല്ലായിരുന്നു?
10: വേഷം കെട്ടിയതാ നായിക എന്ന്
11: വെച്ചാൽ
10: കഥാപാത്രം.
11: സ്ത്രീകൾ അന്ന് നാടകരംഗത്തേക്ക്
10: സ്ത്രീകളല്ലായിരുന്നു, കഥാപാത്രം.
11: അപ്പൊ നാടകം പ്രേക്ഷകർ കൂവി എന്ന് പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടായിരുന്നു?
10: നാടകം കുട്ടികൾ ശരിക്കും പഠിച്ചിട്ടില്ലായിരുന്നു.
11: ഓ, അത് ശരി.
10: അവിടെ വന്ന് വാവിളിച്ചു നിന്നു, അപ്പൊ പിന്നെ ആളുകൾ വിടുവോ?
11: ക്ലാസ്
10: പറയാനുള്ള സൗകര്യം ഇല്ലാതെ വന്നു, സമയം കിട്ടിയില്ല. അതിനു മുമ്പ് കുറച്ചാളുകൾ പിണങ്ങി പോയില്ലേ. ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനുമായിട്ട് ബന്ധപ്പെടുമ്പോ ആദ്യം എന്റെ മനസ്സ് വേദനിച്ചു. ആ വേദനയിൽ നിന്നും അപ്പൊ തന്നെ ഞാൻ പരിഹാരം കണ്ടു. ആ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് അടുത്ത പൊതുയോഗത്തിൽ ഞാൻ ഒരു പരിപാടി അവതരിപ്പിച്ചു. വേലുത്തമ്പി ദളവായിയുടെ അന്ത്യ പ്രഭാഷണം ഒരു മോണോ ആക്ടായിട്ട് അവതരിപ്പിച്ചു. ആ 15 മിനിറ്റ് കൊണ്ട് ആ പുസ്തകത്തിൽ നിന്ന് അത് ഞാൻ പകർത്തിയെടുത്ത് കാണാതെ പഠിച്ച് ഒരു മടല് ചെത്തിയ ഒരു കഠാരയും തിരികെ ആ വേഷം അഭിനയിച്ചു. അന്ത്യപ്രഭാഷണം അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ നാടകത്തിന്റെ വിശ്വാസം എനിക്ക് ഉണ്ടായതും പ്രേക്ഷകരെനിക്ക് നൽകിയതും ആ സംഭവമാണ്.
9: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ഓ മാധവന്റെ ശബ്ദം.
12: കാലം സാക്ഷി.
13: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ
14: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
13: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
14: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8891214159.
15: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
16: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ഷാവാലോ നിർവഹിക്കുന്നു.
15: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോ സ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
16: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.

0: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: എം ജി ശ്രീകുമാറും സംഘവും അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസി ബച്ചൻ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
1: ആരെക്കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
5: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
5: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: പിയ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക്. പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പിയ എക്സ്പോർട്ട്, തിരുവനന്തപുരം.
8: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
9: ബുധൻ ഉച്ചയ്ക്ക് 12:40
8: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
10: ഗ്രാമ കേരളം.
11: ഓണം വന്നേ ഓണം. അന്നത്തെ ഓണം ഭാഗം 1.
10: മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം സമസ്ത അനുഭവങ്ങളുടെയും സമഞ്ജസഭാവമാണ് ഉണർത്തുന്നത്. ഐതിഹ്യത്തിൻ്റെ പിൻബലമുണ്ട്, പ്രകൃതിയുടെ ഹൃദയതാളമുണ്ട്, സാഹോദര്യത്തിൻ്റെ ആത്മബന്ധമുണ്ട്, സമത്വത്തിൻ്റെ ചടുല അനുഭവമുണ്ട്, സംഗീതത്തിൻ്റെ നറുനിലാവുണ്ട്, രുചിയുടെ നിറഭേദങ്ങളുണ്ട്, കൈവിട്ടുപോയ കലകളുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മനുഷ്യ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള പഴയ ഒരു മാതൃക എന്ന് നമുക്ക് ഓണത്തെ വിളിക്കാം. മലയാളിക്ക് ഓണം സമത്വത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരമാണ്. കുബേരനും കുചേലനും അതിരുകൾ തകർത്ത് ഒന്നാകുന്ന ഒരു സാംസ്കാരിക പ്രതലം അത് സൃഷ്ടിക്കുന്നു. ഒരു ഓണത്തിന് ശേഷം അടുത്ത ഓണത്തിലെത്താനുള്ള വഴിയാണ് മലയാളിക്ക് തങ്ങളുടെ ജീവിതമെന്ന് പറയാം. ഓണത്തിൻ്റെ വരവേൽപ്പിന് എത്രയോ കാലം മുമ്പേ മലയാളി തയ്യാറെടുക്കുന്നു. കർക്കിടക പേയത്തിൽ വറുതി അനുഭവിക്കുമ്പോഴും വന്നുചേരാൻ പോകുന്ന ഓണത്തെ ഓർത്ത് അത് അതിജീവിക്കുന്നു. ഓണമുണ്ണാൻ പാടത്തിറങ്ങി കൊയ്ത് മെതിച്ച് പാറ്റി ഉണക്കി ഉഴുങ്ങിക്കുത്തി അരിയാക്കി വയ്ക്കുന്നു. കർക്കിടകമേകിയ കുളിരിൽ രോമാഞ്ചം അണിഞ്ഞ പോലെ പ്രകൃതി പൂക്കളായി കായ്കളായി പ്രസാദിച്ചു നിൽക്കുന്നു. എല്ലാം കൊണ്ടും അല്ലലില്ലാത്ത ഓണത്തെ വരവേൽക്കാൻ മലയാളി മറ്റെല്ലാം മറക്കുന്നു. ചിങ്ങം പിറക്കുന്നതോടെ കുട്ടികളായ ഞങ്ങളിൽ ഓണവും പിറന്നു കഴിഞ്ഞു. അത്തം ഉദിക്കുന്നതോടെ ഞങ്ങൾ ഓണത്തിൻ്റെ തിമിർപ്പുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ആകാശത്ത് അത്തം പിറക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളിൽ ഓണനിലാവ് പരക്കുന്നു. ഊഞ്ഞാലിനുള്ള കയർ വാങ്ങാനും ഇരിപ്പ് പലക കണ്ടെത്താനും ഓടി നടക്കുന്നു. അത്തം മുതൽ 10 ദിവസത്തെ പൂക്കളമിടണം. പുലരും മുമ്പേ പൂ പറിക്കണം. നാനാവർണ്ണങ്ങളുള്ള പൂക്കളും ഇലകളും കൊണ്ട് വീട്ടുമുറ്റത്തെ അലങ്കാരമായി കളം നിറയ്ക്കണം. വൈകും മുമ്പേ കൂട്ടുകാരോടൊത്ത് ഊഞ്ഞാൽ കെട്ടി ആടണം. കൂട്ടുകാരൊത്തുചേർന്ന് ഊഞ്ഞാലിലിരുന്ന് പാടിത്തുടങ്ങി. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെങ്ങൊട്ടാർക്കുമില്ലതാനും, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. ഈ പാട്ടിനൊപ്പം ഊഞ്ഞാലിനെ ഞങ്ങൾ ആയം കൊണ്ട് മുകളിലേക്ക് മുകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. എല്ലാ മനുഷ്യരും ഒന്നായിത്തീരുന്ന ആ മാവേലിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും ഞങ്ങളെ എത്ര മുകളിലേക്കാണ് എത്തിക്കുന്നത്. ഇത്രയേറെ വൈവിധ്യ സമ്പന്നമായ അനുഭവങ്ങൾ ഉൾച്ചേരുന്ന ഓണമല്ലാതെ മറ്റെന്തു ഉത്സവമാണ് ലോകത്ത് വേറെ ഉള്ളത്? അതുകൊണ്ടാണല്ലോ കാണം വിറ്റും ഓണമുണ്ണണം എന്ന് പഴമക്കാർ നമ്മെ ഉപദേശിച്ചത്.
11: ഓണം വന്നേ ഓണം, അന്നത്തെ ഓണം. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ.

0: ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: എംആർടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
6: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
5: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
7: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെന്താ ഇത്ര പ്രത്യേകത?
10: 1st സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 ഒക്ടോബർ വരെ.
0: നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ തയ്യൽ ടീച്ചർ തസ്തികയിലേക്ക് PSC ഇന്ന് നടത്താനിരുന്ന ഓൺലൈൻ പരീക്ഷ മാറ്റിവച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് PSC മാറ്റിവച്ച 4, 5, 6, 10 തീയതികളിലെ ഓൺലൈൻ OMR പരീക്ഷകൾ യഥാക്രമം നവംബർ 3, 4, 5, 6 തീയതികളിൽ നടത്തും. കേരള തീരത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ നാളെ വൈകിട്ട് 5:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചതിനാൽ തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലേറ്റത്തിനും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. മുനമ്പം ഫിഷിംഗ് ഹാർബർ മുതൽ മറവക്കാട് വരെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം എന്നും അറിയിച്ചു. കേട്ടത് നമുക്ക് ചുറ്റും.
11: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
12: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
11: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
12: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
11: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
12: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
13: ഫോൺ ഞാൻ പറയാം.
11: എന്നാ പറയ?
13: 90 72 503 503.
14: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
15: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
16: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
14: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246 9719.
17: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
18: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
19: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ?
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
19: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
1: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
0: സമയം 8:30 കഴിഞ്ഞ്.
20: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
21: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
22: നോവൽ സഞ്ചാരം.
23: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
24: രാധ അടുത്തു നിൽക്കുന്ന രുദ്രാക്ഷമാലക്കാരനെ നോക്കി. അയാളുടെ തലയിലും താടിയിലും ഒരൊറ്റ രോമമില്ല. കോഴിമുട്ട പ്രായം. എന്തൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും ആ മനുഷ്യൻ ഇത്തരത്തിലായിട്ടുണ്ടാവുക? ഇപ്പോൾ അയാൾ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടുന്നില്ല. അയാളുടെ നിൽപ്പിനെക്കുറിച്ച് ഒരു നിമിഷത്തേക്ക് അസൂയ തോന്നി. അവിടെ കൂടിയ ആളുകളെപ്പറ്റി രാധ ആലോചിച്ചു. ഒരാലശീലയില്ല, അവർക്കൊന്നും സംഭവിക്കുന്നില്ല, അവർ തിരിച്ചു വരാൻ പോകുന്നവരാണ്. താനോ? ചിന്ത തന്നിലേക്ക് മടങ്ങിയപ്പോൾ മനസ്സിൽ ഒരു ബഹളം. വളരെ നേരമായി രാധ തന്നെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ യത്നിക്കുകയാണ്. ആ അണമുറിച്ചാൽ കെട്ടാൻ വിഷമമുണ്ട്, പക്ഷേ മുറിഞ്ഞുപോകുന്നു അഥവാ കവിഞ്ഞു മറിയുന്നു. ഒരു നിമിഷം മുഖം കാട്ടിമറയുന്ന വ്യക്തികളും സംഭവങ്ങളും ഭൂതകാല അനുഭവങ്ങളെല്ലാം കൂടിക്കുഴഞ്ഞ് പൊങ്ങിവരുന്നു. ഒരു പൊട്ടിച്ചിരി, ഒരു നിലവിളി, ക്രൂരമായ ഒരു മന്ദഹാസം, ഒരു മൃദുല വീക്ഷണം, തിരിഞ്ഞു നടത്തം, വേർപാട്, മരണം, എല്ലാം. മനസ്സ് മലവെള്ളം പോലെ ഒഴുകുകയാണ്. അനേകം വസ്തുക്കളിലൂടെ തീ നീങ്ങി മറയുന്നു. ചത്ത ചെന്നായ, മുഴുവൻ ചാകാത്ത പട്ടി, മരത്തടി, മനുഷ്യശരീരം, പൂങ്കുല, വെള്ളികെട്ടിയ ചൂരൽ, മെതിയടികൾ, പുരയുടെ മേൽക്കൂര, അത്, ഇത് എല്ലാം ഒരു നിമിഷം മുമ്പിൽ വന്നിട്ട് മറയുന്നു, വീണ്ടും വരുന്നു. ഇതൊക്കെ ഒന്ന് മറക്കണം, മറ്റെന്തിനെപ്പറ്റിയെങ്കിലും ആലോചിക്കണം. ഈ റെയിൽപ്പാളങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നു. അവൾ തന്നോടു തന്നെ മന്ത്രിച്ചു. എവിടേക്ക്? എന്ത്? അടുത്തു നിന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചു. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സിൽ പൂഴ്ത്തിവെച്ച അവളെ ആ ചോദ്യം ഒരു ചൊട്ടുകൊടുത്ത് ഉണർത്തി. ഒന്നുമില്ല അനിയ. രാധയുടെ ഹൃദയം ബഹിർലോകത്തിലേക്ക് തന്നെ സഞ്ചരിക്കുവാൻ തുടങ്ങി. സൂര്യൻ പടിഞ്ഞാറേ ചക്രവളത്തിനോടടുക്കുന്നു. ആ സ്റ്റേഷൻ എടുപ്പിൻ്റെ നിഴൽ നീങ്ങി നീങ്ങി പ്ലാറ്റ്ഫോമിനെയും കവിഞ്ഞ് റെയിലിലേക്ക് തലവയ്ക്കുന്നു. ആളുകൾ റെയിലിൽ തലവെച്ച് മരിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതേ റെയിലിൽ ആരെങ്കിലും തലവെച്ചിട്ടുണ്ടാകുമോ? വിദേശങ്ങളിലേക്ക് നീണ്ടുകിടക്കുകയാണല്ലോ റെയിലുകൾ. അവിടങ്ങളിലുള്ള ആരെങ്കിലും ഇതിന്മേൽ തലവെച്ചു മരിക്കുമോ? രാധ ഒന്ന് ഞെട്ടി. നിം നിം നിം മണിയടി കേട്ടതോടെ പ്ലാറ്റ്ഫോമിൽ ഒരു തിരക്ക്. പെട്ടികൾ തൂക്കിയെടുക്കപ്പെട്ടു. കുട്ടികൾ ഒക്കത്തായി. മുണ്ടുകൾ മുറുക്കി ഉടുക്കപ്പെട്ടു. ആളുകൾ തയ്യാറെടുക്കുകയാണ്. മരിക്കുമ്പോൾ ആളുകൾ തയ്യാറെടുക്കാറുണ്ടോ? മരണം ഇങ്ങോട്ട് വരികയാണോ അതോ നാം അങ്ങോട്ട് നീങ്ങുന്നു? എന്തിന് ഇതൊക്കെ ആലോചിച്ചു പോകുന്നു? നിമിഷങ്ങൾക്കുള്ളിൽ വണ്ടി വരും. താനും അനുജനും അതിൽ കയറും. വണ്ടി നീങ്ങും. ഈ മണ്ണിൽ നിന്ന് അകന്നകന്നു പോകും. ഈ മണ്ണിന് എന്താണ് വിശേഷം? മണ്ണുകൾ വേറെ വേറെ ഉണ്ടോ? അതെ അതെ, റെയിൽപ്പാളങ്ങളെപ്പറ്റിയാണ് ആലോചിക്കേണ്ടത്. ഞാനിന്ന് അവയെപ്പറ്റി മാത്രമേ വിചാരിക്കൂ, രാധ തീർച്ചപ്പെടുത്തി.
23: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
20: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ഓണക്കൂടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
3: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
2: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
4: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9 ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
0: നമസ്തേ. അനന്തപുരിയിൽ ഇനി
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
25: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
26: കൈനിറയ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
25: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: മൗനം എന്നാൽ വെറുതെ മിണ്ടാതിരിക്കുക മാത്രമല്ല, അതിന് ആഴത്തിലുള്ള പല അർത്ഥതലങ്ങളുണ്ട്. ദുഃഖം മനസ്സിന്റെ ആഴത്തിലെത്തി മൗനമായി പരിണമിക്കുന്ന നിമിഷം ഒന്നുമില്ല എന്ന് നമ്മൾ അവയെ ചുരുക്കി പറയാൻ ശ്രമിക്കും. പൂർണമായ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള അപൂർണമായ ഉത്തരമാണത്രേ മൗനം. ചിത്രം ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള. ഗാനരചന സന്തോഷ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമന്ദിരത്തിലെ അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ബിച്ചു തിരുമലയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം. ചിത്രം പാവം അയ്യേ ഐവാച്ചം.

0: മനസ്സിലാക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായ ഭാഷ അത് മൗനം തന്നെയാണ്. മറ്റൊരാശയവുമായി തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35. നമസ്തേ അനന്തപുരിയിൽ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളയാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8 കഴിഞ്ഞ 45 മിനിറ്റ്.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ തോളുകളുടെ ചലനങ്ങൾ, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ

0: യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
1: തോളുകളുടെ ചലനങ്ങൾ, ഇതിന് സ്കന്ധബാഹുമൂല ശക്തി വികാസക എന്ന് പറയുന്നു. താടാസന സ്ഥിതിയിൽ കൈകൾ ശരീരത്തിന് വശങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുക. കൈത്തലങ്ങൾ ആദിമുദ്രയിൽ എന്ന പോലെ മുഷ്ടി ചുരുട്ടി തുടമസിലുകളുടെ വശങ്ങളിലേക്ക് ചേർക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തോളുകൾ സാവകാശം മുകളിലേക്ക് ഉയർത്തുക. കൈകൾ മുകളിലേക്ക് നീങ്ങുന്നത് കാണുക. ഇത് ചെയ്യുമ്പോൾ കഴുത്തും തലയും ചലിപ്പിക്കരുത്. തോളുകൾ മുന്നോട്ട് വരാതെ നിങ്ങൾക്ക് കഴിയാവുന്നത്ര മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് തോളുകൾ താഴേക്ക് വിടുക. വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരിച്ചു താഴേക്കും കൊണ്ടുവരിക. 3 പ്രാവശ്യം തുടരുക. ഇതുപോലെ തന്നെ കരമൂലത്തെ മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കാവുന്നതാണ്. മുന്നിലേക്ക് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടും പിന്നിലേക്ക് ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ടും ചെയ്യാം. ഇവിടെ കഴുത്തും തലയും കൈമുഷ്ടികളും അനങ്ങാതെ വേണം പരിശീലിക്കുവാൻ. ശേഷം തോളുകളെ വൃത്താകൃതിയിൽ ചലിപ്പിക്കാവുന്നതാണ്. ഇതിനായി കൈവിരലുകൾ ചേർത്ത് വിരലുകൾ തോളുകൾക്ക് മുകളിലായി വയ്ക്കുക. കൈമുട്ടുകളെ ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം കൈമുട്ടുകൾ ശരീരത്തിന് വശങ്ങളിലായി വൃത്താകൃതിയിൽ ചലിപ്പിക്കുക. ഇത് ഘടികാരദിശയിലും തിരിച്ചും ആവർത്തിക്കുക. കൈകൾ മുകളിലേക്ക് പോകുന്ന അർദ്ധവൃത്താകൃതി ശ്വാസമെടുക്കുകയും താഴേക്ക് വരുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. തുടക്കത്തിൽ കൈമുട്ടുകൾ ചെറിയ വൃത്താകൃതിയിൽ കറക്കി പിന്നീട് വൃത്തം വലുതാക്കുകയും ചെയ്യണം. അതായത് കൈമുട്ടുകൾ ശരീരത്തിന് പുറകിലേക്ക് പോകുമ്പോൾ തമ്മിൽ അടുപ്പിക്കുകയും ശരീരത്തിനോട് ചേർത്ത് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. മുന്നിലേക്ക് ചെവികളോട് ചേർത്ത് കൊണ്ടുവന്ന് കൈമുട്ടുകൾ അടുപ്പിക്കുക. ഈ പരിശീലനവും 3 പ്രാവശ്യം ആവർത്തിക്കാവുന്നതാണ്. കരമൂലത്തിന്റെ താരതമ്യേന എളുപ്പമായിട്ടുള്ള 3 പരിശീലനങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്. കരമൂല ശക്തി വികാസക എന്ന ഗണത്തിൽപ്പെടുന്ന ഈ പരിശീലനങ്ങൾ തോളുകളുടെ വഴക്കത്തിനും അവിടുത്തെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും സന്ധിവാദം മൂലമുള്ള വേദനകൾക്കും ഒക്കെ പരിശീലിക്കാവുന്നതാണ്. എങ്കിലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ തുടക്കക്കാർ ഒരു യോഗ അധ്യാപകന്റെ അടുത്ത് പരിശീലിച്ചതിനു ശേഷം മാത്രം സ്വന്തമായി ചെയ്യുക.
0: തോളുകളുടെ ചലനങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: കണ്ടീഷൻ സപ്ലൈ.
8: എന്താ ചേട്ടാ ഒരു വിഷമം?
9: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
8: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
10: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
12: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
11: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
13: 82 വർഷത്തിന്റെ സ്വർണ്ണതിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
14: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
13: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
15: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
16: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
15: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
16: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
17: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
18: യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്, ചിത്രം ഭൂപതി.

ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനത്തോടുകൂടി നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അറിവുകളും അറിയിപ്പുകളും വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങൾ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
3: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.

0: വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം. ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
2: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.

0: പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.

ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്ന് 1981 മുതൽ 1990 വരെയുള്ള വർഷങ്ങളിലുള്ള ചിത്രങ്ങൾ, ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

0: നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻ അപ്ലൈ.
3: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
1: മൈ ജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: യേശുദാസ് പാടിയ ഗാനം. രചന MD രാജേന്ദ്രൻ, സംഗീതം ജെറി അമൽദേവ്, ചിത്രം കൂടും തേടി.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക് പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി PR എക്സ്പോർട്ട് തിരുവനന്തപുരം.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
5: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ONV കുറിപ്പിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം ദേശാടന കിളി കരയാറില്ല.

0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:05 മുതൽ 12 മണിവരെ. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9496596321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:05 മുതൽ 12 മണിവരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: ഷിബു ചക്രവർത്തി രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, സുജാത, ജാനമ്മ ഡേവിഡ് എന്നിവരും സംഘവും പാടിയ ഗാനം. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

0: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഔസേപ്പച്ചൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം രചന ബിച്ചു തിരുമല, പാടിയത് യേശുദാസും ചിത്രയും. ചിത്രം വിറ്റ്നസ്.

0: ജ്ഞാനോപഹാരം പൂർണ്ണമാകുന്നു. 1981 മുതൽ 1990 വരെയുള്ള വർഷങ്ങളിലുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ കേൾപ്പിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുരസ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ, ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1
5: പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഭ്യന്തരമന്ത്രി അമിത് ഷാ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് വൈകിട്ട് ചെന്നൈയിലെത്തും. നാളെ അദ്ദേഹം തമിഴ്നാട്ടിലെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിലും പങ്കെടുക്കും. ഇറാനുമായി എല്ലാ വ്യാപാര ഇടപാടുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചതായി UAE വിദേശകാര്യ മന്ത്രാലയം. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്. സൌജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിക്ക് നിർണായക സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പെർഫോമൻസ് കം ഇൻസെന്റീവ്, ബോണസ് എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻവർഷത്തേക്കാൾ 600 രൂപയുടെ വർദ്ധനവ് നൽകാനാണ് ധാരണ. വയനാട് മുട്ടിൽ മരംമുറി തട്ടിപ്പ് കേസ് വിചാരണ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് നേരിട്ട് ഹാജരാകാൻ ഈ മാസം 20 വരെ ഹൈക്കോടതി സാവകാശം നൽകിയിരുന്നു. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. PSC മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിയമനങ്ങൾ നടത്തിയെന്നാരോപിച്ചാണ് മാർച്ച്. കേരള ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് അല്പസമയത്തിനകം കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ആരംഭിക്കും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറും ഉപലോകായുക്ത ജസ്റ്റിസ് ഷെർസി വിയും പങ്കെടുക്കും. FIH പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിൽ വൈകിട്ട് 6:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യൂ ആർ എസ് കരമന വൈ എം സി എ റോഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ടു താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്. പ്രായോജകർ കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് തിരുവനന്തപുരം. കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: എഴുപത്തിയഞ്ച് വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ

0: ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
0: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
7: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട്, ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ്, കരമന, വൈ എം സി എ റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ 1, 2, 3
9: ഇവിടെ പാട്ടും പാടിയിരുന്നാ മതിയോ? നമുക്ക് പരിപാടി തുടങ്ങണ്ടേ?
8: പിന്നെ ഞാൻ അതിനു മുമ്പ് ഈ കളങ്ങളൊക്കെ ഒന്ന് ശരിയാണോ എന്ന് നോക്കുകയായിരുന്നു.
9: എന്നിട്ടല്ലേ ശരിയായില്ലേ?
8: അതൊക്കെ നേരത്തെ നോക്കി റെഡിയാക്കി പാട്ടുകളുടെ ലിസ്റ്റും തയ്യാറാക്കി വെച്ചു. എങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരേ ഉത്തരമാണെങ്കിലും ഒന്നുകൂടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണ്ടേ?
9: ഇതേതോ സിനിമയിലെ ഡയലോഗ് അല്ലേ? സിനിമാ ഡയലോഗ് ഒക്കെ പിന്നെ, നമുക്ക് പരിപാടി തുടങ്ങിയാലോ?
8: പിന്നെന്താ തുടങ്ങാലോ.
9: ഇവിടെ നോക്കട്ടെ. ആഹാ, ഇതാണല്ലേ ഇന്നത്തെ അക്ഷരക്കളം.
8: അതെ, പുതിയ ഒത്തിരി വാക്കുകളുണ്ട്.
9: അങ്ങനെയെങ്കിൽ നമുക്ക് താമസിക്കണ്ട, തുടങ്ങാം.
8: തുടങ്ങാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
9: അക്ഷരക്കളത്തിന്റെ
8: പുതിയൊരു അധ്യായത്തിലേക്ക്
9: ഏവർക്കും സ്വാഗതം. ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ടാണ് കേട്ടോ എഴുതേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ഒന്നുകൂടി പറയാമല്ലേ?
8: പറയാം. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 3 അക്ഷരങ്ങളുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 6, 7, 8.
9: ആദ്യത്തെ വാക്കിന്റെ സൂചനകൾ പറയാം.
8: ആ വാക്ക് കേൾക്കുമ്പോ തന്നെ കൊതിയാണ് വരുന്നത് കേട്ടോ.
9: കൊതിയോ? എന്ത് കൊതി, അത്രയ്ക്ക് കൊതി വരുന്ന വാക്ക് ഏതാ?
8: ഈ നെല്ല് വിളവെടുത്തു കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടല്ലോ.
9: ആ
8: ഗ്രാമത്തിന്റെ മണം.
9: അതെ, ഒരിക്കലെങ്കിലും ആ മണം അനുഭവിച്ചിട്ടുള്ളവർ അത് മറക്കേയില്ല.
8: എങ്കിൽ വേഗം സൂചനകൾ പറഞ്ഞാലോ.
9: പിന്നെന്താ പറയാമല്ലോ, ഈ വാക്കിന്റെ അർത്ഥം പുതിയ വിളവെടുപ്പിൽ നിന്ന് കിട്ടുന്ന നെല്ല് എന്നാണ്. പുതിയതായി കൊയ്തെടുക്കുന്ന നെല്ല് വിളവെടുപ്പ് കാലത്തെ ആദ്യത്തെ നെല്ല് എന്നെല്ലാം ഇതിനെ പറയും.
8: ഒരിക്കൽ കൂടി ഞാൻ പറയാം സൂചന. ഈ വാക്കിന്റെ അർത്ഥം പുതിയ വിളവെടുപ്പിൽ നിന്ന് കിട്ടുന്ന നെല്ല് എന്നാണ്. പുതിയതായി കൊയ്തെടുത്ത നെല്ല് വിളവെടുപ്പ് കാലത്തെ ആദ്യത്തെ നെല്ല് എന്നെല്ലാം ഇതിനെ പറയും. കൊയ്തുകൊണ്ടുവരുന്ന കതിര് മെതിച്ച് നെല്ലാക്കുന്നത് കണ്ടിട്ടുണ്ടോ?
9: ആ പണ്ടങ്ങാണ്ടൊക്കെ കണ്ടിട്ടുള്ളതാ. അതെന്താ ഇപ്പൊ ഇവിടെ ചോദിച്ചത്?
8: അതുപോലെ ഈ പാട്ടൊന്ന് മെതിച്ചാൽ ഈ വാക്ക് കിട്ടും.
9: ആസ്വദിച്ചു കേട്ടാൽ അതിനുള്ളിൽ നിന്ന് ഈ വാക്ക് നമ്മെ തേടി വരും അല്ലേ?
8: തീർച്ച.

0: അങ്ങനെ ആദ്യത്തെ വാക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ്. 16, 17, 18 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഒരു കുസൃതി പെൺകുട്ടിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. സാധാരണ വീട്ടിലേക്ക് ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് വീടുറങ്ങുന്നത് എന്ന് പറയും. വാക്കിന്റെ സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം കുസൃതിയുള്ള പെൺകുട്ടി എന്നാണ്. സൂചന ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം കുസൃതിയുള്ള പെൺകുട്ടി എന്നാണ്.
0: കുസൃതിയുള്ള പെൺകുട്ടിയെ കണ്ടെത്താൻ ഈ പാട്ട് കേട്ടു നോക്കുകയേ വേണ്ടു.
1: വാക്കും കിട്ടും, കളത്തിലും പൂരിപ്പിക്കാം.

0: തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ് കരമന വൈ എം സി എ റോഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: മൂന്നാമത്തെ വാക്ക് വലത്ത് നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്. വലത്ത് നിന്നും ഇടത്തോട്ട് 4 3 2 1 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
2: 4 അക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 4 3 2 1. പൂരിപ്പിക്കേണ്ടത് വലത്ത് നിന്നും ഇടത്തോട്ട്. ഇപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇതാണെന്ന് തോന്നുന്നു.
1: കർക്കിടക മഴയും കാറ്റും, ഓ എന്തോ ഒരു കിടുകിടുപ്പാണല്ലേ.
2: എന്നാൽ കിടുകിടുപ്പ് മാറ്റി നമുക്ക് സൂചനകൾ പറയണ്ടേ?
1: ഈ വാക്കിന്റെ അർത്ഥം കുളിർമയുള്ള, ചൂടില്ലാത്ത, ശീതളമായ എന്നൊക്കെയാണ്. ഇത്തരത്തിലുള്ള കാലാവസ്ഥ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് താനും. അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഊട്ടിയിലും കൊടൈക്കനാലും മൂന്നാറും കുളുവും മണാലിലൊക്കെ പോകുന്നത്.
2: ഒരിക്കൽ കൂടി ഞാൻ സൂചന പറയാം. കുളിർമയുള്ള, ചൂടില്ലാത്ത, ശീതളമായ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇത്തരത്തിലുള്ള കാലാവസ്ഥ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്.
1: ഈ കുളിർമയുള്ള വാക്ക് ചൂടോടുകൂടി തന്നെ കേട്ടെടുക്കണം. അപ്പോൾ പാട്ട് കേട്ടുള്ളൂ, പാട്ടിനകത്ത് ഈ വാക്ക് അങ്ങനെ കുളിർമയോടെ കിടപ്പുണ്ട്.

0: വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും പൂരിപ്പിക്കേണ്ടത്. വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് നമ്മൾ മിക്കപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നായ വളർത്തുന്നതിനാ?
1: ഇതിനു വേണ്ടിയിട്ടാണ്.
0: എന്നാലും സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സംരക്ഷണം, കാത്തു സൂക്ഷിക്കൽ, പാറാവ് എന്നൊക്കെയാണ്. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ അപകടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഒരിക്കൽ കൂടി ഞാൻ സൂചനകൾ പറയാം. സംരക്ഷണം, കാത്തു സൂക്ഷിക്കൽ, പാറാവ് എന്നൊക്കെയാണ്. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ അപകടങ്ങളിൽ നിന്നോ നഷ്ടങ്ങളിൽ നിന്നോ സംരക്ഷിക്കുന്നതിനെയൊക്കെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: തമിഴ് ഭാഷയിൽ പോലീസിന് പറയുന്ന പേര് ഇതാണ് കേട്ടോ. സൂചനകൾ വെച്ചുകൊണ്ട് പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതാൻ മറക്കില്ലല്ലോ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ആർപ്പവിളി എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRP.

0: ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായി സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: ഈ ഉത്രാടനത്തിന് മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
11: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
10: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
11: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
12: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി PR എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് QRS, കരമന, YMCA റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: 4 പദങ്ങൾ നാം കടന്നെത്തിയിരിക്കുന്നു. വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും എഴുതേണ്ടത്. 24, 23, 22, 21 എന്നീ കളങ്ങളിലാണ് എഴുതേണ്ടത്.
14: 4 അക്ഷരമുള്ള വാക്കാണ്. വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 24, 23, 22, 21.
13: ചില ആൾക്കാരെ കാണുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സ് ഇങ്ങനെ വല്ലാതെ വല്ലാതെ വല്ലാതെയാകും.
14: അതെന്തിനാ?
13: ചില കാര്യങ്ങളൊക്കെ പറയാനാന്നേ.
14: ആണോ?
13: ആ, സൂചനകൾ പറയുമ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലാകും ഇതെന്താ സംഭവം. മിടിക്കുക, സ്പന്ദിക്കുക, ചലിക്കുക, വിറയ്ക്കുക, പിടയ്ക്കുക എന്നൊക്കെയാണ്. ഉള്ളിൽ പ്രണയം ഇങ്ങനെ മുട്ടിട്ട് വരുമ്പോ ചില മനുഷ്യരെ കാണുമ്പോ നമ്മുടെ മനസ്സ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആകും.
14: ഒരിക്കൽ കൂടി പറയാം, ഈ വാക്കിന്റെ അർത്ഥം മിടിക്കുക, സ്പന്ദിക്കുക, ചലിക്കുക, വിറയ്ക്കുക, പിടയ്ക്കുക എന്നൊക്കെയാണ്. ഇപ്പോൾ പിടയ്ക്കുന്നുണ്ടോ?
13: കൂടെ കൂടെ ഇങ്ങനെ പിടയ്ക്കാറും വിറയ്ക്കാറും മിടിക്കാറും സ്പന്ദിക്കാറൊക്കെ ഉണ്ട്.
14: മനസ്സിൽ പ്രണയം ഉണ്ട് ഇപ്പോൾ.
13: തീർച്ചയായിട്ടും പ്രണയമില്ലാത്ത ആരാ ഉള്ളത്? പിടയ്ക്കാതെ വിറയ്ക്കാതെ മിടിക്കാതെ ഈ വാക്ക് കണ്ടുപിടിച്ച് അങ്ങോട്ട് എഴുതിയാട്ടെ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
3: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
4: 1st ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st.
5: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ 17th ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനമാരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
6: അക്ഷരച്ചെപ്പ് തുടരും റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:30.
7: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 14,205 രൂപ നിരക്കിലും പവന് 680 രൂപ കുറഞ്ഞ് 1,13,640 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
7: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
8: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: അക്ഷരച്ചെപ്പ് തുടരുന്നു.
10: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി PR എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് QRS, കരമന, YMCA റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ഇനി പൂരിപ്പിക്കേണ്ട വാക്കുകൾ മുകളിൽ നിന്നും താഴോട്ടാണ്. മുകളിൽ നിന്നും താഴോട്ട് 6, 11, 16, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
12: മുകളിൽ നിന്നും താഴേക്കാണ് പൂരിപ്പിക്കേണ്ടത്. 6, 11, 16, 21 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
11: സൂചനകൾ പറയാം.
12: നേരത്തെ നമ്മൾ സൂചന പറഞ്ഞില്ലേ, അങ്ങനെ പ്രണയം മുട്ടിട്ട് കഴിയുമ്പോൾ, സ്വന്തമാക്കി കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് രണ്ടാമത്തെ വാക്കും പറയുന്നത്.
11: സൂചനകൾ പറയാം.
12: പറഞ്ഞോളൂ.
11: ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ പ്രാപിക്കുക എന്നിങ്ങനെയൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. സന്തോഷത്തോടെ ഒരു വ്യക്തിയെ ആശ്ലേഷിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.
12: വാക്ക് ഏതാണെന്ന് അധികം സൂചനകളില്ലാതെ തന്നെ ശ്രോതാക്കൾക്ക് പിടികിട്ടിക്കാണും. എന്നാലും പറയാം, ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ പ്രാപ്

ഉറപ്പിക്കുക എന്നിങ്ങനെയൊക്കെയാണ്. സന്തോഷത്തോടെ ഒരു വ്യക്തിയെ ആശ്ലേഷിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പാട്ട് കേൾക്കുക, പാട്ടിനുള്ളിൽ ഈ വാക്ക് അങ്ങനെ കണ്ടുപിടിച്ചങ്ങ് എഴുതിയേക്കും.

0: അടുത്ത വാക്കും മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 4, 9 എന്നീ രണ്ട് കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 4, 9 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അവസരം, തർക്കം എന്നൊക്കെയാണ്. കൂടാതെ ഒരു സന്ദർഭത്തിനനുസരിച്ച് എടുക്കേണ്ട നില, നയം, കൗശലം എന്നിങ്ങനെയൊക്കെ സന്ദർഭത്തിനനുസൃതമായി ഉപയോഗിക്കുന്നു.
1: സൂചനകൾ വീണ്ടും പറയാം. ഈ വാക്കിന്റെ അർത്ഥം അവസരം, തർക്കം എന്നൊക്കെയാണ്. ഒരു സന്ദർഭത്തിനനുസരിച്ച് എടുക്കേണ്ട നില, നയം, കൗശലം എന്നിങ്ങനെയൊക്കെ സന്ദർഭത്തിനനുസൃതമായി ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള പാട്ടുകൂടി കേട്ടുകൊള്ളൂ.

0: തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യൂ ആർ എസ് കരമന വൈ എം സി എ റോഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ വാക്കും മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 15, 20, 25 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
2: മുകളിൽ നിന്നും താഴോട്ട് 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: അതുമല്ല, ചില കാഴ്ചകൾ കണ്ട് അല്ലെങ്കിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ.
2: ഏത്?
1: നിക്കി പറഞ്ഞുതരാം. പൂർണ്ണ തൃപ്തി, നിറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്നിങ്ങനെയൊക്കെയാണ്.
2: ഒന്നും കൂടെ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂർണ്ണ തൃപ്തി, നിറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്നിങ്ങനെയൊക്കെയാണ്.
1: കളങ്ങളെല്ലാം പൂരിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ ഇത് തന്നെയാണ് അല്ലേ?
2: ആണ്.
1: അങ്ങനെ 8 വാക്കുകൾ നമ്മൾ കടന്നു വന്നു.
2: ഈ പാട്ടും കൂടി കേട്ടോളൂ കൂട്ടത്തിൽ.
1: എങ്കിലേ ഇതാകുകയുള്ളൂ.

0: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ് കരമന YMCA റോഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള രണ്ട് വാക്കുകളാണ്. അതിൽ ആദ്യത്തെ വാക്ക് പറയാം. താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
2: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: ഈ വാക്കിന്റെ അർത്ഥം പറയാം, മഞ്ഞ്, മഞ്ഞുതുള്ളി എന്നൊക്കെയാണ്. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് രാത്രിയിലോ അതിരാവിലെയോ സസ്യങ്ങളിലും മറ്റും രൂപം കൊള്ളുന്ന ചെറിയ വെള്ളത്തുള്ളികളെയും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു.
2: ഒരിക്കൽ കൂടി പറയാം, മഞ്ഞ്, മഞ്ഞുതുള്ളി എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് രാത്രിയിലോ അതിരാവിലെയോ സസ്യങ്ങളിലും മറ്റും രൂപം കൊള്ളുന്ന ചെറിയ വെള്ളത്തുള്ളികളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
1: നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നമുക്കിത് മിക്കവാറും ചെടികളിലൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കാണാം. പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: ഇന്നത്തെ അക്ഷരച്ചപ്പലി അവസാനത്തെ വാക്കിലേക്ക് നാം പോവുകയാണ്. താഴെ നിന്നും മുകളിലേക്ക് തന്നെയാണ് എഴുതേണ്ടത്. താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ 3 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. രാത്രി, പാതിരാവ്, അർദ്ധരാത്രി എന്നൊക്കെയാണ്.
1: വീണ്ടും പറയാം സൂചനകൾ. ഈ വാക്കിന്റെ അർത്ഥം രാത്രി, പാതിരാവ്, അർദ്ധരാത്രി എന്നൊക്കെയാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകളെല്ലാം പറഞ്ഞു. സൂചനകൾ മാത്രം പോരല്ലോ,
1: പാട്ടുകൂടി വേണം.
0: പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഇനി പറയാം, കേട്ടുകൊള്ളൂ. ഇടത്തുനിന്നും വലത്തോട്ട് 7, 8, 9, 10 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലീല ലോല.
2: ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഊർന്നു.
1: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉടൽ.
2: വലത്തുനിന്നും ഇടത്തോട്ട് 4, 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിഭജിക.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുലാഭാരം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിഴൽ.
1: മുകളിൽ നിന്നും താഴേക്ക് 1, 6 ഈ രണ്ട് കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കടം.
2: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിസ്തുലൻ.
1: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉഷസ്.
0: കഴിഞ്ഞ ചെപ്പിൽ നിന്നും നമ്മൾ വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി, നിഷ, കാസർഗോഡ് പീലിക്കോടുള്ള നിഷയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: നിഷ, ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
3: നമസ്കാരം, എന്റെ പേര് നിഷ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എന്റെ വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡും രണ്ട് മക്കളുമാണുള്ളത്. ഹസ്ബൻഡ് ഉദിനൂർ ഹൈസ്കൂളിലെ ടീച്ചറാണ്, മകൻ ബിടെക്കിന് പഠിക്കുന്നു, മകൾ പ്ലസ് വൺ സയൻസ്. പിന്നെ ഞാൻ ഇപ്പോൾ കാസർഗോഡ് ഗേൾസ് സ്കൂളിൽ VHSE വിഭാഗത്തിൽ ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് വരികയാണ്. ഞാൻ ചെറുപ്പം മുതലേ റേഡിയോയുടെ നല്ല ശ്രോതാവാണ്. അതുപോലെ തന്നെ എന്റെ അമ്മയും അക്ഷരച്ചക്രി വിജയിയായി ലഭിച്ചു തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആകാശവാണിയുടെ മിക്ക പരിപാടികളും ഞാൻ കേൾക്കാറുള്ള ആളാണ്. രാവിലെ തന്നെ റേഡിയോ ഓൺ ചെയ്തിട്ടാണ് ഞാൻ എന്റെ വീട്ടു ജോലി തുടങ്ങാറുള്ളത്. പ്രഭാതവേദി ഉൾപ്പെടെ എല്ലാ പരിപാടികളും തന്നെ ഇഷ്ടമാണ്. അതിൽ പള്ളിപ്രവചനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് ഏറെ ഇഷ്ടം. അപ്പൊ ഞാൻ ബുധനാഴ്ച വീട്ടിലുണ്ടെന്ന് തന്നെ അക്ഷരച്ചപ്പ് മുടങ്ങാതെ കേൾക്കാറുണ്ട്. അപ്പോ ഇന്ന് ഞാൻ ഇവിടെ ഒരു ഗാനം ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്മവ്യൂഹ എന്ന സിനിമയിലെ
4: കുയിലിന്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പകി കേട്ടു
3: എന്ന ഗാനം ഇന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.
4: നിന്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര

0: എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ് കരമന YMCA റോഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈ തന്നെ പോവാം.
5: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പനോഫർ.
1: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
2: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
1: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
7: കൃത്യമായ നയരൂപീകരണത്തിനും കാര്യക്ഷമ ഭരണ നിർവഹണത്തിനും അടിസ്ഥാനം വിശ്വസനീയ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെ 2026 ബാച്ച് ട്രെയിനി ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകാൻ 630 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 പേരെ നിലവിലെ പാനലിൽ നിന്ന് ഒഴിവാക്കി. പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം ചെറിയ തുക അടച്ചാൽ വായ്പ ലഭിക്കുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് PIB. വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ മുദ്ര നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും PIB ഫാക്ട് ചെക്കിംഗ് വിഭാഗം വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷനാകും. DYFI 16th സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തൃശൂരിൽ തുടക്കം. ആദ്യമായാണ് DYFI സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വേദിയാകുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖലാ കമ്മിറ്റി മാഹി ടി അശോക് കുമാർ MLAക്ക് നിവേദനം നൽകി. വിശ്വകർമ്മ സമൂഹത്തെ പരമ്പരാഗത കരകൌശല തൊഴിൽ സമൂഹമായി അംഗീകരിക്കുക എന്നതാണ് പ്രധാന ആവശ്യം. 135th ഡ്യൂറൻസ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FCയും SC ഡൽഹിയും ഇന്ന് ഏറ്റുമുട്ടും. വൈകിട്ട് 7 കൊൽക്കത്തയിലാണ് മത്സരം. അനന്തപുരി FMൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.
8: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ PK ശ്രീകുമാർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964341. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടി 9496569631. ഈ പരിപാടി ഇപ്പോൾ മുതൽ 1 മണിക്കൂർ. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം MS ആശ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പല മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. ചില മരുന്നുകൾ ദിവസേന ഉപയോഗിക്കുന്നതാവാം, മറ്റു ചിലവ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി കരുതി വെച്ചിട്ടുള്ളതുമാകാം. പക്ഷേ ഈ മരുന്നുകളെല്ലാം ശരിയായ വിധമാണോ സൂക്ഷിച്ചിരിക്കുന്നത്? ഓരോ തരം മരുന്നും ഓരോ രീതിയിലാണോ സൂക്ഷിക്കേണ്ടത്? മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ഇത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. സ്വാഗതം ചെയ്യാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9496569321. അപ്പോൾ സാർ, സാധാരണയായിട്ട് വീടുകളിൽ മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ ആളുകൾ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ പൊതുവായിട്ട് ലോകത്താകമാനം അതീവമായ തെറ്റുകൾ കാണുന്നുണ്ട്. അതായത് ഒരു 40% ആൾക്കാരും സ്റ്റോർ ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് പറയുന്നത് ഗ്ലോബലി. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ കണ്ടീഷൻ കുറേ കൂടെ വേഴ്സാകാനാണ് ചാൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്. ആൾക്കാർ കൂടുതലായിട്ട് ഈ മരുന്നിനെ നമ്മളോളം തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ധാരാളം പേര് യാത്രയിൽ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ തന്നെ നമ്മൾ പല പരിപാടികളായിട്ട് സ്കൂട്ടറിൻ്റെയൊക്കെ അകത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കാറിൽ അത് ലോക്ക് ചെയ്തിട്ട് കഴിക്കാനൊക്കെ പോയിട്ട് ഭയങ്കര വെയിലത്ത്, അതിഭീകരമായ വെയിലത്ത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ആദ്യം തന്നെ കുഴപ്പം പിടിച്ച ഒരു സ്റ്റോറേജാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടിത് ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ ഐഡിയലി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കേണ്ട മരുന്നുകളാണെങ്കിൽ എ സി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ എല്ലാവർക്കും അതുണ്ടാവില്ല. എന്നാലും നമുക്ക് ഒരു വുഡൻ കബോർഡിൽ വയ്ക്കേണ്ടുന്നതിന് പകരം നമ്മൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ മോഡിൽ എളുപ്പത്തിൽ കാണത്തക്ക രീതിയിൽ കൊണ്ടുവയ്ക്കുക, കിച്ചൺ ക്യാബിനറ്റിൽ പല ഏരിയയിൽ കൊണ്ടുവയ്ക്കുക, ബാത്റൂമിൽ വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം, അതുപോലെ വയ്ക്കുന്നത് രീതി മാത്രമല്ല, സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല മരുന്നുകളുമായിട്ട് മിക്സപ്പ് ആകാം, എക്സ്പയറി മരുന്നുകളാകാം. അപ്പം അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് ആക്സസ് ഉണ്ടാകത്തക്ക രീതിയിലുള്ള വൈപ്പാകാം, അതുപോലെ നമ്മളെ പെറ്റ് ആനിമൽസ്. അപ്പോൾ അതെല്ലാം സാധാരണഗതിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില തകരാറുകളാണ്.
0: നമുക്ക് ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോ
2: ഡോക്ടർ. ഞാനൊരു രോഗിയാണേ.
1: ഓ,
2: 68 വയസ്സുണ്ട്.
1: ഓക്കെ.
2: അപ്പൊ തട്ടുകടയാ എനിക്ക് പണി.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: അപ്പൊ പിന്നെ ഈ കാലിലാണെങ്കിൽ ഒരു അവിടെ വെച്ച് എന്തോ ഉണ്ടോ ഒന്ന് കടിച്ച് പിന്നെ ഒരു 5 വർഷത്തോളം ഞാൻ ചികിത്സിച്ചു. അപ്പൊ അതിൻ്റെതെല്ലാം ഒരുപാട് ഓയിൽമെന്റുകളും പിന്നെ എല്ലാം തന്നിട്ടുണ്ട് ഗുളിക. ഇപ്പൊ ഞാന് പിന്നെ മണർകാട്ടേ കാടീവിലാ കാണിക്കുന്നത്.
1: ഓ,
2: അപ്പൊ ഷാജി ഡോക്ടറെയാ കാണിക്കുന്നത്. അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പൊ ഇൻസുലിൻ ഉണ്ട്, എനിക്ക് ഇൻസുലിൻ എടുത്ത് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വെച്ചാ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല ഡോക്ടറെ. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് പല പ്രാവശ്യം അങ്ങനെ എടുത്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുത്തി വെക്കരുതെന്ന്.
1: ഇൻസുലിൻ തട്ടുകടയിലേക്ക് കൊണ്ടുപോയിട്ടാണോ ചെയ്യുന്നത്?
2: അല്ല, തട്ടുകടയിൽ കൊണ്ടുപോകത്തില്ല, വീട്ടിൽ ഇൻസുലിൻ ചെയ്യും. ചെയ്തേ എവിടെയും മേശപ്പുറത്ത് വെച്ചേ മെച്ച മറന്നു പോകും.
1: അല്ല, മറന്നു പോകുന്ന പറഞ്ഞാല് എന്ത് തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് കുഴപ്പമില്ല കേട്ടോ, കാരണം അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇൻസുലിൻ നമുക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ട്, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്ന്. നമ്മള് ഒരു തവണ അത് പൊട്ടിച്ചു കഴിഞ്ഞാല് 10-30 ദിവസത്തേക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അത് ഓർഡിനറി സാധാരണ. അല്ല, കേൾക്കൂ, അല്ല, അതെ അതെ, അത് പോട്ടെ, ഇനി അങ്ങനെ അബദ്ധം പറ്റണ്ട. അത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ്. ഒരു പരിധി വരെ അങ്ങനെ വച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് എപ്പോഴും ചെറിയ ടെമ്പറേച്ചറിൽ റെഫ്രിജറേറ്ററിൽ വെച്ച് വീണ്ടും

0: വീണ്ടും വെളിയിലെടുത്ത് വീണ്ടും തിരിച്ച്. അത് ശരിക്കു പറഞ്ഞാൽ നല്ലതല്ല. മാത്രമല്ല റെഫ്രിജറേറ്ററിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുത്തുമ്പോൾ നമുക്ക് അല്പ പെയിൻ കൂടുന്നതായിട്ട് സ്റ്റഡിയുണ്ട്. അതുകൊണ്ട് ഒരു തവണ അത് നമ്മൾ എടുത്തു തുടങ്ങിയാൽ, ആ ഒരു പർട്ടിക്കുലർ സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അങ്ങനെ എടുത്ത് കളയണ്ട കേട്ടോ. ഇനി അങ്ങനെ അബദ്ധം പറ്റണ്ട കേട്ടോ, കാശും ലാഭിക്കാമല്ലോ.
1: പിന്നെ ഈ പിന്നെ ഉപയോഗിച്ച ഒരുപാട് ഓയിൽമെന്റ് ഉണ്ടൊക്കെ, അതൊക്കെ ഇനി ഉപയോഗിക്കാമോ അതോ കളയണോ?
0: അല്ല, അത് ഒരുപാട് കാലം കഴിഞ്ഞതാണെങ്കിൽ ഒന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉപയോഗിച്ചുകൂടാ. പിന്നെ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ചതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് കൂടെ അത് ഭംഗിയായിട്ട് അടച്ച് അത് പ്രോപ്പറായിട്ട് വലിയ ടെമ്പറേച്ചറിൽ എക്സ്പോഷർ വരാത്ത രീതിയിൽ വച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അതിനിപ്പോൾ നമുക്ക് ഇന്ന കാലയളവ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി പഴക്കം ഉണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
1: പിന്നെ ഈ കാർഡിഫിൽ നിന്ന് തരുന്ന കുളിയെ കഴിഞ്ഞിട്ട് അപ്പൊ വേറെ അത് കൊണ്ട് കാണിക്കുമ്പോ അവര് വേറെ പിന്നെ കമ്പനിയുടെയാന്ന് പറഞ്ഞാ തരുന്നത്, അപ്പൊ അതിന് പ്രശ്നമുണ്ടോ ഡോക്ടറെ?
0: അത് ഡോക്ടറുടെ അറിവോട് കൂടിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. മരുന്നുകൾക്കെല്ലാം ഒരേ കൺട്രോൾ തന്നെയാണ്. അതുകൊണ്ട് വേറൊരു കമ്പനിയുടെ ആയെന്ന് പറയും, സെയിം മോളിക്യൂള് ആ സെയിം സ്ട്രെങ്ത് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
2: ശരി, വിളിച്ചതിന് നന്ദി സർ. ഇപ്പോൾ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എല്ലാ മെഡിസിനും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ തരം മരുന്നുകളാണ് പർട്ടിക്കുലർലി ഫ്രിഡ്ജിൽ വെക്കേണ്ടുന്നത്, ഏതെല്ലാമാണ് സാധാരണ നിലയിൽ അല്ലെങ്കിൽ സാധാരണ താപനിലയിൽ വെക്കേണ്ടതെന്ന് പറയാം.
0: നമ്മുടെ മരുന്നിൻ്റെ ലേബലാണ് ഏറ്റവും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നത്. മരുന്നിൻ്റെ ലേബലില് 2 to 8 degrees Celsius വരെ കീപ്പ് ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ സ്റ്റോർ ഇൻ എ കോൾഡ് പ്ലേസ്, ആ രീതിയിൽ പറയുന്ന മരുന്നുകളെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഉപയോഗിക്കണം വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വീണ്ടും അതിൽ തന്നെ വയ്ക്കണം എന്നില്ല. വയ്ക്കാത്തതാണ് ഒരു തരത്തിൽ നല്ലത്, കാരണം അതിന് അത്രയും സ്റ്റേബിളാണ് ആ ഡ്രഗ്. അപ്പം അല്ലാതെ ഉള്ള ഇപ്പം സ്റ്റോറിനെ കൂൾ പ്ലേസ് അല്ലെങ്കിൽ ഓർഡിനറി റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് ഒരു ഐഡിയലി 25 degrees വരെ മാക്സിമം. അത് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ കഴിയുന്നിടത്തോളം ഈ കബോർഡിൽ ടെമ്പറേച്ചർ അല്പം പൊങ്ങി നിൽക്കുന്ന സീസണിൽ, സമ്മറിലാണെങ്കിൽ ഉടൻ കബോർഡിൽ അത് സൂക്ഷിക്കുന്നതാണ് നല്ലത് ഐഡിയലായിട്ട്. അപ്പം അതാണ് സ്റ്റോറിൻ്റെ നോർമൽ റൂം ടെമ്പറേച്ചർ. പിന്നെ ചില കേസിൽ ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ഫ്രിഡ്ജിൽ നമ്മൾ ഡോറിലാണ് സൂക്ഷിക്കുന്നത്. ഒരിക്കലും ഫ്രിഡ്ജിൻ്റെ വാതിലിൽ ഡോറിൽ സൂക്ഷിക്കാൻ പാടില്ല അങ്ങനത്തെ പ്രിപ്പറേഷൻ. കാര്യം എപ്പോഴും നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് നോർമൽ റൂം ടെമ്പറേച്ചറുമായിട്ട് എപ്പോഴും എക്സ്പോസ്ഡ് ആകും. അപ്പോൾ അതുകൊണ്ട് മിഡിലായിട്ട് വരുന്ന, ഏകദേശം മിഡിലിൽ വരുന്ന ഷെൽഫിൽ തന്നെ വയ്ക്കുന്നതാണ് നല്ലത്.
2: അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
2: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആ സംസാരിച്ചോളൂ.
0: യെസ് പറയൂ.
3: ആ ശരിയാണ്. ആ പിന്നെ ഈ തുളസിയുണ്ട ഗുളികയും സുഗന്ധ ഗുളികയും കഴിക്കുന്നുണ്ട്. അത് ഈ ടിന്നിനകത്തിട്ട് അത് അലമരി വെച്ചിരിക്കുക, അതിന് കുഴപ്പമുണ്ടെന്ന് അറിയാനായിരുന്നു.
0: ഇല്ല, ടിന്നിൻ്റെ അകത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടിന്നോടുകൂടി ഈ കൂടുതൽ ടെമ്പറേച്ചർ കൂടിയ ഭാഗങ്ങൾ ചാൻസ് ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ അല്ലെങ്കിൽ അതുപോലെ ആ ചൂട് കുറവുള്ള സ്ഥലത്ത് തന്നെ വയ്ക്കുക. പല വീടുകളിലും ചിലപ്പോൾ നമ്മൾ അതുപോലെ ഒരിക്കലും അത് ലൈറ്റുമായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് പല വീടുകളിലും വൈകിട്ടും രാവിലെയൊക്കെ ആ രീതിയിൽ വയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങ് അത് സൂക്ഷിക്കുക. ടിന്നിൽ അടച്ചു വയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ.
2: നന്ദി. സാർ പറഞ്ഞ പോലെ ജനലിന്റെ സൈഡില് ടേബിളിലൊക്കെ മരുന്നുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ വെയിലടിക്കാം, ആ വെയിലടിക്കുമ്പോൾ അതിന്റെ കോമ്പോസിഷൻ വ്യത്യാസം.
0: അതെ അതെ അതെ. ഇപ്പൊ മരുന്നിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈറ്റാണ്. അപ്പൊ നമുക്ക് മരുന്നിന് പല ലൈറ്റുകളും താങ്ങാൻ പറ്റത്തില്ല, പല വേവിൽ.

0: ലെങ്തിലുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആംബർ കളേഡ് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രൗൺ ഷെയ്ഡുള്ള ഗ്ലാസ്, പണ്ട് ഗ്ലാസ്സായിരുന്നു, അങ്ങനത്തെ കുപ്പികൾ അല്ലെങ്കിൽ ലൈറ്റ് പ്രൂഫ്, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ആക്റ്റിനിക് ലൈറ്റ് എന്ന് പറയും, അതിന് ഒരു പ്രോബ്ലം, ഒരു മരുന്നിൻ്റെ കോമ്പോസിഷനിൽ, കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനാണ് മെയിൻലി വരുന്ന ചേഞ്ചസാണ്. അപ്പോൾ അങ്ങനെ വരത്താത്ത വേവ്സ് അലൗഡാണ്. അപ്പോൾ അത് സാധാരണഗതിയിലുള്ള സൺലൈറ്റിൽ ഡയറക്റ്റായിട്ട് ഇത് കോമ്പോസിഷനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റ് പ്രൊട്ടക്ഷൻ മെയിനായിട്ട് പറയുക. വളരെയധികം മരുന്നുകൾ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ജനലിൻ്റെ അരികിനും ഒക്കെ ഇപ്പോൾ മഴ സീസണും അതും ഇതുമൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ മോയ്സ്ചർ, അതുമായിട്ടൊരു എന്തെങ്കിലും ചെറിയ ഒരു ഈ പാക്കിങ്ങിലെ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം മോയ്സ്ചർ കീപ്പ് ചെയ്യത്തക്ക രീതിയിൽ, മോയ്സ്ചർ വരത്തക്ക രീതിയിലൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ ഒരു വലിയ പ്രശ്നമാണ്. അത് കെമിക്കൽ ഡീകോമ്പോസിഷൻ, ഹൈഡ്രോളിസിസ് പോലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഫംഗൽ ഗ്രോത്ത് പോലുള്ള മറ്റനേക സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഫംഗസ് എന്നൊക്കെ പറയുന്നത് പലവേ, എസ്പെഷ്യലി ഇഞ്ചക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ലൈഫ് പോലും പോകത്തക്ക രീതിയിലുള്ളതാണ്. അപ്പം മോയ്സ്ചർ ഒരു വലിയ ഫാക്ടറാണ്. ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ ഡീകോമ്പോസിഷൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മെയിൻലി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനാണ് ഐഡിയൽ സ്റ്റോറേജ് കണ്ടീഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്.
1: അപ്പോൾ ഈ സ്റ്റോർ ഇൻ കൂൾ പ്ലേസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും?
0: സ്റ്റോർ ഇൻ കോൾഡ് പ്ലേസ് എന്ന് പറയുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. നമ്മൾ കൂൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി വരെ മാക്സിമം, അതിൽ താഴെ സൂക്ഷിച്ചാൽ മതി. പലരും അത് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. സത്യത്തിൽ അതിൻ്റെ ലേബൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല.
1: നമുക്ക് വേറൊരു ശ്രോതാവ് കൂടെ ചേരുകയാണ്. ഹലോ, ഹലോ,
2: ഹലോ,
1: പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: താങ്ക് യു. എന്റെ പേര് മെയ്സൺ എന്നാണ്. മെയ്സൺ, ഞാൻ വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ.
2: ഒരു ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടൊരു കണക്ഷൻ വരുന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ വീടുകളിലൊക്കെ നമ്മൾ ഈ മെഡിസിൻസും ഗുളികകളും മരുന്നുകളും ഇപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളുള്ള ഇൻഫൻസ് ഉള്ള വീടുകളുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് ഇൻ കേസ് അവരതൊരു ഒരു കുറച്ച് അളവിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാഥമിക ഒരു കാര്യം എന്താണെന്നൊന്ന് പറയാവോ?
0: ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു അത് നമ്മളെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കുട്ടികളെ സംബന്ധിച്ച്. അവർ വളരെ സെൻസിറ്റീവ് ആണ്. പൊട്ടൻ്റെ മരുന്നാണെങ്കിൽ വളരെ ചെറിയ ഡോസ് പോലും ഒരുപക്ഷെ ജീവഹാനി വരെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കഫ് സിറപ്പ് പോലുള്ള സാധനങ്ങൾ അവർ എക്സസ് ആയിട്ട് എടുത്ത് കുടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട കേസുകൾ പോലും ഉണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒത്തിരി കേസ്. അപ്പം അതുകൊണ്ട് ആദ്യം പ്രാഥമികമായിട്ട് നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ആക്സസിബിളായിട്ട് ഒരു മരുന്നും വെക്കാതിരിക്കുക. കുട്ടികൾക്ക് നമ്മുടെ വളർത്ത് നായ പോലുള്ള സാധനങ്ങൾ, അപ്പം അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു, അതെ അതെ അതെ അതെ, അത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക, ഉയരത്തിൽ വയ്ക്കുക. ഒരിക്കലും അവർക്ക് ആക്സസിബിളായിട്ട് ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല, ലോക്ക് ചെയ്ത് തന്നെ വയ്ക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സ്വയം ചികിത്സയ്ക്കോ സമയം കളയരുത്. ഇമ്മീഡിയറ്റ്ലി അവരെ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുക. ഒരുപക്ഷെ മരുന്നകത്തോട്ടധികം പോയിട്ടില്ലായിരിക്കാം, പക്ഷെ അവർ പരിശോധന നടത്തി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വാഷിംഗ് സ്റ്റെപ്പും മറ്റതുമൊക്കെ ചെയ്തിട്ട്. അല്ലാതെ നമ്മൾ ഒരു ഒരു കാരണവശാലും എനിക്ക് വേറൊന്നും ഉദ്ദേശിക്കാനില്ല, ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ സംശയമുണ്ടെങ്കിൽ കൊണ്ടുപോവുക. അത് അത് അവിടെ അങ്ങ് ക്ലിയർ ആകും എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചു
2: കഴിഞ്ഞാൽ.
0: അതെ അതെ, ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതെ അതെ ജേസൺ, ഓക്കെ, താങ്ക് യു ഫോർ
1: കോളിംഗ്.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
8: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
9: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
10: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
11: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
8: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
11: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899121459.
12: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
13: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
12: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
14: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 October വരെ.
15: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
16: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
17: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
18: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5000 സ്വർണ്ണ മോതിരങ്ങളും.
17: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
18: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
19: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
20: സ്പെഷ്യൽ ബ്രൈഡൽ, ആന്റീക്, സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി. അല്ലേ,
21: തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
17: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
22: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിന് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടിതവ സമ്മാനം.
23: കണ്ടീഷൻ സപ്ലൈ.
24: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
25: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
26: അതെങ്ങനെ?
25: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഒരു കൗതുകത്തിനൊക്കെ കുട്ടികൾ ഗുളിക പൊട്ടിച്ച് അപ്പൂപ്പന്മാരുടെ വായിലൊക്കെ ഇട്ട് കൊടുക്കുന്ന
0: വാത്സല്യത്തിന്റെ
1: അതൊരു ശരിയായ രീതിയാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് തറയിൽ പോകാം, പിന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ ബെഡിലൊക്കെ വീണ് പോകാം, പിന്നെ എടുത്തിട്ട് അത് കൺസ്യൂം ചെയ്യുന്ന ഒരു രീതി കാണാം.
0: ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാര്യം ഇപ്പൊ നമ്മള് വളരെ കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് അതിൽ കൗതുകത്തിനാണെങ്കിലും, അല്ലെങ്കിൽ അത് അവരുടെ ഒരു പ്രിവിലേജ് ആയിരിക്കാം, ചിലപ്പോൾ കൂടുതൽ വിവരമുള്ള കുട്ടികളുമായിരിക്കാം ഇന്നത്തെ കാലത്ത്. പക്ഷെ നമ്മളതിനെക്കുറിച്ച് 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ മരുന്നുകളുടെ കാര്യത്തിൽ ആ ഒരു വാത്സല്യം വേണ്ട എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഒരു കാരണവശാലും അത് ചെയ്യാതിരിക്കുക.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ.
27: ഈശ്വരൻ നമ്പൂതിരി, തലശ്ശേരി.
0: ഓ, പറയണം.
27: ഹലോ സാർ, ഞാൻ ഈശ്വരൻ നമ്പൂതിരി, തലശ്ശേരി. എന്റെ സംശയം ആദ്യത്തെ ശ്രോതാവ് മാഡം സംശയം ചോദിച്ചത് തന്നെയാണ്, ഇൻസുലിനെ കുറിച്ച് തന്നെയാണ്. ഇൻസുലിൻ ഞാൻ ഇൻസുലിൻ 10 വർഷമായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പം ഇത് ചില ഒരു ധാരണ ഉള്ളത് മൂലം മരുന്ന് കിട്ടിയാൽ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നു, എന്നിട്ട് ഓപ്പൺ ആക്കുന്നു, അത് കൊടുക്കുന്നു, ഒരു അരമണിക്കൂർ നേരം പുറത്ത് വെച്ച് തണുപ്പ് കുറെ മാറിയ ശേഷം ഇൻസുലിൻ എടുക്കും. മുന്ന് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുന്നു. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞത് വെക്കേണ്ട ആവശ്യമേ ഇല്ല,
0: അത്
27: ഇരുന്നവരെ പുറത്ത് തന്നെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്.
0: തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ഇൻസുലിനുകളും നമുക്ക് ഓർഡിനറി റൂം ടെമ്പറേച്ചറിൽ ഒരു മാസം വരെ ഒരു തകരാറും അതിനുണ്ടാകത്തില്ല. ഓർഡിനറി ടെമ്പറേച്ചറിൽ, അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ കുറേ നേരം തണുപ്പ് അത് ഓർഡിനറി ടെമ്പറേച്ചറിൽ വയ്ക്കുന്നു, പിന്നെ വീണ്ടും തണുപ്പിൽ കയറ്റുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോട്ടീൻ പാർട്ടിന് ചില തകരാറുകളുണ്ടായി അതിൻ്റെ എഫിക്കസി കുറയാനും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ പുതിയ പഠനങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യകതയില്ല. ഇനി വച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് വിഷമിക്കേണ്ട കാര്യവുമില്ല.
27: എന്നാലും
0: അതെ അതെ അതെ, അത് പിന്നെ തീരുന്നത് വരെ ഒരു മാസം വരെ കേട്ടോ, അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ അതെ അതെ അതിനകത്ത് തീരുമല്ലോ. അതെ അതെ, എല്ലാ എല്ലാ എല്ലാം ഇപ്പം അങ്ങനെയാണ് ഇറങ്ങുന്നത്. അത് സ്റ്റേബിൾ ആണ് കേട്ടോ.
27: അപ്പൊ വിശ്വാസം ഊർവേനെ പുറത്തു വെക്കാതെ മറ്റൊരു സംശയം കൂടിയുണ്ട്. അതായത് ഒരു എന്റെ വൈഫിന് നീർക്കത്തിനായിട്ട് ഒരു മരുന്ന് റെനോസെൽ 4000 ഉള്ളത് ഇഞ്ചക്ഷൻ ഉണ്ട്. അത് 400 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ആണ്. അത് രണ്ടാഴ്ച കൂടുമ്പോ അത് ഒരു മാസം 2 പ്രാവശ്യം വെക്കും. അത് അവിടെ തണുപ്പുള്ളത് അവര് ജെല്ലൊക്കെ പൊതിഞ്ഞിട്ടാ തരുക. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ അതിന്റെ സ്ഥിതി അതും തണുപ്പ് കുറയാൻ മാറുന്നവരെ കാത്തു നിൽക്കണം. അവിടുത്തെ എങ്ങനെയാണ്
0: ഇഞ്ചക്ഷൻ അല്ലേ? അതെ, ഇഞ്ചക്ഷൻ അല്ലേ? അതെ അതെ അതെ അതെ അതെ. ആ അത് ടെമ്പറേച്ചറ് മാറുന്നവരെ, അതിന്റെ കേസിൽ അങ്ങനെ ഒത്തിരി വേറെ സ്റ്റഡീസ് കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ മാറുന്നവരെ അത് നോക്കിയിരിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുന്നത്. ആ കേസിൽ തണുപ്പ് തീരുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് അതിന്റെ പെയിൻ കൂടുതലായിരിക്കും, അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ. അതിനു വേണ്ടിയാണ്. പക്ഷെ അത് രണ്ടാഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ എടുക്കുന്നത്? എങ്ങനെയാ എടുക്കുന്നത്? ആ രണ്ടാഴ്ചയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തിരിച്ച്, കാരണം അത് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. അത് ഇൻസുലിന്റെ കേസാണ്.
27: അല്ല അങ്ങനല്ല, അത് ഇഞ്ചക്ഷൻ മരുന്ന് സൂചി അടക്കമുള്ള ഒരു മരുന്ന് കിട്ടുക.
0: അതെ അതെ അതെ അതെ.
27: ഇവിടെ എത്തിയിട്ട് തണുപ്പ് പോയിട്ട് എടുക്കുന്നു കാലാവസ്ഥ കഴിഞ്ഞു.
0: ആ ഒരു ഒരു പർട്ടിക്കുലർ, അതെ അതെ മനസ്സിലായി മനസ്സിലായി. ആ അത് കുഴപ്പമില്ല, തണുപ്പ് തീർന്നിട്ട് എടുത്ത് അത് പ്രിക്കിംഗ് പെയിൻ കുറയ്ക്കാനായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുക, കളയുക. ഞാനുദ്ദേശിച്ച മൾട്ടി വയൽ ആണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. രണ്ടാഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അത് തണുപ്പാക്കിയിട്ട് എടുത്താൽ, ആ തണുപ്പ് മാറിയിട്ട് എടുത്താൽ മതി കേട്ടോ. അതെ അതെ അതെ അതെ,
1: തീർച്ചയായിട്ടും. സാർ, ചില ഗുളികകൾ നമ്മൾ പകുതിയായിട്ട് മുറിച്ചുപയോഗിക്കുന്നു, ബാക്കി പകുതി സൂക്ഷിക്കുന്നു. അപ്പം നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അത് എക്സ്പോസ്ഡ് ആയല്ലോ. ആ പകുതി എങ്ങനെയാണ് നമ്മൾക്ക് സൂക്ഷിക്കാവുന്നത്, ബാക്കി പകുതി നമുക്ക് ഉപയോഗിക്കാമോ എന്നുള്ളതൊന്ന് പറയാം.
0: അത് പൊതുവേ ഒരു ചെറിയ പ്രോബ്ലമാണ്. ശരിക്കും ഐഡിയലി സ്പീക്കിംഗ് നമുക്ക് ഹാഫ് ആണെങ്കിൽ ഹാഫിന്റെ ഡോസ് ഉള്ള ഗുളിക, ഇപ്പൊ 2.5 mg, 5 mg, 10 mg അങ്ങനെയൊക്കെ ടാബ്ലറ്റ്സ് വരുന്നുണ്ട്. ഐഡിയലി അത് തന്നെയാണ് നല്ലത്. പിന്നെ ചിലതിലാണെങ്കിൽ പൊട്ടിക്കത്തക്ക രീതിയിൽ ഒരു മാർക്ക് ഉണ്ടാകും. അപ്പൊ അത് വെച്ചിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ വേരിയേഷൻ വരത്തില്ല. അപ്പൊ സാധാരണ പൊട്ടിച്ചു കഴിക്കാൻ പറയുന്ന മരുന്നുകൾ ഒരുവിധം സ്റ്റേബിൾ ആയിട്ടുള്ള മരുന്നുകളാണ്. പക്ഷേ എനിക്കറിയാം പല കോട്ടഡ് മരുന്നുകൾ, കോട്ടിംഗ് ഉള്ള മരുന്നുകൾ പോലും ചിലരെങ്കിലും പൊട്ടിച്ച് കഴിക്കാൻ പറയുന്നുണ്ട്. അത് അത്ര നല്ല കാര്യമല്ല, എസ്പെഷ്യലി കോട്ടഡ് ആവുക. ഈ കോട്ട് ചെയ്യുന്നത് ഭംഗിക്ക് വേണ്ടിയാകണമെന്നില്ല. അത് പലപ്പോഴും നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വായിലൂടെ പോകുമ്പോഴുള്ള ഇഷ്യൂസൊക്കെ തടയാൻ വേണ്ടി കൂടെയാണ്. അതിൻ്റെ എഫക്റ്റുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. അതെവിടെ റിലീസ് ചെയ്യണമെന്നുള്ള ഒരു പാർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നിടത്തോളം പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളത് എസ്പെഷ്യലി അതിലൊരു മാർക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ ചെയ്യാം. അങ്ങനെയുള്ള ഗുളികകൾ അല്പം ഒരു ദിവസം ഇപ്പോൾ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് അതിൽ റിയാക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അല്ലാതുള്ള ഗുളികകൾ അതുപോലെ കോട്ട ടാബ്ലറ്റ് പകുതിയിൽ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ.
2: ഞാൻ ശ്വാസം മുട്ടലുള്ള ഒരു രോഗിയാ.
1: പേര് പറയാമോ?
2: പേര് പറയാ, ഓമന തങ്കപ്പൻ.
0: പറയണം മേഡം.
2: അപ്പൊ ശ്വാസം മുട്ടലുണ്ട്, അതിന് മരുന്ന് കഴിക്കുമ്പോ എനിക്ക് കൈയും കാലും ഒക്കെ വലിച്ചു പോയിച്ചു. അങ്ങനെ
0: മാഡം പരിശോധിക്കുന്ന ഡോക്ടറെ തന്നെ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഈ കൊച്ചു വലിക്കുക എന്ന് പറഞ്ഞാൽ പല റീസൺസ് ആകാം. അപ്പൊ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജനറൽ കണ്ടീഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് അതല്ല, ചില കേസിൽ മരുന്നിന്റെ പ്രശ്നവും ആകാം. അപ്പൊ അത് ഡോക്ടറെ ഒന്ന് കാണിക്കുക, കാണിച്ചിട്ട് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും.
1: സാറേ, സിറപ്പുകൾ, ഐ ഡ്രോപ്സ്, ഓയിൻമെന്റ് എന്നിവ തുറന്നതിന് ശേഷം എത്ര നാൾ വരെ ഉപയോഗിക്കാം? ചിലപ്പോൾ നമ്മളത് തുറന്ന് 2 ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങളൊക്കെ മാറും. പിന്നെ നമ്മളത് അടച്ചിട്ട് ഭാവിയിൽ ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കും, പ്രത്യേകിച്ചും കുട്ടികളുടെ കഫ് സിറപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നീട് അത് ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പാടില്ലേ എന്നുള്ളത് ശ്രോതാക്കൾക്ക് സംശയം.
0: അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒട്ടനവധി ആന്റിബയോട്ടിക്സ്, ഡ്രൈ പൗഡറായിട്ടാണ് വരുന്നത്. അത് ഒരു പരിധിവരെ പലതും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടതും അങ്ങനെയുള്ളത്. പക്ഷെ അത് പുറത്ത് അത് കൂടുതൽ കാലാവധിയിൽ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ രീതിയിൽ അത് ഡ്രൈ പൗഡറായിട്ട് വരുന്നത്. അത് സൊല്യൂഷനാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സസ്പെൻഷനാക്കി കഴിഞ്ഞാൽ, പിന്നെ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നോർമലി ഒരാഴ്ച മുതൽ 10 ദിവസം വരെയൊക്കെ അതിൻ്റെ ശരിയായ പൊട്ടൻഷ്യൽ അത് നിലനിൽക്കത്തുള്ളൂ. വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിനെ എടുത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച മാക്സിമം 10 ദിവസം വരെ അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഏതെങ്കിലും പലരും ഈ പറയുന്ന പോലെ 1-2 ദിവസം അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തവണ കഴിക്കുമ്പോൾ തന്നെ അസുഖം കുറയുകയോ മാറുകയോ ചെയ്യുന്നുണ്ട്, ബാക്കി ഉപയോഗിക്കത്തില്ല. അതൊരിക്കലും ശരിയല്ല. ആ പറഞ്ഞ ഡോസിൽ അത്രയും ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യൂ. ഒരു കാരണവശാലും അത് സൂക്ഷിച്ചു വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരസുഖം വരുമ്പോൾ സിമിലറായിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കായാലും അതെടുത്ത് കൊടുക്കുക.
1: സാർ പറഞ്ഞത് ആന്റിബയോട്ടിക്സിൻ്റെ
0: ആന്റിബയോട്ടിക്സ്,
1: പക്ഷേ സാധാരണ കഫ് സിറപ്പൊക്കെ ഉണ്ടല്ലോ.
0: കഫ് സിറപ്പുകളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മൾ അതിൻ്റെ ഒരു കാലാവധി ായിട്ട് ബന്ധമില്ല. പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാലാവധി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ യൂസ് കഴിഞ്ഞിട്ട് കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടെന്നൊരു കേസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് റീയൂസ് ചെയ്യാതിരിക്കുക, അതിനെയും നശിപ്പിക്കൽ തന്നെയാണ് വേണ്ടത്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഞാൻ ഹാർട്ടിന്റെ ഒരു നിക്കുറാൻ ഗുളിയാ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജ് 2 ദിവസമായി ചീറ്റായി പോയതുകൊണ്ട് പിന്നെ തെർമോകോൾ കൊണ്ടുവന്ന് അതിൽ ആ ഗുളിയ എടുത്ത് വെച്ചു. കണ്ണിന്റെ മരുന്ന് കൊണ്ട് വെച്ച് ഒഴിക്കാം. അതും കൂടെ ഫ്രിഡ്ജിൽ വെക്കണം, സൂക്ഷിക്കണം. അത് ഫ്രിഡ്ജിൽ എഴുതി പിന്നെ ഇതിലെ തെർമോകോളിൽ വെച്ച് കുഴപ്പമുണ്ടോന്ന്.
0: മാഡം, ഐഡിയലി ഇപ്പൊ തെർമോകോൾ എന്ന് പറയുന്നത് മാഡം ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മറ്റേ തണുത്ത ഐസ് പാക്ക് പോലുള്ള കൊണ്ട് അത് രണ്ട് ദിവസമാണ് അതില് വെച്ചത് അല്ലേ? അത് കുഴപ്പമില്ല. പ്രാക്ടിക്കലി അതെ, പ്രാക്ടിക്കലി അത് അതനുസരിച്ചാണ് വച്ചിരിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷെ അത് 2-3 ദിവസത്തിനപ്പുറത്തൊന്നും ഒരു കാരണവശാലും അതിൽ ആ ടെമ്പറേച്ചർ നിൽക്കത്തില്ല. ഐഡിയലി 1 ദിവസമൊക്കെയാണ്, 2 ദിവസം വരെയൊക്കെ പോയെങ്കിൽ കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം അങ്ങനെയുള്ള കേസിൽ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് കേടായി കഴിഞ്ഞാൽ അടുത്ത ആരുടെയെങ്കിലും ഫ്രിഡ്ജിൽ പറ്റുമെങ്കിൽ.
3: ഓക്കെ
0: ഓക്കെ, അത് പ്രശ്നമില്ല. മോളത് തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, പ്രശ്നമില്ല കേട്ടോ. കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ വെച്ച് വയ്ക്കരുത്. 3 ദിവസത്തിൽ കൂടുതലൊന്നും ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല കേട്ടോ. ആ ശരി ശരി, ഓക്കെ,
1: വിളിച്ചതിന് നന്ദി. അപ്പം സാർ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ കാലാവധി അല്ലെങ്കിൽ വൺസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുറന്ന് മരുന്നുകൾ പിന്നീട് നശിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്? ചിലരത് വാഷ് ബേസിനിലൊക്കെ അങ്ങനെ ഒഴിച്ചു കളയും, ചിലർ മണ്ണിൽ അത് മിക്സ് ചെയ്യും. എങ്ങനെയാണ്, ചിലർ വലിച്ചെറിയും, എങ്ങനെയാണത് പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് പറയാം.
0: മാഡം നേരത്തെ ചോദിച്ച ഒരു മറുപടി കൂടെ ഞാൻ പറയാം, വിട്ടുപോയതാണ്. അതായത് നമ്മുടെ ഐഡ്രോപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഐഡ്രോപ്സിൻ്റെ എല്ലാ ഐഡ്രോപ്സിൻ്റെയും ലേബലിൽ തന്നെ അത് തുറന്നു കഴിഞ്ഞാൽ 1 മാസത്തിനകത്ത് ഉപയോഗിക്കുക. പിന്നെ ഇറിറ്റേഷൻ വരികയോ കൂടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നിർദ്ദേശങ്ങൾ ഐഡ്രോപ്സിൻ്റെ കേസിലുണ്ട്. ഐഡ്രോപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെറൈലാണ്. നമ്മുടെ കണ്ണിൻ്റെ വളരെ സുതാര്യമായ ഒരു സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ ഇന്ന് ചെറിയ തകരാറുകൾ പോലും അന്ധത ഒക്കെ ഉണ്ടാക്കാവുന്ന ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും പൊട്ടിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനപ്പുറത്ത് അത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഡ്രോപ്പർ ടിപ്പിൽ ടച്ച് ചെയ്യാതിരിക്കുക, കാരണം അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതെങ്ങനെ നമുക്ക് നശിപ്പിക്കാമെന്നുള്ളതാണ്. നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ ഉണ്ടോ? ആ അതിൽ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, വാഷ് ബേസിൽ ഒഴിച്ചാൽ എല്ലാം കണ്ടാമിനേഷൻ ചാൻസ് വളരെയധികം ഉണ്ട്. ചില പക്ഷേ നമുക്ക് ഇപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ചിലയിടത്തെങ്കിലും നമ്മുടെ ഈ ഇപ്പം ബിന്നുകൾ പ്രൗഡ് എന്നൊക്കെ പറഞ്ഞ് ചില പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്, ബിന്നുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചില മെഡിക്കൽ സ്റ്റോറുകാർ ഒക്കെ അത് കളക്ട്

0: അടുപ്പമുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൻഡായിട്ട് ഇൻസിനറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും പ്രാക്ടിക്കലി പറ്റാറില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇപ്പോൾ പലതും പൊട്ടിച്ച് ഇതുപോലെ ഒഴിക്കുക എന്ന് പറയുന്നത്, ഞാനത് ശരിയെന്ന് പറയുന്നില്ല, അങ്ങനെ ചെയ്യാവുന്ന, അല്ലെങ്കിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ ചിലതൊക്കെ കത്തിക്കുക. ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ തകരാറുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി അതൊക്കെ ഒഴുക്ക് വെള്ളങ്ങളിലൊന്നും ഒരു കാരണവശാലും അത് പൊട്ടിച്ച് ഇടാനോ ഒഴുക്കാനോ ഒന്നും പാടില്ല. അതുപോലെ നമ്മൾ കുഴിച്ചിടുന്നെങ്കിൽ തന്നെ വളരെ ഡീപ്പായിട്ട് കുഴിച്ചിടാൻ ശ്രദ്ധിച്ചാൽ നല്ലത്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: പേര് വിശ്വനാഥൻ, എരുമേലിയിൽ നിന്ന് വിളിക്കുന്നു, കോട്ടയം ജില്ലയിലെ എരുമേലി.
0: പറയണം.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
2: എനിക്ക് സ്ട്രോക്ക് വന്നതാണ്, 3 വർഷമായി, ഒരു സൈഡ് തളർന്നവരായി. ഞാനിപ്പോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കുറെ ഗുളികകൾ എനിക്കുണ്ട് സ്ട്രോക്കിന്റെ, പിന്നെ അതുകൂടാതെ ഷുഗറിന്റെ ഗുളികകളുണ്ട്, പിന്നെ ഇപ്പം പനിയായിട്ട് 2 ദിവസമായി, ഇപ്പൊ അതിന്റെ ഗുളികയുണ്ട്, പിന്നെ വയറ്റിലെരിയുന്ന ഒരു ഗുളിക തന്നിട്ടുള്ളതുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ?
0: ആ, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് ഇപ്പം അതിലെ ആഹാരത്തിന് ശേഷമാണോ ആഹാരത്തിന് മുമ്പാണോ, ഇപ്പോൾ വയറരിച്ചലിന് കഴിക്കുന്ന നോർമലി ആഹാരത്തിന് വളരെ മുമ്പാണ് കഴിക്കേണ്ടത്, ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പാണ് നോർമലി കഴിക്കേണ്ടത്. അതുപോലെ ചില ഷുഗറിനെങ്കിലും ചില കേസിൽ നമുക്ക് ആഹാരത്തിന് 1.5 മണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ ഒക്കെ കഴിക്കാൻ ഉണ്ട്. കഴിയുന്നിടത്തോളം, പിന്നെ ചില ഗുളികകൾ ഒരുമിച്ച് കഴിച്ചാൽ പ്രശ്നമില്ല, പക്ഷെ എന്നാലും കഴിയുന്നിടത്തോളം ഒരു ചെറിയ 10 മിനിറ്റെങ്കിലും ഗ്യാപ്പിൽ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഒത്തിരി ഗുളികകളുള്ളപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. ഐഡിയലി നമുക്കിപ്പോൾ ആഹാരശേഷം എന്ന് പറയുമ്പോൾ ആഹാരം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് 1.5 മണിക്കൂറോ 20 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ അടുത്ത് അങ്ങനെ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതാണ് നല്ലത്. അല്ല, തീരെ നിവൃത്തിയില്ലെങ്കിൽ ചില മരുന്നുകൾ, കാരണം അത് തമ്മിലൊരു പ്രശ്നങ്ങൾ വരാം ചിലതെങ്കിലും. ഇപ്പം ഡോക്ടേഴ്സ് സാധാരണ എഴുതുമ്പോൾ അത് നോക്കിയിട്ടാണ് എഴുതുന്നത്, എന്നാലും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് കേട്ടോ.
2: അങ്ങനെ ആഹാരത്തിന് മുമ്പെന്നുള്ളത് അങ്ങനെയാണ് കഴിക്കുന്നത്.
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല, ഫ്രിഡ്ജില് വയ്ക്കണമെന്ന് പറയുന്നത് റെഫ്രിജറേറ്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ സ്റ്റോർ ഇൻ എ കോൾഡ് പ്ലേസ് എന്ന് കാണുക, അല്ലെങ്കിൽ 2 to 15 degrees, 2 to 8 degrees Celsius എന്ന് കാണുക. ചില കേസിൽ സ്റ്റോർ ബിലോ 15 degrees എന്നൊക്കെ പറയുന്ന കേസിൽ മാത്രം നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി. അല്ലാതെ ഓർഡിനറി നമ്മൾ ഉടൻ കബോർഡിൽ തടി അലമാര ഉള്ള സെറ്റപ്പിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് കേട്ടോ.
2: ഓക്കെ. 10-12 ഗുളിക ഉണ്ട് ഒന്നിച്ച് കഴിക്കാൻ.
0: അതെ അതെ അതെ,
2: ഭക്ഷണത്തിന് മുമ്പ് കഴിക്കും കുറച്ച്.
0: അതെ അതെ
2: അതെ, കുറെ കഴിക്കും.
0: ഇല്ല ഇല്ല ഇല്ല, നോക്കിയിട്ട് കഴിച്ചാൽ മതി എങ്ങനെയാ കഴിക്കേണ്ടത്.
2: ഓക്കെ ഓക്കെ, താങ്ക് യു സർ.
1: നന്ദി.
3: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: എന്താ ചേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
5: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി. നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ ടിസി നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക് പേയാട്.

0: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
1: എന്നാ പറയ?
2: 90 74 503 503.
3: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
4: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
3: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
4: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
6: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
6: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
7: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
8: സംസാരിച്ചോളൂ. ഓ പറയൂ.
9: ഞാനേ ചെങ്ങന്നൂര് ചെറിയ നാട്ടിൽ നിന്നും രാധാകൃഷ്ണ
8: വിളിക്കുന്നു.
9: എനിക്ക് 60 വയസ്സുണ്ട്. ഞാനൊരു 10-17 വർഷത്തിന് മുൻപ് ഒരു വിഷയമൊന്നുമില്ല, അതിനുശേഷം ഷുഗറും BP ഉണ്ടായി. പക്ഷെ ഇപ്പൊ അതിന്റെ വിഷയം ഞാൻ അപ്പൊ എനിക്ക് ഒരു അതിനുശേഷം അവിടെ ശ്വാസം മുട്ടല് വന്നു, അലർജിയുടെ വിഷയമുണ്ട്. അപ്പൊ അന്നേരം ഞാൻ ഇൻസ്റ്റന്റ് ഉപയോഗിക്കുമായിരുന്നു. ആദ്യം എല്ലാം ഈ എന്റെ ക്യാപ്സൂൾ പൊട്ടിച്ച മെഷീൻ വെച്ചിരിക്കുന്നത് അതായിരുന്നു.
8: അപ്പൊ
9: പിന്നെ ഡോക്ടർ പറഞ്ഞ അത് വേണ്ട, നമുക്ക് സാൽവറ്റമോൾ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ എനിക്ക് 1 രാശം 2 രാശം മതി. പക്ഷെ അതല്ല വിഷയം, അത് പിന്നെ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചില്ല, പിന്നെ അത് ഉപയോഗിക്കാൻ ഒപ്പുവോ? അതെവിടെ
8: വെക്കണം? ഇൻഹെയിലേഴ്സ് നോർമലി റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വയ്ക്കേണ്ടത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അത് കുട്ടികളിൽ നിന്നൊക്കെ മാറ്റി വെക്കുക. നമ്മൾ അത്
9: അത് എത്ര നാള് നിൽക്കും? അങ്ങനെ റൂം ടെമ്പറേച്ചർ എത്ര നാള് നിൽക്കും?
8: ആ ഇൻഹെയിലർ നമ്മള് യൂസ് നമ്മള് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലേ?
9: അത്
8: അത് അത് കുഴപ്പമില്ല. ആ ഇൻഹെയിലർ നിങ്ങൾ അത് തീരുന്നവരെ ഉപയോഗിക്കാം, കാരണം അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലോഷർ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ എഫക്റ്റുകൾ ലോങ് ടൈം, വളരെ ലോങ് ടൈം ഒക്കെ ഇപ്പൊ ഒരു വർഷം ഇച്ചിരി ഉപയോഗിച്ചിട്ട് പിന്നെ അടുത്ത വർഷമൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൽ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കത് ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് നമുക്കത് തീരുന്നവരെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അതിൽ ഒരു കാര്യമുണ്ട്, അതിൽ അതിന്റെയും കവറിലൊരു എക്സ്പയറി കാണും, അത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും പോകാതിരിക്കുക കേട്ടോ.
9: ഓക്കെ,
10: വിളിച്ചതിന് നന്ദി. സാറേ, നർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഗണത്തിൽപ്പെടുന്ന മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ഒരുപാടൊന്നും ഇത് കൊടുക്കത്തില്ലല്ലോ, ഫാർമസിയിൽ നിന്ന് കൊടുക്കില്ല. അപ്പം 5 ദിവസത്തേക്കൊക്കെയാണല്ലോ കൊടുക്കുന്നത്.
8: അതെ അതെ അതെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഈ ആൻറ്റി ക്യാൻസറസ് മരുന്നുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മിക്ക വീടുകളിലും ഇപ്പോൾ അതൊക്കെ യൂഷ്വലായി കഴിഞ്ഞു. ഇപ്പം ഈ ആൻറ്റി ക്യാൻസറസ് മരുന്നുകളും നാർക്കോട്ടിക് മരുന്നുകളും നമ്മൾ ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആൻറ്റി ക്യാൻസറസ് ആയിട്ട് ഉപയോഗിക്കുന്ന പല മരുന്നുകളും വേദന സംഹാരികളും നാർക്കോട്ടിക് കൂടെയാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ, ഈ ആൻറ്റി ക്യാൻസറസ് ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ് കൃത്യമായിട്ട് പൂട്ടി വയ്ക്കുക, അതാണ് ഏറ്റവും. കാരണം പല വീടുകളിലും മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പിള്ളേർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും അത് ആക്സസിബിളായിട്ട് അത് വയ്ക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇപ്പം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം, അല്ലെങ്കിൽ വേദന വരുമ്പം മാത്രം, ആ രീതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിയുന്നിടത്തോളം അത് സാധാരണ മരുന്നുകൾ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും വയ്ക്കാതിരിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഡോസ് അനുസരിച്ച് ആ പേഷ്യൻറ്റിന് മാത്രം യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അത് ഉണ്ടാക്കുക, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം.
10: ഒരു ശ്രോതാവ് കൂടി ചേരുകയാണ്. ഹലോ
11: ഹലോ,
10: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
11: ജാനകിയാണ്.
10: സംസാരിച്ചോ.
11: നമസ്കാരം ഡോക്ടർ.
8: നമസ്കാരം.
11: ഞാൻ ഒരു 2022 ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഷുഗറ് കൂടിയും കുറഞ്ഞൊക്കെ, വേരിയേഷൻ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്, അതിന് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സംശയം, ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴേ നിമിഷം വരെയും എന്റെ മരുന്ന്.

0: ശ്രദ്ധിക്കാനായിരിക്കുന്നത്.
1: ശരിക്കും ഞാൻ കേട്ടില്ല.
2: അന്ന് മുതൽ ഇന്ന് വരെ മരുന്ന് ഫ്രിഡ്ജിൽ തന്നെയാണ്
1: സൂക്ഷിക്കുന്നത്?
0: സൂക്ഷിക്കുന്നത്. അതിപ്പോ സൂക്ഷിച്ചെന്നും പറഞ്ഞ് അത് വല്ല പ്രശ്നമുണ്ടോ?
1: ഒരു അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് വറി ചെയ്യണ്ട. ഇനി അത് കഴിയുന്നിടത്തോളം അത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് വയ്ക്കുന്നതിൽ തെറ്റില്ല, അതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നു. പക്ഷെ അത് അങ്ങനെ വച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് അതിൻ്റെ എഫക്റ്റ് കുറയത്തൊന്നുമില്ല, അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ തെറ്റൊന്നുമില്ല ഒരിക്കലും കേട്ടോ. പൊട്ടിക്കാത്ത മരുന്ന് അത് അവിടെ തന്നെ വയ്ക്കണം, അതൊരു കാരണവശാലും പുറത്ത് വയ്ക്കരുത്. നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ മാത്രം ഇത് സൂക്ഷിച്ചാൽ മതി കേട്ടോ.
0: പിന്നെ ഒരു സംശയം ഉണ്ട് സാർ.
1: ആ,
0: ഞാൻ ഈ ഗുളികയൊക്കെ വാങ്ങിക്കുന്നത് നമ്മള്
2: ജനൌഷധി
0: അപ്പൊ ചിലവര് പറയുന്ന അതിൽ കണ്ടന്റ് കുറവാണ്, അവിടുന്ന് വാങ്ങിച്ച് കഴിക്കരുതെന്ന് പറയുന്നുണ്ട്.
1: അതെ, അത് നമ്മുടെ ജനറിക് മരുന്നുകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് മെയിൻലി ജനൌഷധി. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നയമാണ്. മരുന്നുകളുടെ കൺട്രോളുകളെല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറവാണ്, അതിൽ കണ്ടൻ്റ് കുറവാണ് എന്നുള്ള ഒരു കാര്യം അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഒട്ടനവധി ആൾക്കാർ ജനറിക് മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഒരു കാര്യം പറയാം, നമ്മുടെ ആശുപത്രികളിൽ കൂടെയൊക്കെ ഉള്ള സംവിധാനത്തിൽ ഈവൻ പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ജനറിക് മരുന്നുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 60% വരെ ജനറിക് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് സത്യത്തിൽ. നമ്മൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഭീതിയൊന്നും ഒരു കാരണവശാലും വേണ്ട. അതിൻ്റെ കൺട്രോളുകൾ ഗുണനിലവാരങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അത് അല്ല, ഇത് അതിൻ്റെ അതൊരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷേ എന്നാലും ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതിൽ വറി ചെയ്യേണ്ട കാര്യമില്ല, അത് ഗവൺമെൻറ് നയം തന്നെയാണ്. അതിൻ്റെ കൺട്രോളുകൾ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ യാത്ര പോകുന്ന അവസരങ്ങളിൽ ഇതുപോലെ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ യാത്രയിൽ മരുന്നുകൾ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ വണ്ടിയിലൊക്കെ ദീർഘ ദൂര യാത്ര ചെയ്യേണ്ടി വരും, കാറിൻ്റെ അകത്തെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ വെയിലത്തെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ യാത്രയിൽ മരുന്നുകൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്?
1: സാധാരണ വളരെ ലോങ് യാത്രകളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാലും ഷോർട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന പോലെ പൊട്ടിച്ച ഇൻസുലിനോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ അതാത് കണ്ടെയ്നറിൽ അതാത് ലേബലിൽ അതിനു വേണ്ടി സജ്ജീകരിച്ച ബാഗ് അതിൽ കുത്തിക്കയറ്റി നാശമാക്കാതിരിക്കുക. കാര്യം അതതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അല്ലാത്ത രീതിയിൽ നമ്മളെ കണക്ക് കൂട്ടുന്ന പോലെ തന്നെയുള്ള ഐഡിയലായിട്ട് ബാഗിൽ കൊണ്ടുപോകാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലോങ് ടേം യാത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയുന്നിടത്തോളം ഇൻസുലിൻ എന്ന് പറയുന്നത് പൊട്ടിച്ചതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഐസ് ഡോഗ് പോലുള്ള ഐസ് പാക്ക് പോലുള്ള സംവിധാനത്തിൽ തന്നെ അത് കൊണ്ടുപോകുക. അല്ലെങ്കിൽ അങ്ങനത്തെ കാരിയേഴ്സൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും, ആ സാധനത്തിൽ തന്നെ എടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ബാഗ് നമ്മുടെ കയ്യിൽ ടെമ്പറേച്ചറോ വെയിലോ അധികം എക്സ്പോസ്ഡ് ആകാത്ത രീതിയിൽ നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇത് കൊണ്ടുപോവുക. ഒരിക്കലും ഇത് കാറിൽ വെച്ചിട്ട് ആ ടെമ്പറേച്ചറിൽ വച്ചിട്ട് പോകരുത്. പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല. അല്ലാതെ ഒരു കാരണവശാലും അപ്പോൾ ഓൾവേസ് അത് നമ്മുടെ ഹാൻഡി ആയിട്ട് കയ്യിൽ തന്നെ കൊണ്ടുപോവുക. ഈ അത് ശ്രദ്ധിക്കുക. അത് അതുപോലെ തന്നെ ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ കയ്യിൽ തന്നെ കൊണ്ടുനടക്കുക. വെയിൽ എക്സ്പോസ്ഡ് ആകാതെ സൂക്ഷിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്.
2: അടുത്ത ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, പറഞ്ഞോളൂ.
3: ഹലോ, നമസ്കാരം ഡോക്ടറേ.
1: ആ നമസ്കാരം,
2: പേരെങ്ങനെയായിരുന്നു?
3: ഞാൻ ആദ്യമായിട്ട് വിളിക്കുക. പേരില്ല,
2: സംസാരിച്ചോളൂ.
3: ഞാൻ ഹരിപ്പാട് കുമാരൂരത്തുനിന്ന് വിളിക്കുന്നു.
1: ഓക്കെ
3: ഡോക്ടറെ, എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാ. തൈറോയ്ഡ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഉള്ള ആളാ.
1: അപ്പൊ
3: ഞാൻ ഇതിന്റെ എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്.
1: സന്തോഷവതിയാണെന്ന് തോന്നുന്നല്ലോ ആ കാര്യത്തില്. പറഞ്ഞോളൂ.
3: ദൈവം നമുക്ക് തന്ന സന്തോഷത്തെ കൈപ്പറ്റി ഇരിക്കുക.
1: പറഞ്ഞോളൂ
3: ഡോക്ടറെ. എന്നെ ഒരേ സംശയം ചോദിക്കാനായി, ഈ ഗുളിയുടെയും ഇൻസുലിന്റെയൊക്കെ ഡോക്ടർ പറയുന്നുണ്ടല്ലോ,
1: അതെ,
3: ഞാൻ ഈ പൂച്ചിരുന്ന ഗുളികകളെല്ലാം ഈ ടിന് വാങ്ങിച്ചിട്ട് അതിന്റെ പേരെഴുതി ഈ മരുന്ന് അതിലിട്ട് വെക്കുക.
1: അതിൽ പൊട്ടിച്ചിട്ടല്ലോ ഇടുന്നത് അല്ലേ?
3: അല്ല, നമ്മൾ ഓരോ എടുത്തിട്ട് അതുപോലെ വെക്കുക.
1: അതന്നെ അതിന്റെ സ്ട്രിപ്പോ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ അല്ലെങ്കിൽ ആ രീതിയിൽ.
3: ഇവിടെ മോളുള്ളപ്പോ മോൾ എടുത്തു തരും. മോള് ഫിസിയോതെറാപ്പിസ്റ്റാ, ഇപ്പൊ കുവൈറ്റാ.
1: ഓ,
3: അപ്പൊ എനിക്ക് മരുന്നെടുക്കാൻ അറിയാൻ വേണ്ടി കുഞ്ഞ് ഇങ്ങനെ ഓരോന്നിന്റെ രാവിലെ ഇത്, ഉച്ചക്ക് ഇത്, വൈകിട്ട് ഇത് ഇങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടാ പോയേക്കാം.
1: അതെ അതെ, അത് നല്ലതാ.
3: അപ്പൊ ഇൻസുലിൻ ഞാൻ രാവിലെ 40 വൈകിട്ട് 40 എടുത്തോണ്ടിരുന്നതാ. ഇപ്പൊ ഷുഗർ ആശുപത്രി കാണിച്ചപ്പോ ആ അടിപ്പാട് ഡോക്ടർ പറഞ്ഞ് 40 വെച്ച് വേണ്ട, 20 വെച്ച് മതിയെന്ന് പറഞ്ഞു.
1: ഓ,
3: അപ്പൊ ആ 20 വെച്ച് കഴിച്ചപ്പം ഇച്ചിരി കൂടിയപ്പോ ഡോക്ടർ പിന്നെ അത് 25 ആക്കി.
1: അപ്പൊ
3: ഈ ഇൻസുലിൻ പൊട്ടിച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതറിയാനാ ഞാൻ വിളിച്ചത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഞാൻ എടുക്കും.
1: അതെ, ഇനി
3: കുഴപ്പമുണ്ടോ?
1: ഇല്ല, അത് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യകത ഇല്ല. അതാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞതേ.
3: അപ്പൊ ഞാനത് കേട്ട്, ഡോക്ടർ പറയുന്നത് സ്വസ്ഥയോട് പറയുന്നത് ഞാൻ കേട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തിട്ട്.
1: അല്ല, അത് കുഴപ്പമില്ല, അത് ഇനി ശ്രദ്ധിച്ചാൽ മതി. അത് അങ്ങനെ തിരിച്ചു വെക്കണ്ട കേട്ടോ. അത് ഓർഡിനറി ടെമ്പറേച്ചറിൽ ഇരുന്നാല് ഒരു മാസത്തേക്ക് കുഴപ്പമില്ല കേട്ടോ.
3: ഡോക്ടറെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ആശുപത്രിയിൽ നിന്ന് എനിക്കൊരു കൊച്ചു ടിന്നിലെ ഗുളിക ഇൻസുലിൻ തരുമായിരുന്നു. അത് ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാവുള്ളൂ. അത് ഒരു ദിവസം മൊത്തം വിലയിൽ ഇരുന്ന് അറിഞ്ഞില്ലായിരുന്നു ആ കവറിൽ അതുണ്ടെന്ന്. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, മോക്ക് ഇച്ചിരി അറിവുണ്ടല്ലോ.
1: അതെ,
3: എന്നാലും ഞാൻ ചോദിച്ചപ്പോ മോള് പറഞ്ഞ, അമ്മ ഒരു മണിക്കൂർ ഇരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല.
1: അതൊന്നും കുഴപ്പമില്ല, ഒരു മണിക്കൂർ കേട്ടോ. അങ്ങനെയൊന്നും പെട്ടെന്ന് ഇതൊന്നും ആകത്തില്ല. നമ്മൾ ജനറൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഒരു മണിക്കൂർ ഒന്നും പ്രശ്നമൊന്നുമില്ല.
3: അപ്പഴേ ഡോക്ടർ, എനിക്ക് ഒരു 5-6 ദിവസത്തേക്ക് ഒരു കുപ്പിയുള്ളു. അത് എടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണ്ടേ?
1: വേണ്ട വേണ്ട വേണ്ട വേണ്ട കേട്ടോ.
3: അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇന്ന പോലെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു.
1: ഓ, അത് സാരമില്ല, അതൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല.
2: ഓക്കെ, ശരി, വിളിച്ചതിനെ നന്ദി. സാർ, ഈ പാരസെറ്റമോൾ അതുപോലെ പെയിൻ കില്ലറുകൾ, അന്റാസിഡുകൾ, ഇതുപോലെയൊക്കെയുള്ള ഓവർ ദ കൗണ്ടർ മരുന്നുകൾ സ്ഥിരമായിട്ട് വീടുകളിൽ വാങ്ങി സൂക്ഷിക്കാറുണ്ടല്ലോ ആൾക്കാർ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഉപയോഗിക്കാമെന്ന് കരുതി വാങ്ങി സൂക്ഷിക്കുന്നത്, അത് സുരക്ഷിതമാണോ? പൊട്ടിക്കാതെ സൂക്ഷിച്ചാൽ
1: സുരക്ഷിതം തന്നെയാണ്. കാരണം അതിൻ്റെ എല്ലാം മിക്കവാറും എക്സ്പയറി പീരീഡ് കുറച്ച് കാര്യമായിട്ട് വർഷങ്ങൾ ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, അത് ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് ആണ്. നോർമലി നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങാവുന്നതും വിൽക്കാവുന്നതുമായിട്ട്.
2: ആന്റാസിഡ്, പർട്ടിക്കുലർ ബ്രാൻഡിലെ ആന്റാസിഡൊക്കെ മിക്കവാറും ആൾക്കാർക്ക് പ്രശ്നമാണല്ലോ, അതൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ
1: ആന്റാസിഡ്. ആന്റാസിഡിൽ ഇപ്പോൾ പ്ലെയിനായിട്ടുള്ള പഴയ ടൈപ്പ് ആന്റാസിഡും ഉണ്ട്, പക്ഷേ കുറച്ചു ചില സീരിയസ് ആയിട്ടുള്ള, സീരിയസ് മീൻസ് പൊട്ടൻഷ്യൽ കൂടിയ മറ്റു ആക്ഷനുണ്ട്. ജസ്റ്റ് ആന്റാസിഡ് അല്ലാതെ ഇപ്പോൾ ആസിഡ് സെക്രീഷൻ തന്നെ കുറയ്ക്കത്തക്ക രീതിയിലുള്ള ആന്റാസിഡ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം. അത് പലതും പ്രിസ്ക്രിപ്ഷൻ ഡ്രഗുമാണ്, നമുക്ക് സാധാരണ ഈ കഴിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി അതൊരു 1 മാസം ഒക്കെ മാക്സിമം ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന പ്രവണത ശരിയല്ല.
2: ഒരു കോളർ കൂടെയുണ്ട്. ഹലോ, ഹലോ
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിക്കണേ.
4: ഓക്കെ,
2: പേരും കൂടെ പറഞ്ഞോളൂ.
4: ഞാൻ, എന്റെ പേര് ജലീൽ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്.
1: പറയൂ.
4: എനിക്ക് പറയണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഈ ഡോക്ടർ എഴുതുന്ന മരുന്ന് തന്നെ ചിലപ്പോ അവര് പറയും അത് കഴിക്കണ്ട എന്നിട്ട് അവര് മരുന്ന് മാറ്റുന്നുണ്ട്. അപ്പൊ ആ മരുന്ന് എക്സ്പയർ ആവാത്തത് തന്നെ നമുക്ക് എവിടെയെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൊണ്ടോ?
1: അത് ഈ ബാക്കി വരുന്ന മരുന്നുകള് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റിലൊക്കെ അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പൊതുവേ ഇത് അധികം ആരും നോർമലി എടുക്കത്തില്ല. അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊരു ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എടുക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, പല ആശുപത്രികളിലും ഫ്രീ ഡ്രഗ് ബാങ്കുകളുണ്ട്. ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംവിധാനങ്ങളുള്ള ആശുപത്രിയിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന് പ്രോപ്പറായിട്ട് എടുത്ത് ആവശ്യമുള്ള പേഷ്യൻസിന് പലർക്കും അത് കൊടുക്കാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.
4: ആ
2: സർ, ഇപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ മരുന്നുകൾ വാങ്ങുമ്പോഴും വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും ശ്രോതാക്കളോട്?
1: മരുന്ന് വാങ്ങുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ ലൈസൻസ് ഉള്ള മെഡിക്കൽ സ്റ്റോറിൽ തന്നെ വാങ്ങുക, ഫാർമസിസ്റ്റിൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി ഉള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുക. വാങ്ങുമ്പോൾ കൃത്യമായിട്ട് ബില്ല് വാങ്ങുക, നമ്മളതിൻ്റെ ലേബൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വേറെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് സൂക്ഷിക്കേണ്ട വിവരങ്ങൾ, അത് കഴിക്കേണ്ട വിവരങ്ങൾ, എന്തെങ്കിലും അഡ്വൈസ് റിയാക്ഷൻസോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ. ഈവൻ മൂത്രം മഞ്ഞയാകുന്ന തന്നെ പലപ്പോഴും ഭയങ്കര ടെൻഷൻ ഉണ്ടാകാറുണ്ട്. ചില മരുന്നുകളുടെ എഫക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് കാലിന് വേദന വരിക, ഇതൊക്കെ ചില മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കുക, അതിൽ ഫാർമസിൻ്റെ സേവനം മസ്റ്റായിട്ട് നേടുക. അത് കഴിഞ്ഞിട്ട് ഈ മരുന്ന് ബില്ലോടുകൂടി തന്നെ വാങ്ങുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം അതുകൊണ്ടുണ്ടായാലും ഒരു എൻക്വയറി വേണമെങ്കിൽ നമുക്ക് ബില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എൻക്വയറി നടത്താനായിട്ട്. അതിൻ്റെ എഫക്റ്റിനെ കുറിച്ചോ സ്റ്റെബിലിറ്റിയെക്കുറിച്ചോ ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ കളറ് മാറുക, അല്ലെങ്കിൽ വേറൊരു സ്മെല്ല് വരിക, അപ്പോൾ ഇങ്ങനെ പല രീതികളിൽ കാര്യങ്ങൾ വെച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തമായ ഐഡിയ, ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്യാം. പിന്നെ അത് വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഒരു അഡ്വൈസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ പോകാതെ അതിനെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. ബാക്കി വരുന്ന മരുന്നുകൾ ഈ പറയുന്ന നശിപ്പിക്കുകയോ, അല്ലെങ്കിൽ അതിൽ എക്സ്പയറി പീരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രികളിലെ ഫ്രീ ഡ്രഗ് ബാങ്ക് സംവിധാനമുള്ളിടത്ത് അത് കൊടുക്കുക. കഴിയുന്നത് ഒരു ഫാർമസിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഈസി ആയിരിക്കും. ഇതാണ് അതിൻ്റെ
2: നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ച് നമുക്ക് തന്നെ ഏതൊക്കെ മരുന്നുകളാണെന്നുള്ളത് അതിൻ്റെ പേര് അറിഞ്ഞിരിക്കുക എന്നുള്ളതും പ്രധാനം തന്നെ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. അതാണ് ആ ലേബലുമായിട്ട് അത് ഒത്തുനോക്കണം. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഡോസ് പലതും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
2: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ പി കെ ശ്രീകുമാറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: നന്ദി.
5: സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം സംസാരിച്ചത് MS ആശ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ഷീബ കെ എന്നിവർ. സ്റ്റുഡിയോയിൽ ഒപ്പം ശോഭ ബി ടി, പ്രമോദ് എസ് എന്നിവർ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
6: പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
7: ചേട്ടാ, മൈജിയിലേക്ക് വിടാം,
8: ഓണോ ഷോപ്പിംഗോ?
7: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
13: ആരെ കാണാൻ പോവാ?
12: ഭഗവതിയെ കാണാൻ.
13: ഷോ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
12: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്നേ എടുക്കത്തുള്ളൂ.
14: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
15: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
8: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
16: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ?
8: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല.

0: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
1: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫാ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

സമയം 12 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സിംഗപ്പൂർ സന്ദർശനം ആരംഭിച്ചു. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന സംഘം നാളെ ചേരുന്ന 4-ാമത് മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 6 മുതൽ 8% വരെ വളർച്ച രേഖപ്പെടുത്തിയതായും ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് യുവജന കൌൺസിൽ യോഗത്തിനും ഉച്ചകോടിക്കും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഈ മാസം 22-ന് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗവും ചേരും. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ 2,350 ഉപയോഗയോഗ്യമല്ലാത്ത അലുമിനിയം ഫോയിൽ റോളുകൾ പിടിച്ചെടുത്തു. നിർമ്മാതാക്കൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആലപ്പുഴ കരുവാറ്റ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് മന്ത്രി രമേശ് ചെന്നിത്തല. ആലപ്പുഴ SP, DIG, ഹരിപ്പാട് കായംകുളം മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് വിഷയത്തെ നിയമപരമായി നേരിടുമെന്ന് PA മുഹമ്മദ് റിയാസ് MLA. ഇത്തരം റെയ്ഡുകളിലൂടെ ജനത്തിന്റെ മുന്നിൽ സംശയത്തിന്റെ നിഴലിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കാസർഗോഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ജില്ലാതല അവലോകന യോഗം കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അധ്യക്ഷനായി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. 2022 നിർമ്മിച്ച പുതിയ തിരുവോണത്തോണിക്കാണ് അപകടം സംഭവിച്ചത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

സെറിബ്രൽ പാൽസിയെ അതിജീവിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നുപോകാതെ കരുത്തോടെ അതിനെ നേരിട്ട സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കെടുത്ത കൂട്ടുകാരി പരിപാടി കഴിഞ്ഞയാഴ്ച ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ഒരു യുവാവായിട്ടും പിഞ്ചു പൈതലിനെ പോലെ അമ്മയുടെ മാറത്തൊട്ടിയാണ് സാവിയോയുടെ സഞ്ചാരം. ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ മരിച്ചെന്ന് വിധിയെഴുതി വേസ്റ്റ് ബിന്നിലെറിഞ്ഞ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് വലിയൊരു കഥയാണ്. സെറിബ്രൽ പാൾസിയുടെ ദുരന്തമുഖം

0: അതും സാവിയോക്ക് കരുത്തുറ്റ കൂട്ടായി കൂടെ നിന്ന് ഒരു പ്രതിഭയായി അവനെ വാർത്തെടുത്തിരിക്കുന്നു ബ്ലെസി എന്ന അമ്മ. പഠനം മുതൽ എഴുത്തും സാമൂഹ്യ സേവനവുമായി പല മേഖലകളിലേക്കും സാവിയോയുടെ പ്രതിഭ വ്യാപിച്ചിരിക്കുന്നു. കേൾക്കാം മരണമുഖത്ത് നിന്ന് തിരിച്ചെത്തിയ സാവിയോയുടെ ജീവിത വിജയത്തിന്റെ കഥ. ഒരമ്മയുടെ കാരുണ്യത്തിന്റെയും കരുതലിന്റെയും കരുത്തുറ്റ അനുഭവങ്ങൾ. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
1: എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പഠനമൊക്കെ എങ്ങനെയാണ് തുടർന്നത്?
2: ഇവിടെ വന്നതിന് ശേഷം, ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് മുറിഞ്ഞപാലത്തുള്ള ഒരു സ്കൂളിലാണ് ഫസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നത്. അത് പക്ഷേ ഇതുപോലെ തന്നെ ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി പ്രത്യേകം പരിശീലിപ്പിച്ചെടുത്തത് ആ ഫാദർ തന്നെ പരിശീലിപ്പിച്ചെടുത്തതായിരുന്നു. പക്ഷേ തനിയെ നടക്കാൻ കഴിവുള്ള കുട്ടികൾക്കായിരുന്നു അതുകൊണ്ട് പ്രയോജനമുള്ളൂ. കുറച്ച് നാൾ സാബിമാൻ അവിടെ പഠിച്ചു. അവിടെ വെച്ചിട്ടാണ് ഈ സുനിത തെറാപ്പിസ്റ്റ് റേഡിയോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞത്. 5-ാം ക്ലാസ് വരെയാണ് മോനി സ്പെഷ്യൽ സ്കൂളുകളെ ആശ്രയിച്ചിട്ടുള്ളൂ. അതിനുശേഷം പോളിയോ ഹോമിൽ വന്നു. പോളിയോ ഹോം ട്രിവാൻഡ്രത്താണ്, LMS കോമ്പൗണ്ടിൽ. ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണ് അവനേറെ പീഡനങ്ങൾ, ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റത്തില്ല ട്രിവാൻഡ്രത്ത്. അന്ന് ഞാൻ പെരുപ്പംകോട് ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം മോനെ ബോർഡിങ്ങിലാക്കുമ്പോൾ വീക്കെൻഡിൽ കൊണ്ടുവരും. അവിടെ വെച്ചിട്ട് മോന് വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് തല്ലുമായിരുന്നു. അവിടെ മാനസികമായിട്ട് അവന് ഒരുപാട് പീഡനം, അതായത് ഭക്ഷണം കഴിക്കുന്നത്, ഛർദ്ദിച്ചാൽ വീണ്ടും അത് കഴിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവൻ അനുഭവിച്ചു. പക്ഷേ ഈ കാര്യങ്ങൾ ഇവൻ നമ്മുടെ അടുത്ത് പറയുന്നില്ല. വീക്കെൻഡിൽ കൊണ്ടുവരുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് വിടുന്നത്. അപ്പം ഇവൻ പറയത്തില്ല. പറയാത്തതിന് ഇവൻ രണ്ട് കാരണമുണ്ടായിരുന്നു. ഒന്ന്, മോൻ ജനിച്ചതോടുകൂടി ലൈഫ് വേറൊരു രീതിയിലോട്ട് മാറി. ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെയൊക്കെ ഒരു സപ്പോർട്ട് അധികം കിട്ടിയില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതങ്ങനെ. രണ്ടിലൊരാൾ ജോലി ചെയ്യണം, ഒരാൾ കൊച്ചിൻ്റെ കൂടെ നിൽക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ മോൻ്റെ കൂടെ നിന്നത്. ഫാമിലിയിലൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ അലഞ്ഞും തിരിഞ്ഞും അവർ നോക്കുമ്പോൾ എന്താണ് വൈകല്യമുള്ളൊരു കുഞ്ഞാണ്, അതിനെ ഒരു സൈഡിൽ വെച്ചിട്ട് നോർമലായിട്ട് ജീവിച്ചു പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അവർക്ക്. കാരണം നമ്മുടെ ജീവിതം മൊത്തം വഴി മാറി പോകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു കുഞ്ഞിനെ പ്രതിയാണല്ലോ. പക്ഷേ അതൊരു ബുദ്ധിമാന്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുഞ്ഞാണ് അത് മനസ്സിലാക്കില്ല. പക്ഷെ സാവിയോ മോന് എല്ലാ കാര്യവും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഒരാൾ പറഞ്ഞാലും പുറത്തു നിന്ന് എന്തെങ്കിലും കിട്ടിയാലും എല്ലാം ഇവന് അറിയാൻ പറ്റും. കാരണം നല്ല കഴിവും ബോധവും ഗ്രാസ്പിംഗ് പവറും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണ് അവൻ അനുഭവിച്ച വേദനകൾ അവൻ സഹിച്ചതിൻ്റെ കാരണം. അവിടെ വെച്ചങ്ങ് മരിച്ചാൽ അമ്മയുടെ ദുഃഖം, അതോടെ ആ ഒരു കഷ്ടപ്പാട്, അമ്മയുടെ കഷ്ടപ്പാട്, അതായത് ജനിച്ച കാലം മുതൽ നമ്മുടെ തോളിലാണ് കുഞ്ഞിനെ ഇടുന്നത്, തോളിലിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും കൊണ്ടാക്കുന്നത്, പഠിക്കാൻ കൊണ്ടാക്കുന്നത്. ഈ സ്കൂളുകളൊക്കെ ഫീസ് വാങ്ങിയിട്ടാണ് കുഞ്ഞുങ്ങളെ പഠിക്കാൻ എടുക്കുന്നത്. അപ്പം ലാസ്റ്റായിട്ട് നിന്ന ബോർഡിംഗ് സ്കൂളാണെങ്കിലും അന്നത്തെ സമയത്ത് നല്ലൊരു ഫീസ് കൊടുത്തിട്ടാണ് അവിടെ അഡ്മിഷൻ നമ്മൾ വാങ്ങിയിരുന്നത് തന്നെ. മാസാമാസം പേ ചെയ്താണ് കുഞ്ഞിനെ നിർത്തുന്നത്. എന്നിട്ട് അവൻ ഇത്രയും സഹിക്കുന്നുണ്ട്. ഇവൻ്റെ പുറത്തൊരു വ്രണം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് വീക്കെൻഡിൽ കൊണ്ടുവരുമ്പം അത് ക്ലീൻ ചെയ്ത് തിങ്കളാഴ്ചയാകുമ്പത്തേന് മുറിവ് ഉണങ്ങി തുടങ്ങും, അങ്ങനെ ആക്കും. പിന്നെ വെള്ളിയാഴ്ച വരുമ്പോഴത്തേന് വീണ്ടും അത് ആകെ പ്രശ്നമാകും അങ്ങനെ. എന്നാൽ ഈ ഇത്രയും ഇവൻ ശാരീരികമായിട്ട് വേദനകൾ അനുഭവിക്കുന്നുണ്ടെന്നും ഛർദ്ദിച്ചത് കഴിപ്പിക്കുന്ന അവസ്ഥയോ അങ്ങനെയൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല.
1: പിന്നെ എപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്?
2: ആ വർഷം വർഷാവസാനം വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
1: അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നോ മോനെ?
2: അല്ല, നമ്മള് ഓരോ വർഷവും വാർഷിക പരീക്ഷയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സാവിയോമാൻ അവിടെ സ്കൂളിലെ ടോപ്പറായിരിക്കും. ടോപ്പാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ബുദ്ധിപരമായിട്ടുള്ള കുഴപ്പമില്ലാത്തതുകൊണ്ട് പഠിക്കേണ്ടത് എന്താണെന്ന് നോക്കി പഠിക്കും. പക്ഷെ മറ്റു കുട്ടികൾ അങ്ങനെയല്ലല്ലോ, അതുങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. പഠിക്കാനുള്ള ആഗ്രഹമാണ് ഒന്ന് ഇവന് ഞങ്ങൾ സഹിച്ചത്. രണ്ടാമത്തേത്, അമ്മ എന്ന നിലയിൽ ഹസ്ബൻഡ് എപ്പോഴും പുറത്തായിരിക്കും ജോലിയൊക്കെ ആയിട്ട്, ഞാനാണ് എപ്പോഴും കൂടെ ഇരിക്കുന്നത്. അപ്പം കുടുംബത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയാൻ വേണ്ടിയിട്ട് തീരണേ തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാവിയമ്മ അതെല്ലാം സഹിച്ചത്. ആ വർഷം വർഷാവസാനമാണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇപ്പം പറഞ്ഞു ഇങ്ങനെ, അപ്പം ഇത്ര നാളാ വെള്ളിയാഴ്ച ഇത് ഞങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചാൽ തിങ്കളാഴ്ച അങ്ങോട്ട് തന്നെയല്ലേ ചെല്ലേണ്ടത്. അപ്പം എന്തെങ്കിലും ചോദ്യവും പറഞ്ഞാലും ഉണ്ടായാൽ അവൻ തന്നെ വേണം കൂടുതൽ വീണ്ടും അവിടുന്ന് സഹിക്കാൻ. അതുകൊണ്ട് അവനെ ഒതുക്കി വെച്ച് അവരിൽ നിന്നുള്ള പീഡനം, കുഞ്ഞിനെ പോതിരെ തല്ലുക, അങ്ങനെ എല്ലാ പിള്ളേരെയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വീട്ടിലിത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അവരുടെ വീട്ടുകാർ ഇത് അറിയുന്നില്ല. ഇപ്പോൾ ഒരു പാടൊക്കെ എന്ന് ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒന്നും ആരും, കാരണം വയലൻ്റ് ആകുന്ന പിള്ളേരൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് എല്ലാ പിള്ളേരും സഹിക്കുന്നു, ഇവനും സഹിച്ചു, ഇവനെല്ലാം വീട്ടിൽ വന്ന് പറയും എന്ന് അവരും പ്രതീക്ഷിച്ചില്ല.
1: പിന്നെ അങ്ങനെ അവിടുന്ന് മാറ്റിയോ?
2: അവിടുന്ന് മാറ്റിയതല്ല, പിന്നെ ഞങ്ങള് ബോർഡിംഗ് സ്കൂളെ നിർത്തി, അതായിരുന്നു ലാസ്റ്റ്. അന്നേരക്ക് നമുക്ക് ഈ SSCയുടെ കീഴിലൊക്കെ, സർവശേഷ അഭിയാന്റെ ഒക്കെ കീഴില് കുട്ടികളെ സാധാരണ സ്കൂളിലേക്കൊക്കെ പഠിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യം എല്ലായിടത്തും ആയി. അങ്ങനെ മോന് അവർ പറഞ്ഞു ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് പാസ്സായാൽ നോർമൽ സ്കൂളിൽ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞ്. അവന് പിന്നെ ഒരു വേദനയും വിദ്യാഭ്യാസ മേഖലയൊന്നും ഉണ്ടായിട്ടില്ല. അതുവരെ അവൻ സഹിച്ചത്, ഇന്നും അവൻ ആ ഡ്രോമയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആ ലാസ്റ്റത്തെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് അനുഭവിച്ചത്. ഞങ്ങൾ പിന്നെ അത് കേസാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കാരണം ഇതുങ്ങളെ തല്ലുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പരിഗണന കിട്ടേണ്ട കുഞ്ഞുങ്ങളാ, കൈക്കിട്ടൊരടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയുമൊക്കെ ഓക്കെ. പക്ഷേ ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതുകൊണ്ട് ഞാനത് ലീഗലായിട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷേ ഈ മോൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ആ ടീച്ചർ ഒരു മാരക രോഗത്തെ അതിജീവിച്ച് വന്നതായിരുന്നു പ്രിൻസിപ്പൾ. അവരുടെ ഹസ്ബൻഡാണ് വളരെ മോശം സ്വഭാവമുള്ള ഒരാളായിരുന്നു, മറ്റ് ടീച്ചേഴ്സിനെ അടിക്കുക ഉപദ്രവിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് മോൻ പറയുന്ന ടീച്ചറിനെ പ്രതി നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ ഇവൻ ഞങ്ങളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമില്ലല്ലോ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ടൊക്കെ ഉപദ്രവിച്ചെന്ന് പറയുമ്പോഴേ. ഇനി ഞങ്ങൾ അത് മോനെ പ്രതി വേണ്ടെന്ന് വെച്ചു. വർഷാവസാനം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ പിന്നെ കൊണ്ടുപോയില്ല. ഇനി ടി സിയുടെ പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല, കാരണം സ്പെഷ്യൽ സ്കൂളാണല്ലോ. നോർമൽ സ്കൂളിൽ നമ്മൾ ടെസ്റ്റ് എഴുതി അവനടുത്ത കയറി.
1: പിന്നെ എഴുത്ത് പുസ്തകം
2: അന്ന് അവന് 5ാം ക്ലാസ്സിലോട്ടായതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ 5 വയസ്സിൽ അവൻ കവിത എഴുതി തുടങ്ങിയതാ.
1: കവിതാ സമാഹാരം ഒക്കെ ഇറക്കുന്നത് എപ്പോഴായിരുന്നു? ശേഷമാണോ?
2: അത് അവന്റെ സ്കൂളില് ഹൈസ്കൂളും ഒക്കെ കഴിഞ്ഞിട്ടാണ്.
1: ആ കവിതാ സമാഹാരത്തിന്റെ പേര് ഒന്ന് പറയാമോ?
3: ഒറ്റച്ചെറുള്ള പക്ഷി.
2: ഒറ്റച്ചെറുള്ള പക്ഷിയാണ് അവന്റെ അവസ്ഥ വെച്ചിട്ട് അവൻ എഴുതിയതാണ്. അത് തന്നെയാണ് പുസ്തകത്തിനും കൊടുത്തത്.
1: ഇപ്പോ സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് കടമ്പകളിലൂടെ കടന്ന് വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ വേദനയും ഒരു ഉരുക്ക് അല്ലെ, ഇങ്ങനെ നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ആളായിട്ടാണ് സാവിയോ മാറിയിരിക്കുന്നത്. അങ്ങനെ സാവിയോ കവിതാ സമാഹാരമൊക്കെ നമുക്ക് സമ്മാനിച്ചു, ലോകത്തിന് സമ്മാനിച്ചു. ആ കവിതാ സമാഹാരത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഒറ്റച്ചിറകുള്ള പക്ഷി, അതാണ് കവിതാ സമാഹാരത്തിന്റെ പേര്
3: അല്ലേ? ജീവിതം വെച്ച് ഞാൻ എഴുതിയതാ.
1: അതിലൊരു കവിത നമുക്ക് വേണ്ടി ചൊല്ലാമോ?
3: ഒറ്റച്ചിറകുള്ള പക്ഷി, ഞാനൊരൊറ്റച്ചിറകുള്ള പക്ഷി, തുരയില്ല കൂടില്ല പുരൊറ്റച്ചിറകുള്ള പക്ഷി, ഒറ്റച്ചിറകുള്ള പക്ഷി, ഞാനൊരൊറ്റച്ചിറകുള്ള പക്ഷി, ഒറ്റച്ചിറകുക കല്ലീരിലിറവ ഒരു മരക്കൊമ്പി തടിച്ചിരിക്കെ, ചേക്കേറാൻ കൂടില്ല കൂട്ടില്ല ചിറകില്ല വസത്തം ചാരി അണിഞ്ഞില്ല, ഒറ്റച്ചിറാകുമ കണ്ണീര് നിറവ ഒരു മരക്കൊമ്പി തനിച്ചിരിക്കെ, തകിച്ചു നോക്കവേ കൂവി വിളിച്ചെന്നെ കുത്തി അകറ്റിയൻ കൂട്ടുകാരും, പകലിൻ്റെ ചൂടിൽ ഇരുവന്തണപ്പിന് ഒരു മരക്കൊമ്പി തനിച്ചിരിക്കെ, ചെക്കിറം കൂടില്ല കൂട്ടില്ല ചിറകില്ല വസന്തം ചാരി അണഞ്ഞുമില്ല, ഒറ്റച്ചിറകുള്ള പക്ഷി, ഞാനൊരൊറ്റച്ചിറകുള്ള പക്ഷി, തൊഴിലില്ല കൂടില്ല പൊടരു വരാളില്ല ഒറ്റച്ചിറകുള്ള പക്ഷി, ഒരു നാളൻ ചിറകാക ഒരു വളരുവെന്ന് ഓന്നുന്ന മനസ്സും വീണ്ടും വീണ്ടും ഇല്ല വരില്ല വസന്തം മൊഴിഞ്ഞിട്ടും കാത്തിരിപ്പു, ഞാൻ ഒറ്റച്ചിറകുള്ള പക്ഷി, ഞാൻ

0: നന്നായിട്ട് ചൊല്ലി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒറ്റ ചെറുള്ള പക്ഷിയാണെങ്കിലും ഈ പക്ഷിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ. അത് സാവിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ?
1: ഈ ഒറ്റച്ചിറകുള്ള പക്ഷി സാവിയമ്മൻ എഴുതിയതിനകത്തെല്ലാം ശോകഭാവങ്ങളുള്ള അവൻ്റെ ദുരിതങ്ങളും
0: അതെ, ആ
1: അത്തരം
0: വരികളില്.
1: സാഹചര്യങ്ങൾ, ആ പാട്ട്, ആ കവിതാസമാഹാരം മുഴുവനും തന്നെ അങ്ങനെയാണ്. പിന്നെ അതിലൊരു കുഞ്ഞിൻ്റെ ഒരു പാട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ ഒരു പൊടി മോള് ഒരു രോഗം ബാധിച്ച് വന്ന് അവൾ സുഖപ്പെടുന്നതിൻ്റെ, അത് ഒറിജിനലായിട്ട് അതിനെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നത്. ഇപ്പം സാവിയമ്മൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും 1000 ചിറകുണ്ട് അവന്, എത്ര പേർക്കാണ് അവൻ ജീവിക്കാൻ പ്രതീക്ഷ നൽകിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇനി അവൻ ഒറ്റച്ചിറവുള്ള പക്ഷിയല്ല.
0: അതിനുശേഷവും പുസ്തകങ്ങൾ ആത്മകഥയെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പറഞ്ഞു തന്ന അമ്മയാണോ ഇത് എഴുതുന്നത്? എങ്ങനെയാണ് അത്, ആ ഒരു ആത്മകഥ? ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ പറയുമ്പോൾ, എനിക്കിങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തായിരുന്നു ചിന്ത?
1: ഞാൻ പറഞ്ഞല്ലേ, എഴുത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ഇവൻ 5 വയസ്സിൽ തുടങ്ങിയതാണ്.
0: ആ
1: 5 വയസ്സിൽ കവിതയൊക്കെ എഴുതി വെക്കാൻ പറയും. അന്ന് അവനെ കൂട്ടി എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും. പ്രകൃതിയിലോട്ടൊക്കെ നോക്കിയിരുന്ന ഓരോ കാര്യങ്ങളും, അപ്പം അവൻ മാത്രമേ ഉള്ളൂ ചലനമില്ലാത്തത്, ബാക്കി പ്രകൃതിയിലെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. കിളികൾ പാടുന്നു, പറക്കുന്നു, പുൽനാമ്പുകൾ പോലും ചലിക്കുന്നു. അതും അവനൊരു ശോകഭാവത്തിലാണ് എല്ലാം ചെയ്തു വെച്ചത്. അവൻ മാത്രം ചലനമില്ലാത്തവനായിരിക്കുന്നു, ബാക്കി പ്രകൃതി മുഴുവനും ചലിക്കുന്നു. അതായിരുന്നു അവൻ്റെ ഫസ്റ്റ് കവിത. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഇവന് കുറേ കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു തന്നു. നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിനായിട്ട് ഈ കേരളം മുഴുവൻ ഓടി നടക്കേണ്ട വന്നതുകൊണ്ട് പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി, വീടുകളൊക്കെ മാറുന്നതുകൊണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു വേദന ഇന്നും ഉണ്ട്. നല്ല ചിത്രം വരയ്ക്കുമായിരുന്നു ആദ്യം ചെയ്ത ചിത്രങ്ങൾ. അതൊക്കെ ഇവനൊരു ആർട്ടിസ്റ്റ് ആണെന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ സൂക്ഷിച്ചില്ല, ആ ഒരു മേഖലയിലോട്ട് നമ്മുടെ ചിന്ത കടന്നു വന്നില്ല. ഹോസ്പിറ്റൽ ലൈഫ് ട്രീറ്റ്മെൻറ്റുമായിട്ട്
0: ഫോക്കസ് ചെയ്യുന്നത്.
1: ബന്ധപ്പെട്ട് ആ ഒരു തോട്ട് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ, മറ്റൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ മോനത് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് മോനെ ഇത്രയും കൊണ്ടുവന്നു വളർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു മേഖലയിലാക്കി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. മോന് അതിലോട്ട് വന്ന് ഞങ്ങളെയും കൂടെ അങ്ങോട്ട് ചേർക്കുകയായിരുന്നു, അവൻ്റെ ജീവിതത്തിലോട്ട് ചേർത്ത് വയ്ക്കുകയായിരുന്നു. അവന് ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എഴുതി തുടങ്ങി. അതിനുശേഷം കുറിപ്പുകളെല്ലാം ബാബു പോൾ സാറിനെയാണ് കാണിക്കുന്നത്. അപ്പം ബാബു പോൾ സാറാണ് ഫസ്റ്റിലേ പറയുന്നത് ഇവൻ എഴുത്തുകാരനാണ്, ഇവൻ്റെ കുറിപ്പുകൾ ഒരു എഴുത്തുകാരൻ്റെ രീതിയിലാണ് എന്നും പറഞ്ഞ് സാറാണ് പറഞ്ഞത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാം. ആത്മകഥ എന്ന് പറഞ്ഞാൽ അവൻ അനുഭവിച്ച വേദനകളാണ്. ചെറുപ്രായം മുതൽ അവൻ ഓർമ്മ വെച്ചപ്പം മുതൽ അതിന് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ള അവൻ്റെ ജനനത്തെക്കുറിച്ച്, പിന്നെ അവൻ ഈ സ്കൂളുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ നിരന്തരം അവഗണനകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു സന്തോഷകരമായൊരു അവസ്ഥയൊന്നുമല്ല ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിയിറക്കി വിടുന്ന രീതിയിലൊക്കെ, എന്തിനാ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ സംസാരമൊക്കെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ഒരു ജീവിത രീതിയുള്ള അമ്മമാർക്കും കുടുംബക്കാർക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ടൊന്നുമല്ല, കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓരോ ഭാഗത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ വ്യത്യാസം വരില്ല എന്ന് തോന്നുമ്പോൾ അവർ നമ്മളെ എടുത്തടിച്ച് ഇങ്ങനെ നമ്മളെ മുറിപ്പെടുത്തി പറഞ്ഞു വിടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടിയ വേദനകൾ കൂടുതലും
0: ാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്.
1: ആത്മകഥയിൽ അതാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്.
0: ആത്മകഥയുടെ പേരെന്ന് പറയാമോ?
1: സാപ്നത് ഫാനയ.
0: അതിന്റെ അർത്ഥം എന്താണ്?
1: സാപ്നത് ഫാനയ എന്നുള്ള വാക്ക് ബൈബിളിൽ നിന്നുള്ളതാണ്. ബൈബിളിൽ പൂർവ്വ യോസേഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അസൂയ നിമിത്തം സഹോദരങ്ങൾ അതിനെ പിടിച്ച് അടിമയായിട്ട് വിറ്റതാണ്. അപ്പം മരിച്ചുപോയെന്നാണ് പേരൻസിനോട് പറഞ്ഞിരുന്നത്. പക്ഷെ ദൈവത്തിനെ അറിയാം അത് ജീവിച്ചിരിപ്പുണ്ട്. അതപ്പോൾ മോൻ്റെ അവസ്ഥയായിരുന്നു. കാരണം വെച്ചാൽ മോൻ മരിച്ചുപോയെന്ന് ലോകം മുഴുവനും വിശ്വസിച്ചു ഒരു സമയത്ത്. ദൈവം മാത്രം അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞു. പുരാതന ഈജിപ്തിയൻ നെയ്മാണ് സപ്നത് ഫാനയ. നീണ്ട കാരാഗ്രഹവാസങ്ങൾക്ക് അവസാനം ഫറവോയുടെ സൈന്യാധിപനായിട്ട് ഈ ഒരു മകൻ മാറുകയാണ്, ജോസഫ്. അപ്പോൾ ഫറവോ ഇട്ട് കൊടുത്ത പേരാണ് സപ്നത് ഫാനയ എന്നുള്ളത്. അതുകൊണ്ടാണ് ആ പേര് നമ്മൾ അതിനായിട്ട് അവൻ്റെ ആത്മകഥയ്ക്ക് കൊടുത്തത്. കാരണം സാവിയമ്മൻ മരിച്ചുപോയെന്നുള്ള ഉറപ്പായിരുന്നു എല്ലാവർക്കും. പക്ഷെ ജീവനിലേക്ക് അവൻ തിരിച്ചു വരികയായിരുന്നു. പൂർവ്വ യോസേപ്പ് ജീവിക്കുന്നു എന്ന് ദൈവത്തിന് മാത്രം അറിയായിരുന്നു. കൊടുത്ത അടിമയായിട്ട് വിറ്റ സഹോദരങ്ങൾക്കും അറിയില്ല ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് തെരഞ്ഞെടുത്തത്.
0: ഇപ്പോ ഒരുപാട് മേഖലകളിൽ, എഴുത്തിന്റെ മേഖല, അതുപോലെ തന്നെ സോഷ്യൽ സർവീസിന്റെ മേഖലയിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു, ഒരുപാട് യാതനകളും പീഡനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ടു. പക്ഷെ ഇതൊന്നും എല്ലാ കാര്യങ്ങളും തന്നെ വളരെ പോസിറ്റീവാക്കിയാണ് സാവ്യോ മാറ്റിയത്.
1: അതെ അതെ.
0: അങ്ങനെ ആ ഒരു സാമൂഹ്യ സേവന മേഖലയിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
1: നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സാവ്യോ മോൻ എഴുതിയ ഈ ചെറിയ ബുക്ക് സാപ്നസ് ഫാനിയ എന്ന് പറയുന്ന ആത്മകഥ, അതിന് നല്ല ഒരു പബ്ലിസിറ്റി കിട്ടി. ഈ ഒരു ബുക്ക് ഡോക്ടർ ഫൈസൽ ഖാന്റെ കയ്യിൽ കിട്ടുകയാണ്. സാറ് ഈ ബുക്ക് വായിച്ചിട്ട് മുഴുവനും അത് ഉൾക്കൊണ്ടു. കാരണം അതിൽ നിന്ന് ഒരു വൈകല്യത്തോടെ ജനിക്കുന്ന കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കിട്ടാത്ത സാഹചര്യങ്ങളെക്കുറിച്ച് സാറ് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് ഇന്ത്യയിലും പുറത്തുമൊക്കെയുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. അവരെല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങി. അതായത് ഈ സാവ്യോമാൻ്റെ ആത്മകഥ ഉൾക്കൊണ്ടിട്ട് വൈകല്യത്തോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റൽ നിലവിൽ വന്നു. അവിടെ ട്രീറ്റ്മെൻറ്റിന് പണം കൊടുക്കണ്ട, അവരുടെ ജോലിക്കാർ അല്ലെങ്കിൽ അവിടെ ഉള്ളവർ ഒക്കെയാണ് അതിൻ്റെ ചെലവ് വഹിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സംരംഭം, അത് 2018 നിലവിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം സാവ്യോ മോനും അന്നത്തെ മിനിസ്റ്റർ ബാലൻ സാറ്, പിന്നെ അന്നത്തെ ഓപ്പോസിറ്റർ രമേശ് ചെന്നിത്തല, ഇവരുടെ ഒക്കെ കൂടെ സാവ്യോ മോനും കൂടെ കൂടിയിട്ടാണ്. ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. എൻ്റെ മോന് ഒരു ചിത്രശലഭത്തെ പോലെ, അവന് കൊക്കൂണായിട്ട് ഇരുന്ന് അവിടെ തന്നെ ഇരിക്കണം എന്നുള്ള ചിന്തയിലിരിക്കാതെ അവനവിടെ നിന്ന് ഒരു ചിത്രശലഭത്തെ പോലെ പുറത്തു വന്ന് അനേകം രോഗികൾക്ക് അവരുടെ ജീവിതത്തിലേക്കൊരു പ്രത്യാശ പകരാനായിട്ട് അവനിടയാക്കി ഈ ഹോസ്പിറ്റലിൽ തന്നെ. അത് ഈ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് വായിച്ച സാറ്, ആ സാർ ഇങ്ങനെ ലോകത്ത് പല സ്ഥലങ്ങളിലും പോയപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് പ്രസംഗിച്ച്, ഇങ്ങനെ ഒരു മോൻ എഴുതിയ ബുക്കാണ്, ആ ബുക്ക് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റുപോയനെ മലയാളത്തിലൊരു ചെറിയ ബുക്കാണ്, ആ ബുക്ക് വായിച്ചിട്ടാണ് ഞാൻ ഈ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഇടയാക്കിയതെന്നും പറഞ്ഞ് അത് പിന്നെ അവന് എഴുതാനൊരു പ്രചോദനമായി. പിന്നെ അവന് എഴുതിയ കവിത സമാഹാരം എഴുതി, ഒരു നോവൽ എഴുതി സ്വപ്നസഞ്ചാരി. ഈ ബുക്കുകൾക്കൊക്കെ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭിന്നശേഷി അവാർഡ്, 2018 ഗോവിന്ദരചന അവാർഡ്, നിംസ് ഫൗണ്ടേഷൻ്റെ വിദ്യാഭ്യാസ അവാർഡ്, പിന്നെ ചെറിയ അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിലും സന്തോഷമുള്ള ഒരു കാര്യം, ഒരു സാഹിത്യ അവാർഡ് അവന് പരിഗണിച്ചു, തിക്കുറിശ്ശി ഫൗണ്ടേഷൻ്റെ സാഹിത്യ അവാർഡ് 2023. അത് സാവ്യമ്മനെ പോലെ ഒരാൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. സിനിമാ മേഖലകളിലുള്ളവരും സാഹിത്യ മേഖലകളിലുള്ളവർക്കും മാത്രം കിട്ടുന്ന ഒരു അവാർഡാണ്. ബുക്ക് വായിച്ചിട്ട് അവർ അവനെയും പരിഗണിച്ചു, അതൊക്കെ കിട്ടി, ഒരു സന്തോഷം. പിന്നെ ഈ ബുക്കിന് ആദ്യം കിട്ടിയ ബുക്കിൻ്റെ റോയൽറ്റി ഒക്കെ കൂടെ കൂട്ടി വെച്ചിട്ടാണ് ചോദിച്ചത്, നമുക്ക് ആരെങ്കിലും സഹായിക്കാം, എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീടുകൾ വെച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം പോലെ ഇങ്ങനെ നിലവിൽ വന്നത്. അങ്ങനെ കുറച്ച് പേർക്ക് സഹായം കൊടുക്കാനായിട്ട്, അതും എല്ലാവരെയും ഞങ്ങൾ വിധവകളെ പരിഗണിച്ച, സാഹചര്യങ്ങളും സംരക്ഷണവും ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ കഷ്ടപ്പെടുന്ന വിധവകൾക്കടച്ചു ഉറപ്പുള്ള വീടുകൾ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് വീടുകൾ അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റി. പിന്നെ സാവ്യമോൻ ഇപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് രഹസ്യമായിട്ടാണ്, കാരണം അത് ഞങ്ങളുടെ ഒരു മോൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഒരു സഹായം സ്വീകരിക്കുന്ന കുഞ്ഞ് അവൻ ആ സഹായം ഒരു പൊതു വേദിയിലോ അവൻ്റെ പേരോ പുറത്തു വരാൻ പാടില്ല, കാരണം അവൻ നാളെ ആരാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവൻ അങ്ങനെ ആകേണ്ടവനാണ്, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സഹായം സ്വീകരിക്കുന്ന ഫോട്ടോസൊക്കെ കാണുന്ന ഞങ്ങൾക്കൊക്കെ വലിയ വേദനയുള്ള കാര്യമാണ്. ആ കുഞ്ഞ് അർഹതയുണ്ട് അവന്, പക്ഷേ അത് ആരും അറിയാതെ അവനെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പോഴും ഈ സ്കൂൾ തുറക്കുമ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, 11 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ അവരെ പൊതുസഭയിൽ കാണിച്ചിട്ടില്ല. അർഹതപ്പെട്ട കുഞ്ഞുങ്ങൾ തന്നെ അവർ പഠിക്കാനായിട്ട് സാവ്യോ മോൻ അതിന് ആ വർഷാവർഷം അവന് കിട്ടുന്ന ഒരു പക്ഷേ അവൻ്റെ പെൻഷൻ പോലും ചേർത്ത് വെച്ചിട്ടാണ് അവരെയൊക്കെ സഹായിക്കുന്നത്. അനേക രോഗികൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാവ്യോ മോൻ കാരണം ഒരുപാട് പേര് ഈ ലോകത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു.
0: അത് തന്നെയാണ് സാവ്യോയുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ? നമ്മള് ബാക്കിയുള്ളവർക്ക് സന്തോഷം പകരുന്ന വഴിയാണ് നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നത് അല്ലേ?
1: അതെ. ഈ വീട് കിട്ടിയ ഒരു ലേഡി പറഞ്ഞെന്താന്ന് വെച്ചാല്, അവർക്ക് സ്ഥലമില്ല, വീടില്ല, ഒന്നുമില്ല, മരിച്ചു പോയാൽ ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. അപ്പൊ ഒരു വീട് കിട്ടിക്കഴിഞ്ഞപ്പോ അവരുടെ സന്തോഷം ഒന്ന് ഓർത്തു വയ്ക്കി. മറ്റൊരു സ്ത്രീ പറഞ്ഞെന്താന്ന് ചോദിച്ചാല്, മഴ പെയ്യുമ്പോ അവരെപ്പോഴും ഇങ്ങനെ ഈ പാത്രങ്ങളെ അവിടെ ഇവിടെ കട്ടിലില്ല പെട്ടില്ല അവിടെ ഇവിടെ എല്ലാം വെച്ചിരിക്കുകയാണ്, ഈ ഷീറ്റിൻ ടാർപോളിന്റെ ഇടയ്ക്കൂടെ ഒക്കെ വെള്ളം വരുന്നു. ഇപ്പൊ മഴ അവർക്ക് വീടിനകത്തിരുന്ന് പുറത്തോട്ട് നോക്കിയാൽ മഴ കാണുക എന്ന് പറഞ്ഞ് വളരെ സുന്ദരമായ ഒരു അനുഭവമാണല്ലോ. അങ്ങനെ കുറെ പേരൊക്കെ ഒരു സന്തോഷം കൊടുക്കാനായിട്ട് എൻ്റെ മോനെ ഇടവരുത്തി. സാവിയ മോൻ ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെയൊന്നും ചിന്തിക്കുന്നു പോലുമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരിക്കലും കടന്നു വരില്ല. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ നിരന്തരമായ ഹോസ്പിറ്റൽ വാസമായിരുന്നല്ലോ, 45 ദിവസം 3 മാസമൊക്കെയാണ് ഒരു ഓരോ പ്രാവശ്യം കിടക്കുന്നത്. അപ്പോഴാണ് ഈ ഒരുപാട് പേര് ഭക്ഷണത്തിന് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ ബുദ്ധിമുട്ട്. ഒരു സമയത്ത് ഞങ്ങളും അങ്ങനെ ആയിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഭക്ഷണത്തിനൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് സാവിയോ കാറ്ററിങ്ങെന്നും പറഞ്ഞ് നമ്മൾ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്ത് അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ 17 വർഷത്തോളം ഫുഡ് കൊടുത്തു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
0: അമ്മ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിലെ ഒരു കാര്യം ബാധിക്കുന്നത് വരെ നമുക്കത് മനസ്സിലാവില്ല.
1: അതെ, ഒരു കാര്യം കൂടെ പറഞ്ഞട്ടെ, ഇങ്ങനെയുള്ള കുട്ടികളുള്ള വീട്ടില് അമ്മമാരേറ്റവും സന്തോഷത്തോടെ ആയിരിക്കും. കാരണം നമുക്ക് ഉറങ്ങുമ്പം ഉണരാൻ ഒരു ഏറ്റവും സന്തോഷകരമായ കാര്യമുണ്ട്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുഞ്ഞ്. നമ്മൾ ആ പ്രഭാതത്തിൽ ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് നമ്മൾ ഓടി വരുന്നത്. അപ്പം ആ ഇത്തരം വീടുകളെ ഒന്ന് ശ്രദ്ധിച്ചാലാണ് അറിയാം, അവിടെ ദുഃഖങ്ങളും വേദനകളും കുറവാണ്. അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളൊക്കെ അവിടെ നിന്നാൽ തന്നെയും ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുണ്ടാവും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാൻ അറിയില്ല. അവർക്ക് ഒരാൾ വീട്ടിലോട്ട് കടന്നു വന്നാൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക, സംസാരിക്കുക, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു തലമുറയ്ക്ക് ഇല്ലാത്തൊരു കാര്യമാണതേ. അവരവരുടെ മൊബൈലായിട്ട് അല്ലെ റൂമിലിരിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളുള്ള ഭവനങ്ങളിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അത് മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും അന്ന് കുഞ്ഞിനെ കാണുമ്പോൾ അമ്മ പറഞ്ഞു വേണ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിൽ എത്തിയപ്പം സാവിയോ തന്നെ അത് മാറ്റി, ആ ഒരു ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു ആളായിട്ട് മാറിയത്. ഇനിയും സാവിയോയ്ക്ക് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, അമ്മയ്ക്കും ഇതുപോലെ തന്നെ മകനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ സാധിക്കട്ടെ. കാരണം നമുക്കറിയാം ലോകത്തിൽ പല പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതിൽ എത്ര പേര് ഒരാൾക്കൊരാൾ കൈത്താങ്ങാവാനോ അല്ലെങ്കിൽ ക്ഷമയോടെ എന്നുവെച്ചാൽ നോർമൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോലും ക്ഷമയോടെ സംസാരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പലർക്കും പറ്റാറില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പം അത്ര ക്ഷമയോടെ കുഞ്ഞിനെ കരുതി കുഞ്ഞിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് അമ്മമാരുണ്ട്, അവർക്കെല്ലാം ഒരു ഇൻസ്പിറേഷനാണ് സാവിയോയും ബ്ലെസി മാഡവും. അപ്പോൾ എന്തായാലും ഇനി എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു
0: സാവിയോ.

സെറിബ്രൽ പാൽസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സെവിൽ ജിഹാൻ.

0: കൂട്ടുകാരി.
1: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനമാരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
1: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
3: മൈജിയോടം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂറിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോണം.
1: ഇവിടെ ഭഗവതി എവിടെയുള്ള?
2: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
1: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
2: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
1: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി ടിക്കറ്റിനാ, അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, സോണി സായ്, സുധീഷ് എന്നിവർ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്.

0: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
0: എന്നാ പറയാം?
2: 90 72 503 503.
3: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
4: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
3: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
5: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: ഒരു ഗാനം കൂടി കേൾക്കാം. 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി വിപിൻ ലാൽ, NK പ്രിയങ്ക, മീനാക്ഷി ഇളയരാജ എന്നിവർ പാടിയത്. രചന മോഹൻരാജൻ, സംഗീതം സിദ്ധാർത്ഥ് വിപിൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്. 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
3: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു, തിരുവനന്തപുരം.
4: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
5: കേരളത്തിൽ ഉടനീളം സെന്ററുകൾ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു, ട്രിവാൻഡ്രം.
5: ഫോൺ 9633-86333.
2: പയൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള ഹോമിയോ ചികിത്സാവിധികൾ ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുന്നു.
6: മൂലവ്യാധികൾ അഥവാ എനൽ കംപ്ലയിൻസ് അല്ലെങ്കിൽ മലദ്വാര സംബന്ധമായിട്ട് രോഗങ്ങളെക്കുറിച്ച് പൊതുവിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പൈൽസാണ്. മലദ്വാര സംബന്ധമായിട്ട് മിക്ക രോഗങ്ങളും എനിക്ക് പൈൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രോഗികൾ ഡോക്ടറുടെ അടുത്തേക്ക് കടന്നു ചെല്ലാറ്. പക്ഷേ എല്ലാ മലദ്വാര രോഗങ്ങളും പൈൽസ് അല്ല. അപ്പം പ്രധാനമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. ഒന്ന്, പൈൽസ് അഥവാ ഹെമറോയിഡ്സ് തന്നെയാണ് മൂലക്കുരു. രണ്ടാമത് കാണുന്നത് എനൽ ഫിസ്റ്റുല. മൂന്നാമത് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് എനൽ ഫിഷർ. പിന്നെ മലദ്വാര സംബന്ധമായ ആപ്സസ്, പഴുപ്പ് വരിക, അല്ലെങ്കിൽ എനൽ ക്യാൻസേഴ്സ് വരിക, ഇങ്ങനെയുള്ള രോഗങ്ങളും കണ്ടുവരുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ പൈൽസിനെ കുറിച്ച് തന്നെ പറയാം. പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള ഞരമ്പുകൾ തടിച്ചു വീർക്കുന്നതിനാണ്. നമ്മൾ കണ്ടു കാണും ആളുകളുടെ കാലിൽ ഞരമ്പ് തടിച്ച് നമ്മൾ വേരിക്കോസിറ്റി കാണാറുണ്ട് പലരുടെയും. ഈ വേരിക്കോസിറ്റി പോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ഞരമ്പുകൾ തടിച്ചു വരുന്നതാണ് പൈൽസ്. പൈൽസ് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ്, ഇന്റേണൽ പൈൽസും ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത് നമുക്ക് പല സ്റ്റേജസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനീഷ്യലി കാണുന്നത് പറഞ്ഞാൽ ഇന്റേണൽ പൈൽസ് മലദ്വാരത്തിനുള്ളിലായിരിക്കും. സ്റ്റേജ് 1 എന്ന് പറയുന്നത് അത് രോഗികൾ പലപ്പോഴും അറിഞ്ഞുകൊള്ളണമെന്നില്ല, മലം പോകാനുള്ള പ്രശ്നങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ചിലപ്പോൾ ചെറിയ ബ്ലീഡിങ് കണ്ടേക്കാം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ അടുത്തു നിന്ന് ഈ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു തടിപ്പ് പുറത്തേക്ക് വരികയും മലവിസർജനം കഴിഞ്ഞിട്ട് അത് അകത്തേക്ക് തിരിച്ച് വലിഞ്ഞ് കയറി പോകുന്ന ഒരു സ്റ്റേജാണ് Stage 2. Stage 3 വരികയാണെങ്കിൽ ഈ പുറത്തേക്ക് വരുന്ന തടിപ്പ് മലവിസർജനം കഴിഞ്ഞ ശേഷം തള്ളി അകത്തേക്ക് വെക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. അത് 4 സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ മലവിസർജനം കഴിഞ്ഞ് ഈ തടിപ്പ് തിരിച്ച് അകത്തേക്ക് തള്ളി വെച്ചാൽ പോലും വീണ്ടും പുറത്തേക്ക് ചാടുന്ന, അതിൻ്റെ എലാസ്റ്റിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട സ്റ്റേജസാണ്. അപ്പോൾ ഈ 4 സ്റ്റേജാണ് ഇന്റേണൽ ഹെമറോയിഡ്സിനുള്ളത്. പിന്നെ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് എപ്പോഴും മലദ്വാരത്തിൻ്റെ പുറത്ത് തന്നെ കാണുന്ന ഞരമ്പിൻ്റെ വീക്കത്തെയാണ്. അപ്പോൾ പൈൽസിൽ എന്താണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ? വേദന പൈൽസിൽ വളരെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, മറിച്ച് പൈൽസിൽ മോഷൻ പോകാനുള്ള പ്രയാസം, ഒരു തടസ്സമുണ്ടാകും. അവിടെ ഒരു തടിപ്പ് നിൽക്കുന്നുണ്ട്, മോഷൻ പുറത്തേക്ക് പോകാനുള്ള തടസ്സമുണ്ടാകും. അതുപോലെ ബ്ലഡ് പോകും. മലദ്വാരത്തിൽ നിന്ന് വരുന്ന രക്തത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മുടെ കൈയെല്ലാം മുറിഞ്ഞു വരുന്ന രക്തം പോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആയിട്ടുള്ള രക്തമായിരിക്കും. മലദ്വാരത്തിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് വരുന്ന ബ്ലഡാണെങ്കിൽ താഴത്തേക്ക് വരുമ്പോഴേക്കും അതൊരു ഡാർക്കർ കളറായി മാറിയിട്ടുണ്ടാകും. പക്ഷേ മലദ്വാരത്തിൻ്റെ ചുറ്റും ഏറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ള സർഫസിൽ നിന്ന് വരുന്ന ബ്ലഡാണെങ്കിൽ നല്ല ബ്രൈറ്റ് റെഡ് ബ്ലഡായിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം. അതുപോലെ പൈൽസിൽ ചൊറിച്ചിലുണ്ടാകാം. അതുപോലെ ഇതിനോടനുബന്ധിച്ച് പല പ്രശ്നങ്ങൾ, നടുവേദന ചില രോഗികളിലെങ്കിലും, പിന്നെ മോഷൻ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡിസ്ചാർജ്, ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചിലപ്പോൾ ചില ആളുകളിൽ കണ്ടേക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പൈൽസിനുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫിഷർ. ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിലുണ്ടാകുന്ന ക്രാക്സ് ആണ്, മലദ്വാരത്തിൻ്റെ സൈഡിലുണ്ടാകുന്ന ക്രാക്സ്. മലദ്വാരം വികസിക്കാതാവുമ്പോൾ അല്ലെങ്കിൽ മോഷൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെ സ്ഥലമില്ലെങ്കിൽ, എനൽ ഓപ്പണിംഗ് വികസിക്കുന്നില്ലെങ്കിൽ എഡ്ജസ് പൊട്ടാൻ സാധ്യതയുണ്ട്, ക്രാക്സ് വരാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് ഫിഷർ എന്ന് പറഞ്ഞത്. ഫിഷറിൽ പ്രധാനമായിട്ട് ഏറ്റവും ഉള്ളത് വേദനയാണ്. രോഗിക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകും. ഈ വേദന പലപ്പോഴും മോഷൻ പോകുന്ന സമയത്തും മോഷൻ പോയി കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം, ചിലവർക്ക് ആ ഒരു ദിവസം മുഴുവൻ വേദന നീണ്ടു നിൽക്കുന്ന അവസ്ഥയും ഫിഷറിനുണ്ടാകും. അത്രയും ശക്തമായിട്ടുള്ള വേദനയാണ് ഫിഷറിനുള്ളത്. ഫിഷറിന് ബ്ലഡ് കൂടെ പോകാം, ബ്ലീഡിങ് ഫിഷറിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സിംപ്റ്റമാണ്. പക്ഷെ പ്രധാനമായിട്ടും പെയിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഫിഷറിൽ ചൊറിച്ചിലുണ്ടാകാം. ഒരു തടിപ്പ്, ഒരു ചെറിയ സ്കിൻ ടാഗ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തൊലിക്കഷ്ണം പോലെ ചെറിയൊരു തടിപ്പുകൾ ഉണ്ടാകാം. അത് മുൻപ് ഏതെങ്കിലും ഫിഷർ വന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കാർ ടിഷ്യൂ പോലെ, അല്ലെങ്കിൽ അത് മാറിയതിൻ്റെ ബാക്കിയായിട്ട് ഒരു ചെറിയ തടിപ്പോ സ്കിൻ ടാഗ് പോലുള്ള സാധനങ്ങളും ഫിഷറിൽ കണ്ടേക്കാം. അപ്പം പൈൽസും ഫിഷറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ വെച്ചാൽ, ഫിഷറിലായിരിക്കും വേദന കൂടുതൽ, ബ്ലീഡിംഗ് രണ്ടിലും കാണാം, എന്നാൽ പൈൽസിനാണ് ബ്ലീഡിംഗ് കുറച്ചുകൂടെ കൂടുതൽ കാണാറ്. പിന്നെ ഉള്ളതാണ് ഏനൽ ഫിസ്റ്റുല, റെക്ടൽ ഫിസ്റ്റുല എന്ന് പറയും. ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ നിന്ന് മലദ്വാരത്തിന്റെ വശങ്ങളിൽ സൈഡിലേക്ക് പുതിയതായിട്ടൊരു ട്രാക്ട് അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് രൂപാന്തരപ്പെട്ട് കുടലിൽ നിന്ന് മലദ്വാരത്തിലേക്ക് വരുന്ന കണ്ടൻസ് അല്ലെങ്കിൽ മലവിസർജനത്തിൽ ഉണ്ടാകുന്ന കണ്ടൻസ് ചെറുതായിട്ട് ഈ ബൈപ്പാസിലൂടെ പുറത്തേക്ക് ലീക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്റ്റുല മലദ്വാരത്തിൻ്റെ ചുറ്റും ഏത് വശത്ത് വേണമെങ്കിലും ആകാം. മലദ്വാരത്തിൽ നിന്ന് അല്പം വിട്ടിട്ടായിരിക്കും ഫിസ്റ്റുല ഉണ്ടാകുക. ആദ്യമായിട്ട് രോഗികൾ കാണുക പലപ്പോഴും ഒരു ചെറിയ തടിപ്പ് പോലെ വന്ന് ആ തടിപ്പിൽ ഒരു വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടായി, ആ ചൊറിച്ചിൽ അവിടെ മാന്തി പൊട്ടുകയും അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ബ്രൗണിഷ് ലിക്വിഡോ അല്ലെങ്കിൽ നേരത്തെ കളർലെസ് ലിക്വിഡോ ഊസ് ഔട്ട് ചെയ്യുന്നതായിട്ട് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അത് ആ ഫിസ്റ്റുലയുടെ വലിപ്പം അനുസരിച്ച്, ആ ടണലിന്റെ വലിപ്പം അനുസരിച്ചാണ് അതിനകത്തുനിന്ന് എന്ത് കണ്ടന്റ് ആണ് പുറത്തേക്ക് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട എനൽ കംപ്ലയിന്റ്സ്. പിന്നെ ഈ പറഞ്ഞ രോഗങ്ങളുടെ അത്രയും സാധാരണമല്ലെങ്കിലും ഇപ്പോൾ വളരെയധികം കണ്ടുവരുന്ന ഒരു രോഗമാണ് പെരിയേനൽ ആബ്സസ്. പെരിയേനൽ ആബ്സസ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന്റെയോ രക്തത്തിന്റെ ഭാഗത്ത് ഒരു പസ് കളക്ഷൻസ് ഉണ്ടാകുന്ന ടിഷ്യൂ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. ആ ടിഷ്യൂവിനകത്ത് പസ് കളക്ട് ചെയ്യാം. അപ്പം പെരിയേനൽ ആബ്സസ് ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ഏറ്റവും കൂടുതൽ അവിടെ വേദന ഉണ്ടാകാം, രോഗിക്ക് പനി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, മോഷൻ പോകാനുള്ള പ്രയാസം ഉണ്ടാകാം. പൊതുവെ പെരിയേനൽ ആബ്സസ് സർജിക്കലായിട്ടുള്ള രോഗാവസ്ഥയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും മെഡിസിൻസ് കൊടുത്ത് നമുക്ക് മാറ്റാനുള്ള സ്കോപ്പ് ഉണ്ട്. റെക്ടൽ ക്യാൻസേഴ്സ് ആണ് പിന്നെ കണ്ടുവരുന്ന രോഗങ്ങൾ. അത് നേരത്തെ പറഞ്ഞ രോഗങ്ങളുടെ അത്രയും സാധാരണമല്ലെങ്കിലും റെക്ടൽ ക്യാൻസേഴ്സിന്റെ പ്രിലവൻസ് ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഏനൽ പ്രോബ്ലംസിൽ, മലദ്വാര സംബന്ധമായ രോഗങ്ങളിൽ ഹോമിയോപ്പതിയുടെ പങ്ക് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹോമിയോപ്പതിക്ക് ഇപ്പോൾ പൈൽസ് ആയാലും ഫിഷർ ആയാലും ഫിസ്റ്റുല ആയാലും ഏനൽ ആബ്സസ് ആയാലും ക്യാൻസേഴ്സ് ആയാലും നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലൈൻ ഓഫ് മെഡിസിൻസ് ഉണ്ട്. കാരണം ഏകദേശം ഒരു 70-80 മെഡിസിൻസ് ഇപ്പോൾ പൈൽസിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹോമിയോപ്പതി, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റേണൽ പൈൽസിൻ്റെ ആദ്യത്തെ 3 സ്റ്റേജസും ഹോമിയോപ്പതിക് മെഡിസിൻസും ഉണ്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പൈൽസ് ഒരു പ്യുവർലി സർജിക്കൽ കേസസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഹോമിയോപ്പതിക് മെഡിസിൻസ് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് വളരെയധികം നല്ല ട്രീറ്റ്മെൻറ് ഉണ്ട്. തേർഡ് സ്റ്റേജ് ആയാലും നമുക്ക് ഒരു നല്ല പരിധി വരെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഫോർത്ത് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സർജിക്കൽ ഇതിലേക്ക് നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. ഫിഷർ നമുക്ക് ലോങ് ടേം ട്രീറ്റ്മെൻ്റ് കൊണ്ട് നല്ല ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ചെയ്തു കഴിഞ്ഞാലും ഇത് പിന്നെയും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അവരുടെ ശരീരത്തിൽ ഇത് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ആ ഒരു ശരീര പ്രവണതയുണ്ട്. ആ പ്രവണത നമുക്ക് ഒരിക്കലും ഒരു സർജറി കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് മിക്കവാറും രണ്ടാമത് വരുന്നതായിട്ടാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഹോമിയോപ്പതി ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നത്. ഹോമിയോപ്പതിക് മെഡിസിൻ കഴിച്ചത് ശാശ്വതമായിട്ടുള്ളൊരു റിലീഫാണ് പൈൽസ് ആയാലും ഫിഷർ ആയാലും ഫിസ്റ്റുല ആയാലും നമുക്ക് ഓഫർ ചെയ്യാനുള്ളത്. ഫിഷറിലെ കാര്യത്തിൽ പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ്. അതായത് ശക്തമായിട്ട് വേദനയായിട്ടാണ് ഈ രോഗികൾ വരിക. അപ്പോൾ ആദ്യം തന്നെ വേദന കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുക. അക്യൂട്ട് ടോട്ടാലിറ്റി നോക്കിയിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുക. വേദന കുറഞ്ഞ ശേഷം ഇതിൻ്റെ റിക്കറൻസ് വരാതിരിക്കാനും പൂർണ്ണമായിട്ട് മാറിപ്പോകാനുള്ള രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് നെക്സ്റ്റ് ഫേസിൽ പേഷ്യൻസ് നമ്മൾ ഹോമിയോപ്പതിയിൽ കൊടുക്കുക. അതുപോലെ ഫിസ്റ്റുല പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ ഇതൊരു സർജിക്കൽ ഡിസീസ് ആണെന്നുള്ളതാണ്. അങ്ങനെയല്ല, ഹോമിയോപ്പതിയിൽ ഇതിന് നല്ല മെഡിസിൻസ് പ്രതിപാദിക്കുന്നുണ്ട്, വളരെ നല്ല ഹൈ റിസൾട്ട്സ് ക്ലിനിക്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നൽ ഫിസ്റ്റുലയ്ക്ക് ഹോമിയോപ്പതിയിൽ നല്ല മെഡിസിൻസ് ഉണ്ട്. അപ്പം ഹോമിയോപ്പതി എങ്ങനെയാണ് രോഗികളെ കാണുന്നത്, രോഗികളെ സമീപിക്കുന്നത്, മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്? ഹോമിയോപ്പതി ഒരു ഹോളിസ്റ്റിക് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ രോഗിയുടെ രോഗലക്ഷണങ്ങൾ, ശാരീരികവും മാനസികവുമായ എല്ലാ രോഗലക്ഷണങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് ആ രോഗിയുടെ ശരീര പ്രകൃതിക്കനുസരിച്ചിട്ടുള്ളൊരു മെഡിസിൻസ് കൊടുക്കുക, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ഹോമിയോപ്പതിക് മെഡിസിൻസിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല, ഒരു ശാശ്വതമായ പരിഹാരം ഹോമിയോപ്പതിയോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പം പൈൽസിൻ്റെ പെയിൻ കൂടുതലായിട്ട് വന്നു, അല്ലെങ്കിൽ പൈൽസ് കൊണ്ടുവരുന്ന ബ്ലീഡിംഗ് കൂടുതലായിട്ട് വന്നു, ഫിഷറിൻ്റെ പെയിൻ കൂടുതലായിട്ട് വന്നു, ഫിസ്റ്റുല പെയിൻ വളരെ ശക്തമായിട്ടുണ്ട്, ഇത് കുറയ്ക്കണം, അങ്ങനെ അക്യൂട്ട് സ്റ്റേജിൽ പോലും ഹോമിയോപ്പതിക് മെഡിസിൻസിന് നല്ല നല്ല ഓഫേഴ്സ് നൽകാനുണ്ട്.
2: പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള ഹോമിയോ ചികിത്സാവിധികൾ ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
2: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.
7: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
8: കണ്ടീഷൻ സപ്ലൈ.
9: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
10: ഓഫർ കണ്ടിട്ട്
9: ഡിസ്കൗണ്ട് ഉണ്ടോ?
10: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
9: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
7: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം അൽഫോൺസ്.

0: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ?
3: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കൂടി കേൾക്കാം. നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കൊൽക്കത്തയിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ച സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിയായ ദുഃഖം അറിയിച്ചു. സംഭവത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 3 ദിന സിംഗപ്പൂർ സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 70-ൽ പരം മുതിർന്ന വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്മായുമായും ഗോയൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന് 26,47,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണത്തോടനുബന്ധിച്ച അരി വിതരണത്തിന് തുടക്കമായി. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭാ അധ്യക്ഷയായി മായാ രാഹുലിനെ തെരഞ്ഞെടുത്തു. 16 വോട്ടാണ് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയ ബിനോ ചീരാൻകുഴി 10 വോട്ടും നേടി. കൊച്ചി PIB മരട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാല വാർത്താ ലാബ് തുടങ്ങി. എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. KSRTC എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് നാളെ ആരംഭിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്തു നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് ബസ് പുറപ്പെടുക. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം മിക്സഡ് ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മക്കോ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആവണി പൊന്നൂഞ്ഞാൽ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് കോഴിക്കോട് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടിയാണ്. മാം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ സാഹിത്യ നഗരം എന്ന നിലയിലും സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലും ഒക്കെ വളരെ പ്രശസ്തമാണ്. കോഴിക്കോട് കലക്ടർമാരുടെ ഒരു റോൾ എപ്പോഴും പൊതുജന മധ്യത്തിൽ വളരെ പ്രസക്തവുമാണ്. ആ രീതിയിൽ വളരെ സ്നേഹവായ്പോടുകൂടി കലക്ടർമാരെ സ്വീകരിക്കുന്ന ഒരു നാടാണ് മാഡത്തിനത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ഓണക്കാലത്ത് സംസാരിക്കുമ്പോൾ മാഡത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, ഓർമ്മകൾ, അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.
1: ഓണക്കാലം എനിക്ക് എന്റെ ഓർമ്മയിൽ എപ്പോഴും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഓരോ ദിവസവും ഓരോ വീട്ടിലായിരിക്കും. ഓണത്തിനന്ന് എന്റെ വീട്ടിലാണെങ്കിൽ തിരുവോണത്തിനന്ന് വേറൊരിടത്തായിരിക്കും, അമ്മയുടെ വീട്ടിലായിരിക്കും, മാമന്റെ വീട്ടിലായിരിക്കും. അപ്പം ഓരോ സ്ഥലത്തും കസിൻസിന്റെ എല്ലാവരെയും ഗെറ്റ് ടുഗതറും ഓരോ ദിവസം ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡും ഒക്കെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയം അതായിരുന്നു. അങ്ങനെ നല്ല ഓർമ്മകളാണ് ഓണത്തെ പറ്റിയിട്ടുള്ളത്.
0: വലിയ തിരക്കുള്ള സമയമാണെന്ന് ഞങ്ങൾക്കറിയാം. ഓണാഘോഷം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ടാവുമല്ലോ അല്ലേ?
1: കുറെ കൂടെ ഒഫീഷ്യലായി എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം പഴയ പോലെ അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ഒന്നും ഇപ്പൊ നടക്കാറില്ല. എനിക്കൊന്നും ആ ഒരു കൂട്ടായ്മ ഞങ്ങൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വരുന്ന ഓണക്കാലത്താണ്. ഓണത്തിനാണല്ലോ നമുക്ക് ഈ 4-5 ദിവസം അടുപ്പിച്ച് അവധി കിട്ടുന്ന ഒരു സമയമുള്ളത്. അപ്പം സ്റ്റാഫ് ആണെങ്കിലും അതിന്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും ഫാമിലി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സമയമുള്ളത് കാരണം. സാധാരണ പോലെ റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. അത് പൊതുവേ കലക്ടർ പീരീഡിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. ഓണക്കാലത്താവുമ്പോൾ പോലും അത്രയും റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ മാത്രമല്ല സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഈ ഒരു സമയത്ത് ഡ്യൂട്ടി വരാറുണ്ട്. എപ്പോഴും അങ്ങനെയുള്ള വർക്ക് ഉണ്ടാവും. ഇപ്പോൾ
0: മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട കാലമാണ്. ആ സമയത്ത് ഒരു ദുരിതത്തിലായിരുന്ന കേരളത്തിന്റെ ചിത്രം, ആ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന ഓണം വന്നൊരു കാലം, ആ കാലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായും

0: യും അത്തരം അനുഭവങ്ങളും ഇതിനോട് ചേർത്ത് പറയാനുണ്ടാവുമല്ലോ.
1: പ്രളയത്തിന് ശേഷമുള്ള ഒരു ഓണം മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഓണമായി എന്നാണ് എന്റെ ഓർമ്മ. പത്രത്തിൽ ആ സമയത്ത് വരുന്ന വാർത്തകളും പത്രത്തിലെ ക്യാമ്പുകളിൽ ഓണം ആഘോഷിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ഹോപ്പിന്റെ, ഒരു പ്രത്യാശയുടെ ഒരു മെസ്സേജ് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. നമ്മൾ ഒരുമിച്ച് തന്നെ അതിജീവിക്കും എന്നുള്ള ഒരു കാര്യം, അത് ഇപ്പോഴും ഓർമ്മയിലെ നല്ലൊരു കാര്യമായിട്ട്. അതായത് എത്ര മോശം അനുഭവങ്ങളിലൂടെ പോയാലും അതിന്റെ ഉള്ളിൽ ഒരു ഗ്ലിമർ ഓഫ് ഹോപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സമയമായിരുന്നു അത്. അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്.
0: മലയാളിയുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വാക്കാണ് ഓണം എന്ന് പറയുന്നത്. കാരണം തലമുറകളായി ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ, ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു പ്രതീതി ആ വാക്ക് നമ്മളിൽ ഉണർത്തുന്നുണ്ട്. അത് നൽകുന്ന ഒരു ഊഷ്മളത വളരെ വലുതാണ്. മാഡത്തിന് ആ വാക്ക് നൽകുന്ന അനുഭവം എന്താണ്?
1: ക്രിയേറ്റീവ് എക്സ്പ്രഷനിൽ ഇല്ല, പക്ഷെ ഇപ്പം എന്താഘോഷമാണെങ്കിലും എല്ലാവരും ഒരുപോലെയാണോ അതിനെ ആഘോഷിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനെ വ്യത്യസ്തമാക്കുന്ന വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ആഘോഷമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സെക്യുലർ ആഘോഷങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ വേണം. അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് വരുന്നതും വേർതിരിവുകൾക്ക് അതീതമായിട്ട് ചിന്തിക്കാനും ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒക്കെ വളർന്നു വരാൻ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ.
0: ഒരു മലയാളി സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ആകാശവാണിയെ പോലുള്ള ഒരു മാധ്യമം വഹിച്ച പങ്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. മാഡത്തെ പോലെ വായനയും സംഗീതവും ഒക്കെ ആഴത്തിൽ താല്പര്യമുള്ള, ഇതുപോലുള്ള സാംസ്കാരിക ഇടപെടലുകളൊക്കെ സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു മാധ്യമം ആകാശവാണി എങ്ങനെയാണ് മാഡത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളത്?
1: റേഡിയോ എന്റെ ചെറുതിൽ അച്ഛന് BPLന്റെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പാട്ട് കേൾക്കുന്നൊക്കെ ഓർമ്മയുണ്ട്, തീരെ ചെറുതിലേ ഉള്ളു. അപ്പം ആ സമയത്ത് വെങ്കലം എന്ന് പറയുന്ന സിനിമയൊക്കെ ആ ടൈമിൽ ഇറങ്ങിയതായിരുന്നു. അപ്പം അതിന്റെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ നമ്മുടെ റേഡിയോയിൽ കേൾക്കുന്നത് ഓർമ്മയുണ്ട്. റേഡിയോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആളെ എന്റെ അച്ഛമ്മയായിരുന്നു. അപ്പം പുള്ളിക്കാരി TV ഒന്നും കാണാറേ ഉണ്ടായിരുന്നില്ല. TV എനിക്ക് തോന്നുന്നില്ല അച്ഛമ്മയുടെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോ മാത്രം കേൾക്കുന്ന ഒരാളായിട്ട് മാറി. അപ്പം ആള് വളരെ അപ്ഡേറ്റഡ് ആണ്. കാരണം മറ്റുള്ള FM ചാനൽസ് വെച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അതിന്റേതായ ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അവതരണ ശൈലി ഉണ്ടല്ലോ. അതുമാത്രമല്ല അധികം ബഹളങ്ങൾ ഇല്ലാത്തൊരു റേഡിയോ ആണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഫുൾ ടൈം അത് കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ ഉണ്ടാവും, എനിക്ക് തോന്നുന്നു അവർലി അപ്ഡേറ്റ്സ് ആയിട്ട് വാർത്തകളും വരാറുണ്ട്. അപ്പം വളരെ അപ്ഡേറ്റഡ് ആണ് പുള്ളിക്കാരി, എന്താണ് നടക്കുന്നതെന്നുള്ളതിനെ പറ്റി ആള് വളരെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ റേഡിയോ അതിനെ പറ്റി കേൾക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മ വരുന്നത് അച്ഛമ്മയുടെ ഒരു രൂപമാണ്. ഓണത്തിനെ പറ്റിട്ട് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പാട്ട് ഉത്രാടപ്പൂ നിലാവേവാന്ന് പറയുന്നൊരു സോങ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിലേക്ക് വരുന്ന അതാണ്.

0: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങം 1 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുകൾ.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
6: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
7: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
8: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പലപ്പോഴും പാട്ടുകൾ എന്ന് പറയുന്നത് റേഡിയോയിലൂടെ ഒഴുകി വരുന്ന സംഗീതമാണ്. അല്ലാതെയുള്ള മാധ്യമങ്ങളിലൂടെ പാട്ട് കേൾക്കാൻ തുടങ്ങിയ തലമുറ പിന്നീട് ഉയർന്നു വന്നതാണ്. തീർച്ചയായും മാഡത്തിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, മാഡത്തിൻ്റെയൊക്കെ മാതാപിതാക്കളുടെയൊക്കെ ഒരു കാലത്ത് ആദിമ ഓർമ്മകളിൽ ഒരു പക്ഷേ മാധ്യമം എന്ന നിലയിൽ, പാട്ടിൻ്റെ ഒരു സ്രോതസ് എന്ന നിലയിൽ റേഡിയോ തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആ ഒരു കുട്ടിക്കാലവുമായി ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ, ഓർമ്മകൾ, അതിലേക്ക് ഒന്ന് മടങ്ങിപ്പോവുകയാണെങ്കിലോ?
9: എന്റെ വീട്ടില് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഒരു നല്ല ലിസണറാണ്, നല്ല പാട്ടുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അച്ഛൻ സിനിമാ പാട്ടുകൾക്ക് അപ്പുറം ക്ലാസിക്കൽ മ്യൂസിക് അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആ സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അത് കേട്ട് ശീലമാവുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ആ ടൈമിലൊക്കെ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, അച്ഛൻ ഇതിലെന്താണ് ഇതിലൊരു ഭംഗിയുള്ളത്, ഇതിലെന്തായി അച്ഛൻ ഇതിനെ ആസ്വദിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. പക്ഷെ പിന്നീട് വളർന്നു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ കേട്ടിരുന്ന അതേ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറി. പിന്നീടാണ് അതിന്റെ ഒരു ബ്യൂട്ടിയൊക്കെ മനസ്സിലാവുന്നത്.
8: അതിരുകളില്ലാത്ത ഒരു സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പാട്ടുകളുടെ ഒരു വൈവിധ്യം വളരെ വിപുലമായിരിക്കും. അതേസമയം നമ്മുടെ ഒരു പാരമ്പര്യ രീതികളിലേക്ക്, നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലേക്കൊക്കെ പോകുമ്പോൾ കർണാടക സംഗീതം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ക്ലാസിക്കൽ സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്, അതിനൊരു വലിയ ഒരു ദൗത്യമുണ്ട്, അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുണ്ടോ?
9: ഇപ്പോ എല്ലാം കേൾക്കുന്ന ഒരാളാണ്. ക്ലാസിക്കൽ കേൾക്കും, കർണാട്ടിക് കേൾക്കാൻ ഇഷ്ടമാണ്, ഹിന്ദുസ്ഥാനി കേൾക്കാൻ ഇഷ്ടമാണ്. ഹിന്ദുസ്ഥാനി വളരെയധികം ഇഷ്ടമാണ് ഗസൽസ് ഒക്കെ കേൾക്കാൻ. മെഹദി ഹസനെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതിനപ്പുറം സംഗീതം എന്നുള്ളൊരു, നമ്മൾ അതിനെ കുറെ കൂടെ ബൗണ്ടറീസ് ഇല്ലാണ്ട് കാണണം എന്നുള്ള ഒരു രീതിയിൽ ഇപ്പം കാണാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലാ തരത്തിലുള്ള വെസ്റ്റേൺ മ്യൂസിക്കും ആസ്വദിച്ചു തുടങ്ങി. വെസ്റ്റേൺ ക്ലാസിക്കൽ ആസ്വദിക്കും, റോക്ക് മ്യൂസിക് ആസ്വദിക്കും, ഈവൻ പോപ്പ് സോങ്സ് ആസ്വദിക്കും. അങ്ങനെ അൺകൗണ്ട് ആയിട്ട് ഞാൻ എല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസിക്കൽ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ഗർഷോമില് സോങ്ങില് പറയാൻ മറന്ന പരിഭവങ്ങൾ വളരെ ഇഷ്ടമുള്ള സോങ് ആണ്. എനിക്കറിയില്ല അത് ഓണത്തിന്റെ മൂഡിലുള്ള പാട്ടാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ആണ്.

0: നമ്മൾ തുടക്കത്തിലേ സൂചിപ്പിച്ചു, സംഗീതം എന്ന് പറയുന്നത് ഒരു ഭിന്ന അഭിരുചിയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പൊതുവേ ആൾക്കാർക്ക് വലിയ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് ഉത്സവാഘോഷങ്ങളൊക്കെ വരുമ്പോൾ അത്തരം ഒരു മൂഡുള്ള പാട്ടുകൾ, വൈബുള്ള പാട്ടുകൾ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. പക്ഷേ ഒരു വ്യക്തിനിഷ്ഠമായി ആലോചിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്നത് വ്യത്യസ്തമായ പാട്ടുകളാവാം. വിവിധങ്ങളായ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ മാഡത്തിന്റെ ഒരു സംഗീത താല്പര്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി കടന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാനുണ്ടാവുക?
1: മലയാളത്തിൽ അങ്ങനെ ഉള്ള സോങ്സ് എന്ന് പറയുമ്പോൾ രമേശ് നാരായണന്റെ സോങ്സ് ഒരുവിധം എല്ലാം അങ്ങനെയല്ലേ, ഒരു ഹിന്ദുസ്ഥാനി ടച്ചോടുകൂടിയ ക്ലാസിക്കൽ സോങ്സ് ആണല്ലോ. അതിൽ പുള്ളിയുടെ മകൾക്ക് എന്ന് പറയുന്ന സിനിമയില് മുഗിലിൻ മകളെ എന്ന് പറയുന്ന സോങ് ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം ഒരു ഹാപ്പിനെസ്സിനപ്പുറം ചിലപ്പം ഒരു ഗ്രീഫ് ഉണ്ടാവാം, സാഡ്നെസ് ഉണ്ടാവാം, ചിലപ്പോൾ ഒരു ലോങ്ങിങ് ഉണ്ടാവാം, അങ്ങനത്തെ ഒരു ഇമോഷൻസ്, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്ന സോങ്സ് ആണ്. ഓണം മൂഡാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമുള്ള ഒരു സോങ് ആണ് മുഗിലിൻ മകളെ എന്ന് പറയുന്ന സോങ്.

0: അമാനയിൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂൾ, ശ്രീകാര്യം, പോത്തൻകോൾ ആൻഡ് അഡ്ഡമാം.
3: MRT ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
4: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
5: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
4: എന്ന പറയാം?
6: 90 72 503 503.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
9: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
11: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
10: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
12: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
13: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
12: എന്നാ ഞാനും വരുന്നളയാ.
10: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: നമ്മുടെയൊക്കെ രസനകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ്, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളാണ്, അതിൽ സംശയമില്ല. അപ്പോൾ അത് പലരെയും പല രീതിയിലാണ് അതിനുമായി അടുപ്പിക്കുന്നത്. ചിലർക്കത് ഏറെ പ്രിയപ്പെട്ടതാണ്, ചിലർക്കൊരു കയ്യകലം നിർത്തേണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ, മലയാളിയെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു മാധ്യമം എന്ന് വേണമെങ്കിൽ പറയാം. അമാരത്തിൻ്റെ ഒരു സിനിമാ അനുഭവങ്ങൾ എങ്ങനെയാണ്? സിനിമകൾ റെഗുലറായിട്ട് കാണുന്ന ഒരാളാണോ? ഈ തിരക്കുകൾക്കിടയിൽ അതിനൊക്കെ ഒരു സമയം കിട്ടാറുണ്ടോ?
15: സിനിമ കാണാറുണ്ട്, സിനിമ വളരെ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു കോളേജ് ലെവലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറെക്കൂടെ ലോക സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ സിനിമകൾ കാണാൻ ശ്രമിക്കാറുമുണ്ട്. കുറച്ച് ഡീസന്റ് സിനിമകൾ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അടുത്ത് കണ്ട മൂവി ബാലനാണ് ഞാൻ അടുത്ത് കണ്ടത്. അതിൽ എല്ലാ കോമ്പോസിഷൻസും രസമുള്ള കോമ്പോസിഷൻസ് ആയിട്ട് തോന്നിയായിരുന്നു. സുഷിൻ ശ്യാമിന്റെ നല്ല രസമുള്ള പാട്ടുകളായിട്ടാണ് തോന്നിയത്. അപ്പം അതിൽ എങ്ങോട്ടാ എന്ന് പറയുന്ന സോങ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്.

0: പലതരം പാട്ടുകളെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരാളെന്ന് മാഡം സൂചിപ്പിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പല പാട്ടുകൾ നോക്കുകയാണെങ്കിൽ മലയാള സംഗീത ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളൊരു പാട്ട് ആവേശത്തിലൊരു പാട്ടാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അത്രയും വ്യൂസ് ഒരു പാട്ടിനും സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അത്തരം പാട്ടുകളെ മാഡം സ്വീകരിക്കാറുണ്ടോ, കാണാറുണ്ടോ, വിലയിരുത്താറുണ്ടോ, എങ്ങനെയാണ് അതിനോടുള്ള ഒരു സമീപനം?
1: തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പാട്ടുകളും ഇഷ്ടമാണ്, നല്ല രസമുള്ള അത്തരത്തിലുള്ള പാട്ടുകളെല്ലാം. ഇപ്പം പഴയ എ ആർ റഹ്മാൻ സോങ്സ് ഒക്കെ ഭയങ്കര രസമല്ലേ കേൾക്കാൻ. അപ്പം മുക്കാല മുക്കബ്ല ഒക്കെ ഭയങ്കര രസമാണല്ലോ കേൾക്കാൻ. അതെല്ലാം ഹമ്മ ഹമ്മ അതെല്ലാം ഞാൻ കേൾക്കും. ഇന്നൊരു ജോണർ എന്നുള്ള രീതിയിലല്ല ഞാൻ കേൾക്കാറ്, അതിനെ ആ സമയത്ത് ആസ്വദിക്കാൻ തോന്നുന്നതെല്ലാം ഞാൻ കേൾക്കും. ആവേശത്തിൽ തന്നെ ഇല്ലുമിനാറ്റി വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു, നല്ല രസമായിട്ട് തോന്നുന്ന ഒരു പാട്ടായിരുന്നു.

0: ഗാനസാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ശരിക്കും വളരെ ആഴത്തിലുള്ള ഒരു സാഹിത്യ ശാഖ തന്നെയാണ്. ആ രീതിയിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. എഴുത്തിൽ കൂടുതൽ താല്പര്യമുള്ള, വായനയിൽ കൂടുതൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഈ ഒരു സാഹിത്യ ശാഖയെ, ഈ വരികളെ, രചനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലെന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടോ?
1: എഴുതുന്നതിൽ എനിക്ക് മുഹ്സിൻ ബനാരിന്റെ എഴുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. എനിക്ക് വടക്കൻ ശൈലികളും വടക്കൻ ലാംഗ്വേജിന്റെ ഒരു സിംപ്ലിസിറ്റിയും ഒന്നും എനിക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെനിക്ക് മനസ്സിലാവുന്നത് ബനാരിയുടെ ലിറിക്സിലൂടെയാണ്. അതിന്റെ ഒരു താളാത്മകമായിട്ടുള്ള വരികളും ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ വളരെ ചുരുക്കം വാക്കുകളിൽ എങ്ങനെയാണ് ഇതിങ്ങനെ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ലിറിക്സ് എപ്പോഴും ഞാനൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും സൂക്ഷ്മമായിട്ട് അതിനെ വായിച്ചു നോക്കിയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അറബി മലയാളത്തിന്റെ ഒരു ബ്യൂട്ടി എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം അങ്ങനെ മലബാരി ബാങ്കർ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഡൺ ബൈ മുഹ്സിൻ ബനാരി, പക്ഷെ ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. മുഹ്സിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് എന്ന് പറയുന്നത് പാടി ഞാൻ വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് തമാശ എന്ന് പറയുന്ന ഫിലിമിലെ.

0: കാർ ബുക്ക് ചെയ്താ
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
7: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
6: അവിടെന്താ ഇത്ര പ്രത്യേകത?
8: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
9: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ August 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
10: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
10: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
12: കണ്ടീഷൻ അപ്ലൈ.
13: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
14: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
15: 20 കാറുകൾ,
14: 25 സ്കൂട്ടറുകൾ,
15: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
14: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
15: ബമ്പർ സമ്മാനമായി BMW കാർ,
14: അങ്ങനെ 30 കോടി രൂപയുടെ
15: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
16: ഈ ചലച്ചിത്ര പിന്നണി ഗായകരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോതരം ഇഷ്ടങ്ങളായിരിക്കും. ഒരുപാട് തലമുറകളെ രസിപ്പിക്കുകയും അവരുടെ ഒരു ഭാവനയെ ഉദ്ദീപിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് പാട്ടുകാരും അവരുടെ ശബ്ദവും നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ഓരോതരം ഇഷ്ടങ്ങളായിരിക്കും. താരതമ്യേന ഒരു പുതുതലമുറയിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ ആ രീതിയിൽ നമ്മൾ പാട്ടിനെ സമീപിക്കുകയാണെങ്കിൽ പാട്ടുകാരുടെ ഒരു ശബ്ദം, അവരുടെ ഒരു അവതരണം, മേഡത്തെ ആകർഷിച്ചിട്ടുള്ള പാട്ടുകാരനോ പാട്ടുകാരിയോ ആരാണെന്നൊന്ന് പറയാൻ പറ്റുമോ?
17: ശക്തിശ്രീ ഗോപാലന്റെ ശബ്ദം വളരെ വ്യത്യസ്തമായ സൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സൗണ്ടാണ് അവരുടെ. കരയരുതേ വെറുതെ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്, വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു.

0: പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വികാരങ്ങൾ, അനുഭൂതികൾ എന്ന് പറയുന്നത് പ്രതിജന ഭിന്നമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൊതു ശ്രോതാക്കളുടെ ഒരു പൊതു താല്പര്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർക്കൊരു വിഷാദ ഛായയിലുള്ള പാട്ടുകളാണ് ഞങ്ങളുടെയൊക്കെ ശ്രോതാക്കൾ കൂടുതലും ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ഈ തത്സമയ പരിപാടികളിൽ, അതുപോലെ ആൾക്കാർ SMSലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകൾ, വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പാറ്റേൺ ഓഫ് സോങ്സ്, അതിലൊരു വിഷാദ ഛായ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. മാഡത്തിന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? അങ്ങനെ ഒരു താല്പര്യമുണ്ടോ?
1: പൊതുവേ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് ഞാൻ വളരെ മെലാൻകോളിക് ആയിട്ടുള്ള സോങ്സ് കേൾക്കുന്ന ആളാണെന്നുള്ളതാണ്. മേ ബി ദാറ്റ് കുഡ് ബി ട്രൂ. കാരണം കറങ്ങിത്തിരിഞ്ഞ് ചില സോങ്സ് അങ്ങോട്ട് തന്നെ വരാറുണ്ട്, ആ ഒരു മൂഡിൽ വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ എം എ സാഡ് പേഴ്സൺ, കോൺസ്റ്റന്റ്ലി അങ്ങനെ ഒരു സാഡ്നെസ് ഇതിലിരിക്കുന്ന ആളൊന്നും അല്ല, അതുകൊണ്ടല്ല. പക്ഷെ ആ ഒരു ജോണറിലുള്ള സോങ്സ് കുറച്ചുകൂടി ഗൃഹാതുരത ഉണർത്തുന്ന സോങ്സ് ആയിട്ടൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എല്ലാ തരത്തിലുള്ള മൂഡും എനിക്കിഷ്ടമാണ്. എന്റെ ഓർമ്മയിൽ വരുമ്പോൾ ഇപ്പം 10 വെളുപ്പിൻ എന്ന് പറയുന്ന സോങ് വെങ്കലത്തിലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. അതും ഇറ്റ്സ് ചിയർഫുൾ, ഇറ്റ് ഹാസ് ദാറ്റ് ഒരു കൾച്ചറൽ എലിമെന്റ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള സോങ്സും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്.

0: ഹിന്ദുസ്ഥാനി സംഗീതം അതുപോലെ ഗസൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കേൾക്കുന്ന ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു പേഴ്സണൽ ചോയ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും നമ്മളെ ശ്രോതാക്കളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാഡത്തിന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഒരു ഹിന്ദുസ്ഥാനി മേഖലയിൽ നിന്ന് പറയുകയാണെങ്കിൽ ആരാണ്?
1: മെയിൽ വോയിസിന്റെ കാര്യത്തിൽ എന്റെ ചോയ്സ് എപ്പോഴും മെഹദി ഹസൻ ആണ്. നോട്ട് ജസ്റ്റ് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ദൈവം ഒരാണാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ആരുടേതായിരിക്കും എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ച ഒരു ശബ്ദമാണ് മെഹദി ഹസന്റെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു ഗോഡ്ലി പ്രസൻസ് ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ശബ്ദമാണ് അവരുടെ. നവാസിഷ്കരം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മലയാളത്തിലെ തന്നെ വേറൊരു സോങ് ഉണ്ട്, നമ്മുടെ ഇശൽ തേൻകണം എന്ന് പറഞ്ഞ പഴയ ഗസൽ എന്ന് പറഞ്ഞ മൂവിയില് ഒരു സോങ്ങുമായിട്ട് എനിക്ക് കുറച്ച് സാമ്യം തോന്നിയിട്ടുള്ളൊരു ഗസലാണത്. പക്ഷെ കുറച്ചൊരു ഹാപ്പിനെസ് ഉള്ളൊരു ഗസലുമാണ്.

0: എന്തായാലും വളരെ തിരക്ക് പിടിച്ച ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കുറച്ച് സമയം ആകാശവാണിക്ക് വേണ്ടി കണ്ടെത്തി ഞങ്ങളെ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇരിക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഈ ഓണത്തിന്റെ ഒരു സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം കൂടിയായി നമുക്ക് ഇതിനെ കാണാം. പ്രിയ ശ്രോതാക്കളോട് ഓണത്തെക്കുറിച്ച് അവസാനമായി ഒരാശംസ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
1: എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വളരെ സന്തോഷപൂർണ്ണമായിട്ട് തന്നെ എല്ലാ കോഴിക്കോട്ടുകാരും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ, നല്ല സന്തോഷം ഉണ്ടാവട്ടെ, തുടർന്ന് ഈ വർഷം മുഴുവൻ അവരുടെ സന്തോഷം നിലനിൽക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം.
2: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും നമ്മളോട് പങ്കുവച്ചത് കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി IAS. അഭിമുഖം ബോബി സി മാത്യു. നിർവഹണം തേജസ്വിനി നായർ. നിർവഹണ സഹായം വിനോദ് ബി കെ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
3: ആവണിപ്പൊന്നുഞ്ഞാൽ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പുതിയ ചാൻസറി സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ഡൽഹി എയിംസിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആശുപത്രി വിട്ടു. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. ലോട്ടറി പെൻഷൻകാർക്ക് 2,750 രൂപയിൽ നിന്ന് 3,750 രൂപയായി ഓണം ഉത്സവ ബത്ത വർദ്ധിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്പോർട്സ് കൌൺസിൽ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർക്കാൻ 1,50,00,000 രൂപയും അനുവദിച്ചു. കൊച്ചുകുട്ടികളിൽ കുറ്റകൃത്യവാസന വളരുന്നത് പരിശോധിക്കേണ്ട കാര്യമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ആലപ്പുഴ കരുവാറ്റ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ലഭ്യമാക്കാൻ പരിശോധനാ സംവിധാനമൊരുക്കി സംസ്ഥാന ക്ഷീരവികസന വകുപ്പ്. വകുപ്പിന്റെ എല്ലാ ജില്ലകളിലെയും ക്വാളിറ്റി കൺട്രോൾ ലാബുകളിൽ നാളെ മുതൽ ഈ മാസം 24 വരെയാണ് പ്രത്യേക പാൽ പരിശോധന. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും മുൻ മെമ്പർ എ അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 1 വരെയാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ആകാശവാണിയിൽ നിന്നും ദൂരദർശനിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയായ ആകാശ് ദർശൻ ഓണാഘോഷം ചിങ്ങനിലാവ് കോഴിക്കോട് ആരംഭിച്ചു. രാവിലെ സുഹൃത്ത് സംഗമത്തിൽ മാത്യു ജോസഫ്, സി കൃഷ്ണകുമാർ, പി പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാലയിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ക്രിക്കറ്റ് 1 ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. ഈ മാസം 23 കൊളംബോയിലാണ് 2-ാമത്തെയും അവസാനത്തെയും മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5 മണിക്ക് കേൾക്കാം.

പാതകളിൽ ചിതറുന്ന സ്വപ്നങ്ങൾ. ചിത്രീകരണം രചന അഖിൽ ശാലിനി വിശ്വലാൽ. പാതകളിൽ ചിതറുന്ന സ്വപ്നങ്ങൾ.

അജീഷിന്റെ കാലിന്റെ വേഗത കടലിനോട് അടുക്കും തോറും കൂടി വന്നു. കണ്ണു നിറഞ്ഞു പടർന്ന ഉപ്പിന്റെ നനവ് കാഴ്ച മറയ്ക്കുമ്പോഴും ഇരമ്പിയാർക്കുന്ന തിരമാലകളിലേക്കുള്ള അവന്റെ ലക്ഷ്യം തെറ്റാതെ കൃത്യമായിരുന്നു. മണൽപ്പരപ്പിൽ നിന്നും കാൽപാദം തീരം നനച്ച് തിരിച്ചു പോകുന്ന തിരയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി മുന്നോട്ട് നീങ്ങി. അവനെ ചേർത്തു പിടിക്കാൻ എന്ന വണ്ണം ഉയർന്നു പൊങ്ങിയ തിരമാല കുതിച്ചെത്തി അവനെ അണച്ചു ചേർത്തു. നീലവെള്ളത്തിന്റെ ഉപ്പ് അജീഷിന്റെ മൂർധാവിൽ തൊട്ടു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ അവന്റെ ഷർട്ടിന്റെ കോളറിൽ പെട്ടെന്നാണ് പിടിവീണത്. തീരത്തേക്ക് മലർന്നു വീണപ്പോൾ അജീഷിന്റെ വായിൽ നിന്ന് ഉപ്പുവെള്ളം കവിട്ടി. രാജീവൻ അനീഷിന്റെ വയർ അമർത്തിക്കൊണ്ടിരുന്നു. പയ്യെ അജീഷിന്റെ ബോധം തിരിച്ചു വന്നു. മണ്ണിൽ ഞരങ്ങിക്കൊണ്ട് അവൻ ഹൃദയം പൊട്ടി അനു എന്ന് നീട്ടി വിളിച്ചു.

0: എടോ, ഞാൻ പറയാറില്ലേ, അജീഷേട്ടന്റെ എന്തു വന്നാലും ശരിയാകും എന്ന പോസിറ്റീവ് മൈൻഡിനെ പറ്റി. ആ അജീഷേട്ടൻ ഇപ്പോൾ ഇല്ലടാ. അനുചേച്ച് പോയതിൽ പിന്നെ ചേട്ടൻ ആകെ മരവിച്ച മട്ടാണ്.
1: ആ അനുചേച്ചി, ഓർമ്മയുണ്ട് നീ പറഞ്ഞത് എനിക്ക് അവരുടെ പ്രണയത്തെ പറ്റിയൊക്കെ.
0: അവര് രണ്ടുപേരും അടിപൊളിയായിരുന്നടാ. എവിടെ പോയാലും ഒന്നിച്ച് ഒരേ മനസ്സ്. കാമുകിയും കാമുകനും എന്നതിനപ്പുറം ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു അവർ രണ്ടുപേരും. അവരുടെ കല്യാണം പോലും നാട്ടിൽ വലിയ ആഘോഷമായിരുന്നു കേട്ടോ.
1: അവരുടെ കല്യാണത്തിന് മുന്നേ ഞാൻ പോയി കാണുമല്ലേ.
0: ആ അതെ, ഡിഗ്രി കഴിഞ്ഞ് നീ പിന്നെ ജർമ്മനിക്ക് പോയില്ലേ, ഞാൻ ബാംഗ്ലൂരും പോയി, പിന്നെ നമ്മൾ നമ്മുടെ ബിസിനസ് തിരക്കൊക്കെ ആയിട്ട് അങ്ങ് പോയി, അങ്ങനെ ടച്ചും വിട്ടുപോയി. ഈ 3 കൊല്ലത്തിനിടയ്ക്കായിരുന്നു അവരുടെ കല്യാണവും കാര്യങ്ങളും എല്ലാം.
1: അതെ, അതാണ് ഞാൻ അറിയാതെ പോയത്. ഇതിൻ്റെ ഇടയിൽ ആകെ 2 തവണ ഓരോ ആഴ്ച വീതമാണ് നാട്ടിൽ ഞാൻ വന്നത്. വന്നപ്പോഴൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയാലും എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ എത്താൻ വേണം 2 ദിവസം. അത് പോട്ടെ, ചേച്ചിക്ക് എന്താണ് സംഭവിച്ചത്? എന്താണ് ഇവിടെ ഉണ്ടായ പ്രശ്നം?
0: ആക്സിഡന്റ് ആയിരുന്നടാ. അന്ന് രാവിലെയും അമ്പലത്തിന് മുന്നിൽ വെച്ച് എന്നെ കണ്ട് എന്തോ പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. എന്നെ കളിയാക്കിയിട്ട് ഒരുമിച്ച് ചേർന്നിരുന്നു പോകുന്ന അവരെ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ലടാ. ആ പോക്കിലാണ് എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ചിരി ഞാൻ അവസാനമായിട്ട് കാണുന്നത്. റോഡ് പണിക്ക് വേണ്ടി എല്ലായിടത്തും ഓരോ രീതിയിലല്ലേ കെട്ടിയടച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു തിരിവിൽ നിന്ന് കയറി വന്ന് വണ്ടി തട്ടിയതാ. അന്ന് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമുണ്ടായിരുന്നു. ചേച്ചി സൈഡ് തിരിഞ്ഞാണ് ഇരുന്നത്. ചേച്ചി വീണത് പുറകെ വന്ന ലോറിയുടെ അടിയിലേക്കാണ്. അപ്പൊ തന്നെ ചേച്ചി പോയി. ഇല്ല അനിത, ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ചേച്ചി പോയേ പിന്നെ അജീഷേട്ടൻ ചിരിച്ചിട്ടില്ല. ഇതിപ്പോ 1 കൊല്ലാവുന്നു ചേച്ചി പോയിട്ട്. അതിൻ്റെ ഇടയിൽ 3ാം തവണയാണ് ഓരോ രീതിയിലുള്ള മരണത്തിലേക്കുള്ള ചേട്ടൻ്റെ ശ്രമങ്ങൾ.
1: കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്?
0: ഉണ്ട്, എല്ലാം ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ കാര്യവും കഷ്ടമാണ്. 1 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അമ്മ പോയി, അച്ഛൻ ചത്ത് ജീവിക്കുന്നു.
1: നിനക്ക് ഓർമ്മയില്ലേ എൻ്റെ വല്യച്ഛനെ?
0: ഉണ്ട്, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലായിരുന്നോ ആ വല്യച്ഛൻ? സ്നേഹമുള്ള മനുഷ്യൻ, വീട്ടിൽ വരുമ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് കഥകൾ പറയുന്ന വല്യച്ഛൻ.
1: ഇതുപോലെ അന്ന് രാവിലെ ചിരിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് വൈകുന്നേരത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് പോയതാ എൻ്റെ വല്യച്ഛൻ. പക്ഷേ പിന്നീട് കിട്ടിയത് 1 രാത്രി കഴിഞ്ഞാണ്. ശ്രദ്ധിക്കാതെ വന്ന ഒരു കാർ. 5 വർഷം കഴിഞ്ഞിട്ടും വല്യമ്മയുടെ മുഖത്ത് പഴയ തിളക്കം ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ ഇല്ലാണ്ടായാലും എത്രയൊക്കെ കാലം കഴിഞ്ഞാലും പ്രിയപ്പെട്ട ചില മനുഷ്യരുടെ മനസ്സിൽ ആ നീറ്റൽ ഒടുങ്ങില്ല.
0: എത്ര മനുഷ്യരാണല്ലേ നമുക്ക് ചുറ്റും ഇങ്ങനെ പെട്ടെന്ന്.
1: അതെ, എൻ്റെ പരിചയത്തിൽ മാത്രം ഈ വർഷം 5 പേരാണ് റോഡ് അപകടങ്ങളിൽ പോയത്. അതിൽ 3 പേര് 20-25 വയസ്സിനിടയിൽ മാത്രം പ്രായമുള്ളവർ.
0: ഇവിടെയും കുറവൊന്നുമല്ല. ഈ നാട്ടിൽ മാത്രം ഈ വർഷം 6 പേരായി. അതിൽ 4 പേരും വിദ്യാർത്ഥികൾ. നോക്കണേ, വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ.
1: റോഡ് അപകടങ്ങളുടെ കണക്ക് നോക്കിയാൽ വണ്ടിയെടുത്ത് റോഡിൽ ഇറങ്ങാൻ തന്നെ പേടി തോന്നും. ഓരോ വർഷവും അത് കൂടുകയാണ്. 2024 ഏകദേശം അവസാനിക്കുമ്പോൾ 40,821 ആക്സിഡൻറ്റുകളാണ് കേരളത്തിലുണ്ടായത്. അതിൽ തന്നെ 3,168 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്.
0: കണക്കുകൾ പ്രകാരം ഇത്രയും, അല്ലാതെ ഉള്ളതോ? കേസോ കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നത് വേറെയും.
1: അതെ, അങ്ങനെയുണ്ട് കണക്കിൽ പെടാതെയുള്ളത്. അതൊക്കെ ഓർക്കുമ്പോൾ പേടിയാണ് വരുന്നത്. റോഡ് ആക്സിഡൻറ്റുകളുടെ തോത് ദിനം പ്രതി കൂടുകയാണ്. എത്ര ജീവിതങ്ങളാണ് ചെറിയ അശ്രദ്ധ കൊണ്ട് ചിതറിപ്പോകുന്നത്.
0: നിനക്കറിയില്ല അനിത, എൻ്റെ സുഹൃത്ത് അഖിലിനെ, ആ വട്ടിയൂർക്കാവിലുള്ള അഖിലിനെ, ആ കഴിഞ്ഞ വർഷം ജൂണിലാ അവൻ ജോലിക്ക് പോകുമ്പോൾ കാട്ടാക്കട വെച്ച് അപകടം ഉണ്ടായി. ഗുരുതരമായ പരിക്കായിരുന്നു അവന്. അതേക്കുറിച്ച്

0: അഖിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: ഞാൻ 2024 ജൂൺ മാസം ജോലിക്ക് പോകും വഴി എനിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം വെച്ച് ഒരു വാഹന അപകടം സംഭവിച്ചിരുന്നു. ഞാൻ ഇരുചക്ര വാഹനത്തിലായിരുന്നു, ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വളവായിരുന്നു, വളവില് റോങ് സൈഡ് വന്ന ഒരു കാറുമായിട്ടാണ് എന്റെ വാഹനം കൂട്ടിയിടിച്ചത്. യഥാർത്ഥത്തിൽ ആ ഇൻസിഡന്റ് നടക്കുന്ന ആ സമയം തൊട്ട് മുന്നിലോട്ടുള്ള കുറച്ച് ദിവസത്തെ കാര്യങ്ങളൊന്നും ഇന്നും എനിക്ക് എന്റെ ഓർമ്മയിലില്ല. എന്റെ ഭാര്യയും ബന്ധുക്കളും എല്ലാവരും പറഞ്ഞത് മാത്രമാണ് എന്റെ മനസ്സിൽ അവശേഷിക്കുന്നത്. കാര്യമായ പരിക്ക് ഉണ്ടായിരുന്നു, തലയ്ക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു, വാരിയലുകൾക്കും കസേരകൾക്കൊക്കെ പൊട്ടലുണ്ടായിരുന്നു. 20 ദിവസത്തോളം ആശുപത്രിയിൽ ചികിത്സയിലും അതിൽ 5 ദിവസം ICU ആയിരുന്നു. തലയിലെ ക്ലോട്ടിംഗ് ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല, ഇപ്പോഴും അതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇരുചക്ര വാഹനം ഓടിച്ച് റോഡിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം അപകടങ്ങൾ എല്ലാം സംഭവിക്കുമ്പോൾ ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്കാണ് നാട്ടുകാരുടെ പ്രാഥമികമായ കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നത്, അവർക്ക് തന്നെയാണ് പരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ജനങ്ങളും വിവിധ വകുപ്പുകളും ഒരുമിച്ച് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്റെ അഭിപ്രായത്തിൽ വാഹനാപകടം കുറയ്ക്കുന്നതിന് ഒരു സജഷൻ എന്നുള്ളത് നിരത്തുകളിലെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനും കൃത്യമായിട്ട് വളവ് പോലുള്ള സ്ഥലങ്ങളിൽ അപകട സൂചനാ ബോർഡ് സ്ഥാപിക്കുന്നത്, അത്തരം സ്ഥലങ്ങളിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുക തുടങ്ങിയതെല്ലാം വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ സഹായകരമാകുമെന്ന് കരുതുന്നു. കൂടാതെ വാഹനത്തിന്റെ ഇൻഷുറൻസ്, പൊല്യൂഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട രേഖകളുടെ അഭാവവും വലിയ തോതിലുണ്ട്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ഓൺലൈൻ സംവിധാനങ്ങൾ വഴി അത്തരം വാഹനങ്ങളെ മുൻകൂട്ടി ട്രാക്ക് ചെയ്യുന്നതിലും കൃത്യമായ ഒരു അറിയിപ്പ് ഇമെയിൽ അല്ലെങ്കിൽ വാട്സപ്പ് വഴി പോകുന്നതും ഉചിതമാണെന്ന് കാണുന്നു.
0: സ്വന്തം ജീവനെ പറ്റി പോലും പലരും ചിന്തിക്കുന്നില്ല അനിത. പിന്നെയല്ലേ മറ്റൊരുവന്റെ ജീവൻ. സ്വന്തം വണ്ടിയുടെ ലൈറ്റ് ഒന്ന് ഡിം ചെയ്തു കൊടുക്കാൻ പോലും മടിക്കുന്നവരാണ് വണ്ടിയും എടുത്ത് റോഡിലിറങ്ങുന്നവരിൽ ഭൂരിഭാഗം പേരും. ശരിയല്ലേ, ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് വരുന്ന വണ്ടിയുടെ പ്രകാശം പതിച്ചു കഴിയുമ്പോൾ മുന്നിൽ പിന്നെ എന്താണെന്ന് പോലും കാണാൻ കുറച്ചു നേരം പിടിക്കും. അങ്ങനെ ഒരുത്തനും ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് കണ്ണിലടിച്ചു നിന്നപ്പോഴാണ് വീണത്. ഭാഗ്യം കൊണ്ട് വലിയ പരിക്കൊന്നും പറ്റിയില്ല. എതിരെ വരുന്നവനും ഒരു മനുഷ്യനാണ്, അവന്റെ ജീവനും വിലയുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാക്കിക്കൂടെ? എവിടെന്ന് ഒരാൾക്കും മനസ്സിലാകത്തില്ല.
2: അതെങ്ങനെ മനസ്സിലാക്കാൻ? റോഡിലിറങ്ങിയാൽ അത് തൻ്റെ സ്വന്തമാണെന്ന രീതിയിലല്ലേ ഓരോരുത്തരും പെരുമാറുന്നത്? അതുമാത്രമോ? ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റോ ധരിക്കാതെ വണ്ടി ഓടിച്ച് പോലീസോ MVDയോ പെറ്റിയടിച്ചാൽ അതും അവരുടെ കുറ്റമാവും.
0: പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ക്യാമറയാണ് നിരത്തിലെ വിരുദ്ധന്മാരെ പിടിക്കുന്നത്. അത് പറയുന്ന അതേ കൂട്ടരെ തന്നെ AI ക്യാമറ വന്നപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്.
2: അത് ഞാനും ശ്രദ്ധിച്ചു. എനിക്ക് മനസ്സിലായത് വെച്ച് തീർത്തും നല്ലൊരു കാര്യമായിരുന്നു AI ക്യാമറ. നിയമലംഘനം നടത്തിയാൽ ശിക്ഷ ഉറപ്പായും ഉണ്ടാകും എന്ന ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കണക്ക് നോക്കിയാൽ നിയമലംഘനം 4.5 ലക്ഷം എന്നുള്ളത് 70,000 മാറിയില്ലേ. അതുമാത്രമോ, ഓരോ ദിവസം അപകടങ്ങളിൽ മരണപ്പെടുന്നവരുടെ ശരാശരി 12 എന്നത് 4-5 എന്ന രീതിയിലേക്ക് കുറവ് വന്നില്ലേ. അതൊരു ചെറിയ കാര്യമല്ലല്ലോ.
0: നീ കണക്കൊക്കെ നോക്കാറുണ്ടോ അനിതേ?
2: ഉണ്ട്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുന്ന രീതിയിൽ പുതിയ എന്തെങ്കിലും ആശയം കണ്ടെത്തണം എന്നത് എൻ്റെ വലിയ ആഗ്രഹമാണ്. ഈ നാട് അതിനെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ശ്രമിക്കാതെ ഇരിക്കില്ല.
0: റമീസിക്കയുടെ കടയിൽ ഇപ്പോ നല്ല ഇഞ്ചിക്കട്ടനായി കാണും. ഒരുപാട് വിഷമം വരുമ്പോൾ ഞാൻ അതങ്ങ് കുടിക്കും. അപ്പോൾ നമ്മുടെ സങ്കടവും വിഷമവും എല്ലാം പറ പറക്കും. അനിതേ, നീ വാ.

0: ആ റമീസിക്ക, രണ്ട് ഇഞ്ചിക്കട്ടൻ.
1: എന്നാ പിടിച്ചോ, നല്ല ചൂട് ഇഞ്ചിക്കട്ടൻ. ചൂടോടെ പിടിച്ച നല്ല പോലെ ചാർജ് ആവാം. ഫ്രണ്ടാണോ ആകാശേ ഈ കൊച്ച്?
0: ആ അതേക്ക, കോളേജിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. പിന്നെ അനിത പുറത്തൊക്കെ പോയി ഒരു 3 കൊല്ലം ഒരു വീടും ഇല്ലായിരുന്നു. ദേ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പാണ് എന്റെ മുന്നിൽ വന്ന് പെട്ടത്.
2: എടാ നീ എന്നെ വല്ലാതെ കുത്തല്ലേ.
1: അതെന്ത് പറ്റി ചങ്ങാതി, ഒളിവിലി വല്ലോ ആയി പോയോ അവിടെ?
2: എന്തിക്ക, നിങ്ങളും ഇവന്റെ കൂടെ കൂടിയല്ലേ. അവിടെ ചെന്നിട്ട് ശ്വാസം വിടാൻ നേരം കിട്ടിയിട്ടില്ല എന്ന് ഇവനും അറിയാം. ഇപ്പൊ മടുത്തിട്ടാണ് നാട്ടിൽ വന്നത്. വീട്ടിൽ വന്നിട്ട് ആദ്യം ഇങ്ങോട്ടാണ് ട്രെയിൻ കയറിയത്. പിന്നെ ഓരോ സമയത്ത് ഓരോ അവസ്ഥ വരുമ്പോൾ കുറച്ച് നാൾ അകന്നുപോയി എന്ന് വെച്ച് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റൂ ഇക്ക? അതും നമ്മൾക്കൊപ്പം ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരാളെ.
0: കാര്യം പറഞ്ഞതല്ലേ എന്റെ കൂട്ടുകാരി, ആ നീ കുടിക്ക്.
1: അത് ഈ കുട്ടി പറയുന്നത് ശരിയല്ലേ ആകാശേ?
0: ആഹാ, അപ്പൊ ഇക്കയും ഇവളുടെ പക്ഷത്തായോ?
1: ആ അപ്പൊ ശരി, കാണാം.
0: എടാ നീ പറഞ്ഞ പോലെ നിന്റെ ഐഡിയ നടന്നാൽ റോഡ് അപകടങ്ങൾ കുറയുമോ?
2: ശ്രമിച്ചു നോക്കുക എന്നതിനപ്പുറം എനിക്കറിയില്ല. എന്തൊക്കെ ആശയം കൊണ്ടുവന്നാലും നമ്മൾ കൂടെ സ്വയം വിചാരിക്കാതെ ഒന്നും ശരിയാവില്ലല്ലോ.
0: അത് ശരിയാണ്, റോഡ് നിയമങ്ങൾ നമ്മളും പാലിക്കണ്ടേ?
2: അതെ, റോഡിനനുസരിച്ച് മാത്രം വേഗതയിൽ പോകുന്നത്, സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് എന്നിവ ധരിക്കുന്നത്, സീബ്ര ക്രോസിംഗിൽ കാൽനടക്കാർക്ക് മുൻഗണന കൊടുക്കുന്നത്, ഉറക്കം വരുമ്പോൾ വണ്ടി അല്പം ഒതുക്കി മയങ്ങുന്നത്, ബ്ലോക്കൊക്കെ വരുമ്പോൾ സമാധാനത്തിൽ അല്പം കാത്തിരിക്കാതെ ഇടിച്ചു കയറ്റി ബ്ലോക്ക് ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രമിക്കേണ്ടത്, അനാവശ്യമായി ഹോൺ അടിക്കാതെ ഇരിക്കുന്നത്, അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കാതെ ഇരിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചാൽ അത്രയും അപകടത്തോത് കുറയില്ലേ? അതിനിവിടെ ആരാണ് തയ്യാറാവുന്നത്?
0: ആ കഴിഞ്ഞ ദിവസം ബ്ലോക്കുണ്ടായപ്പോ ബൈക്കുകളും സ്കൂട്ടറും എല്ലാം കൂടി നടപ്പാതയിൽ കയറ്റി ഓടിച്ച് അവിടെയും ബ്ലോക്കാക്കി. നടന്നു പോകുന്ന മനുഷ്യർക്ക് പോലും പോകാൻ പറ്റാതെ ആക്കി. സാക്ഷരത നിറഞ്ഞ സമൂഹത്തിന്റെ റോഡിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാ.
2: റോഡ് സേഫ്റ്റി ഒരു പരിധി വരെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കും അതുപോലെ തന്നെ റോഡിലുള്ള മറ്റുള്ള മനുഷ്യർക്കും ഉപകാരപ്പെടും. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ ഏറെക്കുറെ പ്രശ്നവും തീരും.
0: റോഡ് സുരക്ഷയെക്കുറിച്ച് റോഡ് സേഫ്റ്റി ക്യാമ്പയിനർ സി ജെ ജോൺസൺ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നീ കേട്ടിട്ടില്ലേ? ദാ എന്റെ മൊബൈലിലുണ്ട്, ഒന്ന് കേട്ടു നോക്കിയേ.
3: ഇപ്പൊ ഓരോ വർഷം ചെല്ലും തോറും റോഡ് അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപകട മരണങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഡിക്കേഡ് ഓഫ് ആക്ഷൻ ഫോർ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ലോക വ്യാപകമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ടോ അതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായിട്ടില്ല. ആ ക്യാമ്പയിനിന്റെ ലക്ഷ്യം തന്നെ റോഡ് അപകടങ്ങൾ 50% കുറക്കുക എന്നതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യയിൽ ആ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ അടുത്ത ഒരു 10 വർഷത്തെ പ്രോഗ്രാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളുടെ നാട്ടിലെ റോഡില് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് ഒരു പ്രധാന ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് പെഡസ്ട്രിയൻസിന്റെ കാര്യത്തില് സ്ട്രീറ്റ് ലൈറ്റുകൾ കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യുക ഒരു പരിഹാരമായിരിക്കും. സ്പീഡ് പലപ്പോഴും മേജർ റീസൺ ആണ്. ഓവർ സ്പീഡ്, ഓവർ ടേക്കിംഗ് ആണ് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. അത് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ നാട്ടില് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് മാക്സിമം സ്പീഡ് ലിമിറ്റ് കൂട്ടുകയുണ്ടായി. അത് കുറച്ചു കഴിഞ്ഞാല് ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. റോഡുകൾ വലിയ സ്പീഡില് ഓടിക്കാനുള്ളൊരു പര്യാപ്തമായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടികളുടെ മാനുഫാക്ചറിങ് സ്റ്റേജിൽ തന്നെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. നമ്മളുടെ നാട്ടില് നിയമപരമായ സ്പീഡില് പരിധിയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു മാനുഫാക്ചറിങ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈ സ്പീഡ് സ്പോർട്സ് ബൈക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 300 കിലോമീറ്ററിലൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അത് അറ്റ്ലീസ്റ്റ് ഒരു 100 or 150 ലിമിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ഒരുപാട് അപകട മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അവര് ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ എടുത്തു ചാടിക്കൊണ്ട് ഭയങ്കര സ്പീഡില് പോകുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് മാനുഫാക്ചറിങ് സ്റ്റേജിൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് മരണങ്ങൾ കുറയ്ക്കാൻ പറ്റും. പരസ്യങ്ങളും കുഞ്ഞു മനസ്സുകളിൽ തെറ്റായൊരു സന്ദേശം നൽകുന്നുണ്ട്. അതായത് പല ചണ്ടുകൾ കാണിക്കാറുണ്ട് പല പരസ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ കുഞ്ഞു ഹൃദയങ്ങളിൽ അത് പതിഞ്ഞിരിക്കും. അവര് പിന്നീട് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഹൈ സ്പീഡിൽ ഓടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു അഭാവമുണ്ട്. അതിനും പുറമെ പലരും റോഡ് മുറിച്ചു കടക്കുമ്പോൾ അവരുടെ തന്നെ വണ്ടി ഓടിക്കുന്നവർക്ക് അവരെ കാണാം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും വളരെ അടുത്തെത്തുമ്പോൾ മാത്രമേ അവരെ കാണുന്നുള്ളൂ. അവര് ചിലപ്പോൾ ബ്ലാക്ക് ഡ്രസ്സസ് ഇട്ടിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് കാണാനുള്ള ഒരു വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കഴിയുന്നത് നമ്മൾ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള ഡ്രസ്സസ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാൽനട യാത്രക്കാർ അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാർ പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. കുട്ടികളെ റോഡ് മുറിച്ചു കടക്കാനിന്റെ ആവശ്യമുണ്ടെങ്കിൽ മുറിച്ചു കടക്കാനായിട്ട് സഹായിക്കണം. പിന്നെ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ അവരെ പിക്കാൻ എത്തിയിട്ടില്ലെങ്കിൽ അവരെ സേഫായിട്ട് എവിടെയെങ്കിലും നിർത്തിയിട്ട് വേണം പോവാനായിട്ട്. പിന്നെയുള്ളൊരു കാര്യം, കുഞ്ഞുകുട്ടികളുടെ കാര്യത്തിൽ അവർ ചിലപ്പോൾ ഒരു പക്ഷേ റോഡിന്റെ മറ്റേ എല്ലാവരും ബന്ധുക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു ആവേശത്തിൽ ഓടിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അത് കുഞ്ഞുങ്ങളുടെ ചെറുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ആയമാരും ശ്രദ്ധിക്കണം. മാതാപിതാക്കളും കുട്ടികൾ ഇറങ്ങുന്ന സൈഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. സ്കൂൾ യൂണിഫോമിന്റെ കാര്യത്തിൽ നല്ല കളറിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. ഡാർക്കായിട്ടുള്ള ഡ്രസ്സസിൽ പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പോൾ വൈകിയോ അല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് രാത്രിയായിട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അല്ലെങ്കിൽ റോഡിന് അരി തൂടി നടക്കുമ്പോഴൊക്കെ ഒരു വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രൈറ്റ് ഡ്രസ്സൊക്കെയാണ് യൂണിഫോമെങ്കിൽ ഡാർക്ക് ഡ്രസ്സസ് കഴിയുന്നതും ഒഴിവാക്കുക. ഓസ്ട്രേലിയയിലെ മൊണാഷ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം അനുസരിച്ചിട്ട് ബ്ലാക്ക് വെഹിക്കിൾസ് അപ് ടു എനിക്ക് തോന്നുന്ന ഒരു 40% വരെ അപകട സാധ്യത കൂടുതലുണ്ട്. വൈറ്റ് ആയിട്ടുള്ള കാറുകൾ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ടു വീലർ യാത്രക്കാർ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ധരിക്കണം. മാത്രമല്ല ധരിച്ചാൽ മാത്രം പോലെ ചിൻ സ്ട്രാപ്പ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ അപകടം ഉണ്ടാവുന്ന സമയത്ത് അത് കൊണ്ട് പ്രയോജനമില്ലാതെ വരും. അതേപോലെ ISI ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ BIS സ്റ്റാൻഡേർഡിലുള്ള ഹെൽമെറ്റുകൾ മാത്രം ഉപയോഗിക്കുക. വഴിയേരിയിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ ചുമ്മാ പേരിന് ഒരു ഹെൽമെറ്റ് ധരിക്കുകയല്ല നമ്മുടെ ആവശ്യം. ക്വാളിറ്റി സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഇല്ലാതെ പോകും.
0: പ്രശ്നങ്ങളൊന്നും തീരുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണല്ലോ ഇവിടുത്തെ പണി. അത് അവസാനിപ്പിക്കാൻ എന്തുകൊണ്ടുവന്നാലും മുടക്കാനും ആളുകൾ ഉണ്ടാവും.
2: അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ശ്രമിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.
0: റേസിംഗിന് പോകുമ്പോൾ നല്ല ത്രില്ലെന്ന് ബൈക്ക് റേസ് നടത്തുന്ന ചെറുപ്പക്കാർ പറയുന്നത് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ.
4: എന്റെ പേര് ഞാൻ ഡിപ്ലോമ ആയിട്ട് നിൽക്കുവാണ്. റേസിംഗ് എന്ന് വെച്ചാൽ ഞങ്ങൾ കൂട്ടെല്ലാം കൂടെ സ്പീഡ് എന്ന് പറയാൻ വലിയൊരു ഇതാണ്. ഞങ്ങളെല്ലാവരും റേസിങ്ങിനൊക്കെ പോകുന്നതാണ്. ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ മാറി പ്രത്യേക ലോകത്തിലോട്ട് ചെല്ലുന്നതാണ് ഇത് റേസിംഗ്. അതുപോലെ തന്നെ ആക്സിലേറ്റർ കൂട്ടി ഞാൻ 100 മേളി വണ്ടി എങ്ങനെയും ക്രേസ് ആയിട്ട് സ്പീഡിൽ പോകാൻ കഴിവും കയറ്റാൻ നോക്കും വണ്ടിയെ.
0: മരണത്തിനും അപ്പുറം ഈ അപകടങ്ങൾ കാരണം നരകിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. കൈയും കാലും പോയവർ, പ്രതീക്ഷകളും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയോ അതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല.
2: അജിചേട്ടനെ പോലെ നീറി നീറി കഴിയേണ്ടി വരുന്ന എത്ര അച്ഛനമ്മമാർ, സഹോദരങ്ങൾ, മക്കൾ.
5: രണ്ടായിരത്തി 2018 റോഡ് ആക്സിഡന്റിൽ സഹോദരൻ മരണപ്പെട്ട ശേഷം ജീവിതം മൊത്തം മാറി മറിയുകയാണ് ചെയ്തത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പല നഷ്ടങ്ങളും നമുക്ക് നികത്താൻ സാധിക്കും. പക്ഷേ ഞങ്ങളുടെ നഷ്ടം, ഞങ്ങളുടെ ആ നഷ്ടം ഒരിക്കലും നികത്താനാവാത്തതാണ്. എന്നെങ്കിലും എൻ്റെ അനിയൻ ജീവനോടെ തിരിച്ചു വന്നെങ്കിൽ എന്നാശിക്കാത്ത ദിവസങ്ങളില്ല. വളരെ സജീവമായിട്ടാണ് ജോലിക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മ ആ സംഭവത്തിന് ശേഷം വീട് വിട്ട് പുറത്തിറങ്ങുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ട് നിർത്തിയ അവസ്ഥയിലാണ്. 2025 ഇത്രയും വർഷക്കാലമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വേദന കൂടുന്നതല്ലാതെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും എല്ലാം മാനസികമായിട്ട് കടുത്ത വേദനയാണ് ഓരോ ദിവസവും നേരിടുന്നത്. എത്രയൊക്കെ കൗൺസിലിംഗ് കൊടുത്തിട്ടും അവരുടെ വേദനയുടെ ആഴം കുറയുന്നില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ അല്പം വേഗത കുറയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിലെയും മറ്റുള്ളവരുടെ ജീവിതത്തിലെയും വലിയ നഷ്ടങ്ങൾ നികത്താൻ സാധിക്കും.
2: അപകടങ്ങൾ മാറ്റുന്നത് എത്ര ജീവിതങ്ങളെയാണ്! ഒരു 100 സ്വപ്നങ്ങളും പേർ തുടങ്ങുന്ന യാത്ര വഴിയിൽ ആരുടെയോ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ചിതറിത്തെറിച്ച് പോകുമ്പോൾ അതിനൊപ്പം എത്ര ജീവിതങ്ങൾ കൂടിയാണ് ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്! എത്ര മനുഷ്യന്മാരുടെ പുഞ്ചിരിയാണ് ഇല്ലാതാക്കപ്പെടുന്നത്!
0: ഇത് അവസാനിപ്പിക്കാൻ ഇവിടുത്തെ മനുഷ്യർ വേണം ആദ്യം മാറാൻ.

ആകാശും അനിതയും സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ പറഞ്ഞുവെച്ചത് പാതയോരങ്ങളിൽ പൊലിഞ്ഞു വീഴുന്ന ജീവനുകളെ കുറിച്ചാണ്. അവർ നടന്നു നീങ്ങവേ അടുത്തുകൂടെ നഴ്സറി പാട്ട് ഉച്ചത്തിൽ പാടി സ്കൂട്ടറിന്റെ നടുക്ക് നിന്നു പോകുന്ന തിളങ്ങുന്ന ഉടുപ്പിട്ട ഡോറയുടെ ബാഗിട്ട കുട്ടിയെ ആകാശ് ശ്രദ്ധിച്ചു. അവളും അവരെ കണ്ട് ഒരു കുസൃതി ചിരിചിരിച്ചുകൊണ്ട് കൈവീശി.

ഗൗരവം നിറഞ്ഞ അവരുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വന്ന് തിരികെ കൈവീശിയതും അലക്ഷ്യമായി ലൈറ്റ് പോലുമില്ലാതെ ഇട റോഡിൽ നിന്ന് കയറി വന്ന കാർ അവരെ ഇടിച്ചു തെറിപ്പിച്ചതും ഒരുപോലെയായിരുന്നു. ആകാശും അനിതയും ഒരു നിമിഷം വിറങ്ങലിച്ച് നിന്നുപോയി. പെട്ടെന്ന് കൈവന്ന ധൈര്യത്തിൽ ആകാശ് അനിതയുടെ കൈയും പിടിച്ച് ഓടി അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും കാറിലുണ്ടായിരുന്നവർ വണ്ടി തിരിച്ച് നിർത്താതെ ഓടിച്ചുപോയി. ഓടിക്കൂടിയവർ എല്ലാവരും ചേർന്ന് കിട്ടിയ വണ്ടികളിൽ മൂന്നുപേരെയും കയറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഒരു ഓട്ടോയിൽ ആ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് കിതച്ചുകൊണ്ട് ആകാശും അനിതയും ഉണ്ടായിരുന്നു. അവളുടെ ഓമൽ ചിരി നിറഞ്ഞ മുഖമത്രയും ചോരയിൽ മുങ്ങിക്കഴിഞ്ഞിരുന്നു. അവളുടെ അനക്കമില്ലാത്ത കാലുകളിലെ കൊലുസിന്റെ മണികളിൽ രക്തം കട്ട പിടിച്ചു തുടങ്ങിയിരുന്നു.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെന്താ ഇത്ര പ്രത്യേകത?
7: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
8: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
9: എവിടുന്ന് വാങ്ങിക്കണം?
8: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
9: പക്ഷെ കിട്ടാ സമയം എടുക്കൂലേ?
8: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: എന്നാ മൈ തന്നെ പോവാം.
8: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
10: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സാഹസം എന്ന ചിത്രത്തിനു വേണ്ടി ഫെജോയും സംഘവും പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം ബിപിൻ അശോക്.

0: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: മീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
5: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
4: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
5: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
4: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
6: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
8: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
7: 45 ദിവസം?
8: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
10: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹിത്യ പുരസ്കാരം ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തിരൈപ്പൂക്കൾ കേൾക്കാം. ആദ്യം ചന്ദ്രമുഖി എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

0: ചന്ദ്രമുഖി എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. തിരൈപ്പൂക്കളിൽ അടുത്ത ഗാനം ധൂൾ എന്ന ചിത്രത്തിന് വേണ്ടി മാണിക്യ വിനായകം, വിധു പ്രഭാകരൻ എന്നിവർ പാടിയത്. സംഗീതം വിദ്യാസാഗർ.
1: ചിത്ര

0: തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്താണ്. എവിടെയാണെന്നല്ലേ? ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അപ്പോൾ ഈ സ്റ്റുഡിയോ കാഴ്ചകളുമായി നമുക്ക് യാത്ര തുടങ്ങിയാലോ? ചിത്രാഞ്ജലി തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചലച്ചിത്ര നിർമ്മാണ സ്റ്റുഡിയോ. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള തിരുവലം എന്ന സ്ഥലത്താണ് ഈ സ്റ്റുഡിയോ. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ മനോഹരമായ കാഴ്ചകളുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി അറിയാൻ പോകുന്നത്. സിനിമയ്ക്ക് മാത്രമല്ല, സീരിയലുകളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പേര് പറയാമോ?
1: എന്റെ പേര് സതീഷ് എന്നാണ്. ഞാനിപ്പോ ഇവിടെ സ്റ്റുഡിയോ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. തിരുവല്ലത്ത്, അതായത് പരശുരാമ ക്ഷേത്രത്തിനടുത്ത് 75 ഏക്കറോളം ഉള്ള സ്ഥലത്ത് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു കുന്നിന്റെ മുകളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ സിനിമ ഷൂട്ടിംഗ് ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് ഞങ്ങൾ കൂടുതൽ കൊടുക്കുന്നത്. സിനിമ സീരിയൽ ഷൂട്ടിംഗ് സെറ്റ്സ് ഉണ്ട്. അതല്ലാതെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വന്ന സ്റ്റേജിനെയാണ് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എഡിറ്റിംഗ് തൊട്ട് എഡിറ്റിംഗ്, ഡബ്ബിംഗ്, എഫക്ട്സ് റെക്കോർഡിംഗ്, ഫൈനൽ മിക്സിംഗ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പഴയ ലാബ് ഉണ്ടായിരുന്നപ്പോൾ ലാബ് എന്ന് പറയും. അത് ലാബിന് പകരം ഇപ്പോൾ വന്ന ഇതാണ് ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയും, DI, കളർ കറക്ഷൻ ആണ്. ആ കളർ കറക്ഷൻ, ഇത്രയും ടെക്നിക്കൽ ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്.
0: ചിത്രാഞ്ജലിയിലെ ഈ കാഴ്ചകളൊക്കെ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടോ?
1: നമുക്ക് ഇതിനകത്ത് പബ്ലിക്കിന് ഇവിടെ അഡ്മിഷൻ എപ്പോഴും നമ്മൾ ഉണ്ട്, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആർക്ക് വേണോ 30 രൂപ പാസ് എടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിൽ 10:30 മുതൽ 4 മണി വരെ ഏത് ദിവസം വന്നാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ വരുന്ന സമയത്ത് സിനിമാ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ സിനിമാ ഷൂട്ടിംഗ് കാണാൻ പറ്റും. സീരിയൽ ഷൂട്ടിംഗ് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്, അത് കാണാൻ പറ്റും. അതിന് വേറെ ചാർജസ് അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റും. മോഹൻലാലിന്റെ നേരെ എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് പടം ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു 8 ദിവസം. പിന്നെ വെബ് സീരീസിന്റെ ഇതായിട്ട് അജു വർഗീസ് ഷൂട്ട് ചെയ്തിട്ടുള്ള രജപുത്രയുടെ ഫിലിം ഉണ്ടായിരുന്നു. ഇന്ദ്രജിത്തും ബിജു മേനോനും കൂടെയുള്ള പടം ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാറുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും ഇതായിട്ട് പറയേണ്ടത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നസീർ സാർ, സത്യൻ മാഷ് തൊട്ടുള്ളവരുടെയൊക്കെ 1800 പടങ്ങളോളം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പൊ അവിടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൺസെറ്റും ഇതുമൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. സിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇതാണ്. പിന്നെ എയർപോർട്ടിന്റെ ഇതായിട്ട് ലാൻഡിംഗ് കാണാൻ പറ്റും. ടേക്ക് ഓഫ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ലാൻഡിംഗ് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ.

0: സിനിമ അത് ശക്തമായ ഒരു ആശയവിനിമയ മാധ്യമം കൂടിയാണ്. എഴുത്തുകാരന്റെ തൂലികയിൽ നിന്ന് പിറവിയെടുക്കുന്ന സ്വപ്നത്തിന്റെ തിരക്കഥ, അതിന് ജീവൻ പകരുന്ന ആർട്ടിസ്റ്റുകൾ, സിനിമാ രംഗങ്ങളെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും അതിന്റെ സെറ്റുകളും തന്നെയാണ്. ഇങ്ങനെയുള്ള സെറ്റുകൾ ചിത്രാഞ്ജലിയിൽ ഉണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ചിത്രാഞ്ജലിയുടെ രണ്ട് ഷൂട്ടിംഗ് ഫ്ലോറുകളാണ് ഉള്ളത്. അതിൽ ഒരു ഷൂട്ടിംഗ് ഫ്ലോർ 1975 ബിൽഡ് ചെയ്താണ്. അന്ന് ബിൽഡ് ചെയ്ത സമയത്തും 85-88 വരയ്ക്കും ഒരു സമയത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫ്ലോറാണ്. മണിരത്നത്തിന്റെ പടം ഇരുവരൊക്കെ ഇവിടെ സെറ്റിട്ട് ഷൂട്ട് ചെയ്താണ്. പിന്നെ അനുപം ഖറും ഇതുള്ള തേൻമായും കൊമ്പത്തിന്റെ ഹിന്ദി അതിവിടെ സെറ്റിട്ട് ഷൂട്ട്. അങ്ങനെ ഒരുപാട് വലിയ വലിയ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഓ ഫാബി എന്ന് പറഞ്ഞൊരു പടം വലിയ ഇതിട്ട് സെറ്റിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള കുറെ പടങ്ങളുടെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഒന്ന് പടയോട്ടം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, പിന്നെ അനന്തരം, ചിദംബരം, ഒരിടത്ത് ടി വി ചന്ദ്രൻ സാറിന്റെ തന്നെ ഒരുപാട് പടങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡാനി, മംഗമ്മ, പൂത്തിരുവാതിരാവിൽ, ഒരു മെയ്മാസ പുലരിയിൽ, ഒട്ടനവധി ചിത്രങ്ങൾ ഇവിടെ ചെയ്തു പോയതാണ്. അതൊക്കെ ദേശീയ അന്തർദേശീയ തലത്തിൽ വളരെയധികം ബഹുമതി കിട്ടിയിട്ടുള്ള പടങ്ങളും ഒക്കെ തന്നെയാണ്. അതേപോലെ കാഴ്ച നമ്മുടെ ഇവിടെ ചെയ്തിട്ടുള്ള, എനിക്കിപ്പോഴും ഓർമ്മ, 2004 ഓണത്തിന് റിലീസ് ചെയ്ത പടമാണ്.
0: സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിന്നൊക്കെ എപ്പോഴൊക്കെയോ ഓടിമാഞ്ഞു പോയ ഒരുപാട് സ്ഥലങ്ങളും കെട്ടിടങ്ങളും എല്ലാം കോർത്തിണക്കി കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ സിനിമയിൽ കാണുന്ന പല സ്ഥലങ്ങളും നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഉളവാക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ചിത്രാഞ്ജലിയിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: പബ്ലിക്കിനെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പല ഷൂട്ടിംഗ് സെറ്റ്സുകളും ഉണ്ട്. പഴയ പോലീസ് സ്റ്റേഷൻ, കുളങ്ങൾ അങ്ങനത്തെ ഇത്, പിന്നെ ഫോറസ്റ്റ് ഏരിയ, പിന്നെ ടെമ്പിൾസ് സെറ്റ്, പിന്നെ പഴയ വില്ലേജ് ഓഫീസിന്റെ, വില്ലേജ് ഹൌസിന്റെ ഒക്കെ സെറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. 75 ഏക്കറിൽ ഇത്രയും ഇത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കിടപ്പുണ്ട്.
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു പ്രായമില്ല. എല്ലാ കാലഘട്ടത്തിലുള്ളവരും ഒരേപോലെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും യുവതലമുറ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും സിനിമ തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് മനസ്സിലാക്കാനുമുള്ള സൌകര്യം ചിത്രാഞ്ജലിയിലുണ്ടോ?
1: ജേർണലിസം ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ഇതിനു വേണ്ടി വരാറുണ്ട്. അവർ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ഷോർട്ട് ഫിലിം ഇതാണെങ്കിൽ അവർക്കുള്ള ടെക്നിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. പേയ്മെന്റ് ഇതിലാണ്, നോമിനൽ എമൗണ്ട് ആണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് അടച്ചിട്ട് ആർക്ക് വേണോ ഇവിടെ വന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. എക്സ്പെരിമെന്റൽ ഫിലിം എന്നൊക്കെ പറയുന്ന പോലെ ഓറിയന്റേഷൻ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരിതുണ്ട്. അതൊക്കെ ഉള്ള ചാനലുകളിലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അതും അനുവദിക്കാറുണ്ട്. കുട്ടികളുടെ ഇതും സ്റ്റുഡൻസിന്റെ ഇതൊക്കെ ആയിട്ട് ഇപ്പൊ കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വരുന്നവര്, അല്ലാതെ മദ്രാസ് എന്നൊക്കെ വരുന്ന പലരുടെ ഇതുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പെർമിറ്റ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ വളരെ മനോഹരമായ ഒരു ഫിലിം മ്യൂസിയം ഉണ്ട്, സെല്ലിലോയിഡ് എറ എന്ന് പറഞ്ഞാൽ, അതായത് ഡിജിറ്റൽ എറ വരുന്നതിന് മുമ്പേ ഉള്ള സെല്ലിലോയിഡ് എറ. പണ്ടത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളർ ഫിലിംസും ഒക്കെ ഷൂട്ട് ചെയ്ത് നെഗറ്റീവ് പ്രോസസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന, അതിന്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എക്യുപ്മെന്റ്സ്, അത് ഷൂട്ട് ചെയ്യുന്ന ക്യാമറ തൊട്ട് ഡെവലപ്പ് ചെയ്യുന്ന മെഷീൻ, എഡിറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, മൂവിയോള, പിന്നെ നാഗ്ര റെക്കോർഡർ, അതേപോലെ റെക്കോർഡ് ചെയ്യാനുള്ള മൾട്ടി ട്രാക്ക് റെക്കോർഡർ, 4 ട്രാക്ക്, 6 ട്രാക്ക് റെക്കോർഡർ, അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൈഡിനെ വെച്ച് നമ്മൾ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. പഴയ സെല്ലിലോടേറെയുള്ളതായ പലർക്കും മനസ്സിലാവില്ല എക്യുപ്മെന്റ്സ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ. അത് നല്ലൊരു ചാൻസ് ആണ്. നമ്മളിപ്പോ കനകക്കുന്നിലൊക്കെ പ്രദർശിപ്പിച്ചപ്പോൾ ഒരുപാട് പേര് പഴയ എക്യുപ്മെന്റ്സ് ഇനി അവരിടത്തും അത് കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ ടൈപ്പ് ക്യാമറയും പ്രൊജക്ടറുകൾ, ലെൻസസ്, ടേപ്സ്, 35mm, 16mm, 8mm നെഗറ്റീവുകൾ, അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന റെക്കോർഡറുകൾ എല്ലാം ഉണ്ടായിരുന്നു. മൾട്ടി ട്രാക്ക് റെക്കോർഡറുകളൊക്കെ ഉള്ള ഒരു ഇതാണ്. ടാറിയാത്ത റോഡും പഴയ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് ഇപ്പോഴും സിനിമയിലും സീരിയലിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് മാക്സിമം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും DOPs ഇവിടുത്തെ ഇതാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ പോസ്റ്റ്, ടെലിഫോൺ ലൈനുകൾ, ടാറിയാത്ത റോഡ്, പിന്നെ ഒരു തിൻ ഫോറസ്റ്റ്, തിക്ക് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, തിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഇതൊക്കെ ഉണ്ട്. അതും മാക്സിമം പ്രൊഡ്യൂസേഴ്സ് എല്ലാം വന്ന് അവിടെ ഈ ഫോട്ടോഷൂട്ടും ഈ സേവ് ദ ഡേറ്റും അങ്ങനെ ഇതെല്ലാം നടക്കാറുണ്ട്. അതിനെല്ലാം സിനിമാ സീരിയലിനും അതും ഷൂട്ടിങ്ങിനെ കൊടുക്കാറുണ്ട്. അതും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 ഏക്കറോളം സ്ഥലത്തോടും അതിങ്ങനെ പല പല വഴികളിലായിട്ട് ഈ ടാറിയാത്ത റോഡുകളും ഇതും മനോഹരമായ ഇത് ഉണ്ട്. കാട് പിടിച്ച് രണ്ട് സൈഡിലായിട്ട് അങ്ങനെ ഉള്ള ഒരു ഏരിയ ഉണ്ട്.

0: ചിത്രാഞ്ജലി 1975 തുടങ്ങിയതാണ്. 1975 തുടങ്ങിയെങ്കിലും 1980 ലാബും റെക്കോർഡിംഗ് തിയേറ്ററും ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് വന്നു തുടങ്ങിയത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതിനു ശേഷം ചിത്രാഞ്ജലി ഇപ്പോ ഏറ്റവും വലിയ ഒരു 150 crores ഒരു കിഫ്ബി പ്രോജക്റ്റിൽ ഒരു റിനോവേഷൻ പ്രോസസ്സിലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിൽ ഇപ്പൊ ഡോൾബി അറ്റ്മോസ് മിക്സിംഗ് സ്റ്റുഡിയോ വരും. പല ടൈപ്പിലുള്ള സെറ്റ്സിന്റെ അതിന്റെ പണികളൊക്കെ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. പല ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയൊക്കെ ഷൂട്ട് ചെയ്യാൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ പള്ളി, ബസ് സ്റ്റാൻഡ്, റെയിൽവേ ട്രാക്കുകൾ അങ്ങനെയുള്ളതെല്ലാം നമ്മളിപ്പോ സെറ്റ്സ്, പിന്നെ ഈ ഡോൾബിയുടെ പിന്നെ പർച്ചേസ് ഓഫ് ന്യൂ ക്യാമറ ലൈറ്റ്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള LED ടൈപ്പ് ലൈറ്റ്സുകളും ക്യാമറ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇത്. ഈ 150 crore ആദ്യമായിട്ടാണ് ചിത്രാഞ്ജലി വന്നേശം ഇത്രയും വലിയൊരു ഡെവലപ്മെന്റ്. അത് കിഫ്ബി പ്രോജക്ടിന്റെ കീഴിൽ വരുന്നതാണ്. അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വർക്ക്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 10 months കൊണ്ടൊക്കെ അത് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് സിനിമാക്കാർക്കും സീരിയലുകാർക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം.
1: ചിത്രാഞ്ജലിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. മനോഹരമായ പുൽത്തകിടികൾ, പൂമരങ്ങൾ, ചെറിയ പാലം, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ചിത്രാഞ്ജലിക്ക്. നാട്ടിൻപുറത്തിന്റെയും കുന്നിൻ മുകളിലെ മനോഹരമായ കാഴ്ചകളും ഒക്കെ കൊണ്ട് ചിത്രാഞ്ജലി വ്യത്യസ്തമാകുന്നു. ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങളിലും ഈ മനോഹരമായ ലാൻഡ്സ്കേപ്പ് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ഫോട്ടോഷൂട്ടുകൾക്കും മറ്റും കൊടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: സേവ് ദ ഡേറ്റിനൊക്കെ ഇപ്പൊ ഒരുപാട് പേർക്ക് ഫോട്ടോഷൂട്ടിന് ഇതുണ്ട്. റെന്റൽ ബേസിൽ നമ്മുടെ ആൽബംസ്, നൃത്ത ആവിഷ്കാരം അങ്ങനെ എന്താണെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ റെന്റ് ഫിക്സ് ചെയ്യുന്നു. വളരെ നോർമൽ ആയിട്ടുള്ള റെന്റാണ്. അത് അടച്ചിട്ട് ആർക്ക് വേണോ ഷൂട്ട് ചെയ്യാം. ഒരു 2 days മുന്നേ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഫീസിൽ വന്ന് എന്റെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും.
2: ഇപ്പോ സഞ്ചാരി ടീം നിൽക്കുന്നത് ചിത്രാഞ്ജലിയുടെ ഫിലിം മ്യൂസിയത്തിലാണ്. ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളതെന്ന് ഇവിടുത്തെ സാറിനോട് ചോദിക്കാം.
3: എന്റെ പേര് വിനോദ് കെ വിഷൻ. ചിത്രാഞ്ജലി ഫിലിം മ്യൂസിയത്തില് വന്നു കഴിഞ്ഞാൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ പറ്റും. ഈ സിനിമകളെ കുറിച്ച് PSC ചോദിക്കുന്ന ചോദ്യത്തിന് പലതിനും ഉത്തരം നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ എഴുതാനും പറ്റും. കണ്ടംബച്ച കോട്ട് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയാണെന്ന് അറിയണമെങ്കിൽ ചിത്രാഞ്ജലി ഫിലിം മ്യൂസിയം കാണണം. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലനെ കുറിച്ചറിയാം. അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം ഏത് സിനിമയിലാണ്? ആ സിനിമയുടെ പേര് നിർമ്മല. അതുപോലെ തന്നെ 1969 പ്രഥമ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ആദ്യമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത് കുമാരസംഭവം. കുമാരസംഭവത്തെ കുറിച്ചും ആ വർഷം പ്രഥമ സംസ്ഥാന അവാർഡ് കിട്ടിയ നടൻ സത്യൻ, നടി ഷീല, ഗാനരചയിതാവ് വയലാർ, അപ്പൊ അങ്ങനെ അവരെ കുറിച്ചൊക്കെ നമുക്ക് ഈ മ്യൂസിയത്തിൽ വന്നാൽ അറിയാൻ പറ്റും.
1: ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ക്യാമറകളുണ്ട്, ഇതിന് ഓരോന്നിനും ഓരോ പേരുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം. സർ, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
3: ഇവിടെ ഇരിക്കുന്ന ക്യാമറകളെല്ലാം 2010 മുൻപ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിന്റെ കാരണം 2010 മലയാള സിനിമ ഡിജിറ്റൽ ആവുന്നത്. മൂന്നാമതൊരാൾ എന്ന ഡിജിറ്റൽ സിനിമ 2010 റിലീസാവുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകൾ, അതും പല തരത്തിലുള്ള ക്യാമറകൾ. മിക്സൽ ക്യാമറ എന്ന് പറയുന്നൊരു ക്യാമറയുണ്ട്, ആ ക്യാമറ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. ഡബിൾ റോൾ പോലുള്ള ആദ്യകാലങ്ങളിൽ ഷൂട്ട് ചെയ്തിരുന്നതാണ്. അതിന്റെ ഒരു സൈഡിൽ ആർട്ടിസ്റ്റും മറ്റേ സൈഡിൽ ഡമ്മിയും നിൽക്കുകയും ആ ഫിലിം തന്നെ റീവൈൻഡ് ചെയ്തിട്ട് ആർട്ടിസ്റ്റ് ഇപ്പുറം വരികയും ഡമ്മി അപ്പുറം പോവുകയും ചെയ്യുന്ന ടെക്നോളജി ആദ്യകാലത്തുണ്ടായിരുന്നു. ആ ടെക്നോളജി ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മിക്സൽ ക്യാമറ. അതുപോലെ തന്നെ 35mm ക്യാമറ നമ്മുടെ മ്യൂസിയത്തിലുണ്ട്. പിന്നീട് ബ്ലിംബ് എന്ന് പറയുന്നൊരു ഉപകരണമുണ്ട്. അതായത് ഈ ചാനലുകാർ ഇന്റർവ്യൂ എടുക്കുമ്പോഴും പത്രക്കാരൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ഇതുപോലെ ആകാശവാണി എന്നൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ആ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഒരു മോട്ടറിന്റെ സൗണ്ട് കാണും. ഇപ്പോഴത്തെ ടെക്നോളജിയിൽ അതില്ല. അന്ന് ഈ മോട്ടറിന്റെ സൗണ്ട് ഉണ്ടാവും. അപ്പൊ ആ സൗണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഉപകരണത്തിനകത്ത് ക്യാമറ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് ഇതിന്റെ മോട്ടറിന്റെ സൗണ്ട് ഇല്ലാതാവുന്നത്. അപ്പൊ അത് എന്തെങ്കിലും നമുക്ക് ലൈവായിട്ടപ്പോ റെക്കോർഡ് ചെയ്യാൻ ഇന്റർവ്യൂ എടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഉപകരണമാണ് ബ്ലിംബ്. അതിവിടെയുണ്ട്. പിന്നീട് ഒരു ക്യാമറ, ബോളക്സ് ക്യാമറ എന്ന് പറയും. ആ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ കറണ്ട് പോവുകയോ അതല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്തിരുകയോ ചെയ്താൽ കൈകൊണ്ട് ഇത് ചലിപ്പിച്ച് ആ സീൻ മുഴുവൻ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ആ ആർട്ടിസ്റ്റുകൾക്കോ മറ്റാർക്കോ ഡിസ്റ്റർബൻസ് വരത്തില്ല. അങ്ങനെ ഒരു ടെക്നോളജി ആദ്യകാലത്തുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ക്യാമറ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.

0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
1: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ ഓഗസ്റ്റ് 22-ന് വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
6: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
7: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
8: അതെങ്ങനെ?
7: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
10: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
9: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
11: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
12: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
1: 1 സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
13: എന്താ ചേട്ടാ ഒരു വിഷമം?
14: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
13: അതിനെന്താ, മൈജി ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
15: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
16: ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മൾ അതിന്റെ ഷൂട്ടിംഗ് കാണാൻ പോകുമ്പോൾ അതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും എല്ലാം തന്നെ വളരെ കൗതുകത്തോടെ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ക്ലാപ്പ് ബോർഡ്. പെരുന്തച്ചൻ സിനിമയിലെ ക്ലാപ്പ് ബോർഡ് ഞങ്ങൾ കണ്ടു. അതിനകത്ത് സീനും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ ക്ലാപ്പ് ബോർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം.
17: ഒരു സിനിമയിൽ ക്ലാപ്പ് ബോർഡ് ഉപയോഗിക്കുന്നത് എന്തിനെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാപ്പ് ബോർഡ് പെരുന്തച്ചൻ എന്ന് പറയുന്ന സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് കുറെ ദേശീയ അവാർഡും, തിലകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ദേശീയതലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഭാവചിത്ര ചെയ്ത പെരുന്തച്ചൻ, അത് ബഹുമാനപ്പെട്ട തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ സാറാണ് പെരുന്തച്ചൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന ക്ലാപ്പ് ബോർഡ്, ക്ലാപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സീൻ, അത് കഴിഞ്ഞ ഷോട്ട്, ടേക്ക്. ഈ എടുക്കുന്ന ടേക്ക് മാറി മാറി എഴുതിക്കൊണ്ടിരിക്കും. ഏത് ടേക്കാണോ ഓക്കെ ആവുന്നത്, ആ ഓക്കെ ആവുന്ന ടേക്ക് രേഖപ്പെടുത്തിയ ശേഷം അതാണ് പിന്നീട് നമ്മൾ കൊണ്ടുവന്ന് ആ ഓക്കെ ടേക്കാണ് എഡിറ്റ് ചെയ്ത് സിനിമയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ക്ലാപ്പ് ബോർഡ് ആദ്യകാലങ്ങൾ ഉപയോഗിക്കുമ്പോൾ ക്ലാപ്പ് ബോർഡിനോടൊപ്പം ഒരു സൗണ്ട് കൂടിയുണ്ട് ഫ്രണ്ടിൽ. ക്ലബ് ബോർഡ് മാത്രമല്ല, ഈ സൗണ്ട് എന്താണെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിനെ അലർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് ഉപയോഗിക്കുന്നത്. തൊട്ട് മുമ്പിൽ ഒരു അഭിനയിക്കുന്ന നടൻ നിൽക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ വീട്ടിലാരെങ്കിലും മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുകയാണെങ്കിലും ക്ലാപ്പ് അലർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിന്നീട് ആർട്ടിസ്റ്റ് ആവുകയാണ്. അതിനുവേണ്ടി കൊടുക്കുന്നതാണ് ഈ ക്ലാപ്പ് ബോർഡ്. ഇപ്പോഴും ക്ലാപ്പ് ബോർഡ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ സൗണ്ട് ക്ലാപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ക്ലാപ്പ് തന്നെയാണ് എപ്പോഴും സിനിമയിൽ ഈ സീനും ഷോട്ടും ടേക്കും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
16: ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിലെ കാസ്റ്റിംഗ്, എഴുത്ത്, സംവിധാനം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈറ്റ്. സിനിമകളിലെ പല സീനുകളും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ആകർഷിക്കപ്പെടുന്നത് അതിന്റെ ലൈറ്റനിങ് സംവിധാനം തന്നെയാണ്. ഇവിടെ വന്നപ്പോഴും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് ലൈറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ പറ്റി. ഇതിനെ ഓരോന്നിനെ കുറിച്ച് ചോദിക്കാം.
17: ഈ മ്യൂസിയത്തിലുള്ള ലൈറ്റുകളിൽ രസകരമായ ലൈറ്റുകളുണ്ട്. രസകരമായ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ 10 kV ലൈറ്റ്, വളരെ ദൂരെ വരെ പ്രകാശം എത്തിക്കുന്ന ഈ ലൈറ്റ്. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കൂൾ ലൈറ്റുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്തെ 10 kV ലൈറ്റുകൾക്ക് ചൂടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റുകൾ അത്രയും ഈ ചൂടും പ്രകാശവും എല്ലാം കൂടെ അനുഭവിച്ചിട്ടാണ് അതിനകത്ത് നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഇവിടെയുള്ളതെന്ന് പറഞ്ഞാൽ മിനി ബ്രൂട്ട് എന്ന് പറയുന്ന ലൈറ്റ്, മിനി ബ്രൂട്ട് ലൈറ്റ് ഇപ്പോഴും നമ്മുടെ മ്യൂസിയത്തിലുണ്ട്. പിന്നെ ജൂനിയർ ലൈറ്റുകൾ, ബേബി ലൈറ്റുകൾ തുടങ്ങി അന്നത്തെ കാലത്ത് പിന്നെ ടങ്സൺ ലൈറ്റുകൾ, HMI 1.2 ലൈറ്റ്, HMI 2.5 ലൈറ്റ്, ഇതൊക്കെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ ഒക്കെ പേര് വേറെയാണ്. M80 അക്വിച്ചർ ലൈറ്റുകൾ, ഇങ്ങനെ കുറെ പുതിയ പുതിയ ടെക്നോളജി കുറെ ലൈറ്റുകളുണ്ട്. പക്ഷെ ആ ലൈറ്റുകൾ ഇപ്പോൾ വന്നെങ്കിൽ പോലും ആ ലൈറ്റുകൾ വന്നപ്പോൾ ഇത് ഔട്ടായി. അപ്പൊ ഇത്ര ലൈറ്റുകളായിരുന്നു ആദ്യകാലത്ത് വെച്ചിരുന്നത്. അപ്പൊ ആ 10 kV ലൈറ്റ് തന്നെ രണ്ടുപേരും മൂന്നുപേരും ഒക്കെ വേണം എടുത്തോണ്ട് പോകാൻ. പക്ഷെ ഇപ്പം ആള് കുറയും. ഇപ്പൊ ലൈറ്റ് വളരെ ഒരാൾ എടുത്താൽ മതി. അങ്ങനെ ഒക്കെ വന്ന കാലഘട്ടത്തിലുള്ള ലൈറ്റുകളുടെ ഒരു ശേഖരം ഈ മ്യൂസിയത്തിനകത്തുണ്ട്.
16: ഒരു സിനിമ തിയേറ്ററിൽ എത്തണമെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഈ മ്യൂസിയം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം.
17: മൂവിയോള എന്ന് പറഞ്ഞാൽ ഈ എഡിറ്റിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ്. ഇത് നമ്മള് ഫിലിം ഇട്ടതിനു ശേഷം

0: ആ ഫിലിം ഇവിടെ ലെൻസ് വെച്ചിട്ടുണ്ട്. ആ ലെൻസിലൂടെ നമ്മൾ എന്താണോ ആ ഫിലിമിൽ നിന്ന് കാണും. ഇപ്പോൾ ഡയറക്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞ് ആർട്ടിസ്റ്റ് അഭിനയിച്ച് തുടങ്ങുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടായിരിക്കാം. ആവശ്യമില്ലാത്തത് മൂവികളിൽ വെച്ച് മാർക്ക് ചെയ്യും. ഈ മൂവികളിൽ വെച്ച് മാർക്ക് ചെയ്തതിനു ശേഷം അടുത്ത സ്ലൈസർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. ആ സ്ലൈസറിലേക്ക് അത് വെക്കും. ആ ഉപകരണമാണ് അവിടെ ഇരിക്കുന്ന സ്ലൈസർ. സ്ലൈസറിലേക്ക് വെച്ചതിനു ശേഷം സിമെന്റ്, ഫിലിം സിമെന്റ് എന്ന സിമെന്റ് വെച്ച് തേച്ച് സ്ലൈസർ പഞ്ച് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഫിലിം റോളിലേക്ക് മാറുന്നത്.
1: ഇതെന്താണ്?
0: ഇത് നാഗ്ര റെക്കോർഡർ. ഈ നാഗ്ര റെക്കോർഡർ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്ന ഷോട്ടാണെന്ന് വെക്കുക. അപ്പൊ ആ ഷോട്ടിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആയിരിക്കാം, ചിലപ്പോൾ അതിന്റെ മധ്യഭാഗമായിരിക്കാം, ചിലപ്പോൾ അതിന്റെ ബാക്ക് സൈഡ് ആയിരിക്കാം. ഏത് സൈഡാണോ സ്ക്രീനിൽ കാണുന്നത് ആ സൈഡ് തന്നെ പോയി റെക്കോർഡിസ്റ്റുകളും ആ സൗണ്ട് ഷൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗണ്ട്, ശബ്ദം ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടും മ്യൂസിക് സമയത്തും ഈ ഡാൻസ് പാട്ടൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യാനോ അങ്ങനെ കാര്യങ്ങൾക്കാണ് അന്ന് നാഗ്ര റെക്കോർഡർ ഉപയോഗിച്ചിരുന്നത്. അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, അതിനകത്ത് ദേവദാസ് സാറും അടുഗോഷൻ സാറും കൂടെ ഒരു തീവണ്ടിയുടെ പാളത്തിൽ നാഗ്ര റെക്കോർഡ് നിന്ന് എങ്ങനെയാണോ ട്രെയിൻ പോകുന്നതിന്റെ സൗണ്ട് ഷൂട്ട് ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മ്യൂസിയത്തിലുണ്ട്.

75 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റുഡിയോ സിനിമാക്കാർ അവരുടെ കലാസൃഷ്ടി കൊണ്ട് മായാ പ്രപഞ്ചം തീർക്കുകയാണ് ചിത്രാഞ്ജലിയിൽ. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ മാത്രമല്ല, നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഒത്തിരി കഥാപാത്രങ്ങളുടെ ഓർമ്മകൾ ഉണർത്തുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. മനസ്സിലുടക്കിയ ആ ഓർമ്മകളെ ഉണർത്താൻ സഞ്ചാരികളെ ഈ വഴിയിലൂടെ നിങ്ങൾ എപ്പോഴാണ് വരിക?

0: സഞ്ചാരി.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിൽ നിന്നും യൂസഫലി കേച്ചേരിയുടെ വരികൾ, നൌഷാദിന്റെ സംഗീതം, പാടിയത് യേശുദാസ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി അനന്തപുരി എഫ്എം 101.9 NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
2: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ. മറ്റേത്, മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളിൽ അവരുടെ കരൾ അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല, ഇവരെ സ്ത്രീകൾ മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. ഇപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ് നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
2: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം?
3: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും, നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല, ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കഹോളിക് സിയറ്റോ, നോൺ ആൽക്കഹോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പം കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവേ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്ന പോലെ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ ഒക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയർ എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക,

0: കുളിക്കുക, കക്കൂസിപ്പോ, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷെ കാലം മാറി, ഇപ്പം അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തിടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക. ഇതാണ് ഫാറ്റി ലിവർ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെന്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിന്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇംപ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
1: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പം അതുകൊണ്ട് തന്നെ എന്തിനു ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം. ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിനു ഭക്ഷണം നിയന്ത്രിക്കണം, കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്, കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പം ജീവിതശൈലിയിൽ എന്തിനു മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിനു മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റസുഖങ്ങൾ എന്തൊക്കെയാണെന്ന്, ഷുഗർ, പ്രഷർ, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-ഓ 15-ഓ വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ടും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കട, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണം എന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
1: സാർ, ഇതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
0: ചികിത്സാ രീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാ രീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗിയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം, ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻ്റെ ഭാഗമായിട്ട് ഒരു 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 കിലോ വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 കിലോ വെയിറ്റ് കുറയ്ക്കുന്നവർ, 70 കിലോ ഉള്ള ആൾക്ക് 10% 7 കിലോയാണ്. 7 കിലോ കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകളും നമുക്ക് കഴിക്കാം.
2: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
1: മാഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
3: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല, മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിന്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങളൊന്നും

0: ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പൊ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിന്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമുക്കറിയാം, വയറ്റിലെ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റിവെക്കുക അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എയർലി സ്റ്റേജുകളിൽ, ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിന്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷെ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമൽ ആണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിന്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ഫസ്റ്റ് ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിന്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോള് കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം, പക്ഷെ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
1: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
0: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങൾ അനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങൾ അനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങൾ അനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് രണ്ടുപേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം ഭക്ഷണക്രമത്തിന്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറെ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫാണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നില്ല. ഏതളവിലുള്ള മദ്യവും എന്തുതരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
1: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
0: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗാന്ധർവം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കടേഷ്.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എസ് പി വെങ്കിടേഷ് സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം മിന്നാരം.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
6: ഓണ ഷോപ്പിംഗോ?
5: ആ, ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
6: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
8: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
9: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ്.

0: ഡയമണ്ട്സ് പൊന്നിങ്ങ
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
0: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം 2020 എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും ജ്യോത്സനയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ഭയങ്കര സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ട്രിവാൻഡ്രം.
5: ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശരത് സംഗീതം നൽകി ആലപിച്ച ഒരു ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ചിത്രം മേഘതീർത്ഥം.

ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗ

0: അൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻ സെപ്റ്റംബർ 10 വരെ. നാൽക്കടിപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്രവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
3: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
6: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഗ്രീഷ്യസ്.

0: ഒരു സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെന്താ ഇത്ര പ്രത്യേകത?
5: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
6: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി അലക്സ് പോൾ സംഗീതം പകർന്ന് MG ശ്രീകുമാർ പാടിയത്, ചിത്രം അലി ഭായ്.

0: രാവണപ്രഭു എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്, പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും സംഘവും.
1: ഇഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് സുരക്ഷിത അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രത്യേക പരീക്ഷാ കേന്ദ്രങ്ങൾ, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയോടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ നവീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. 4 റെയിൽവേ പദ്ധതികളും 1 ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെയുള്ളവയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് മറ്റന്നാൾ നിർവഹിക്കും. പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി സ്വതന്ത്ര അംഗം മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. LDF പിന്തുണയിൽ 16 വോട്ടുകളാണ് മായ നേടിയത്. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ചുവപ്പ്

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പനിനീർ പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് ഇളയരാജ, പാടിയത് യേശുദാസും ജാനകിയും.

0: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
9: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
10: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: 1000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്കുക.
1: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് മണികാന്ത് കദ്രയുടെ സംഗീതത്തിൽ കാർത്തിക്കും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്മാർട്ട് സിറ്റി.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എണ്ണാ വാങ്ങിക്കുന്നേ.
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
3: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
2: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
4: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
0: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
9: മേലെ വാര്യത്തെ മാലാഖ കുട്ടികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് സന്തോഷ് കേശവ്, ചിത്ര രഞ്ജിനി ജോസ്.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
8: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
9: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
3: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 to 31 വരെ.
10: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
0: സീക്രട്ട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വിവേക് മുഴക്കുന്ന്, സംഗീതം നൽകിയത് അഖിൽ ജയ്ചന്ദ്, പാടിയത് വിഷ്ണു എസ് കുറുപ്പും കാർത്തികേയും.

0: ആവശ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
0: ഫോൺ
2: ഞാൻ പറയാം.
0: എന്നാ പറയാം?
2: 90 72 503 503.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
5: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
4: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
6: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: കണ്ടീഷൻ സപ്ലൈ.
9: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
10: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി. അല്ലേ
9: തീർന്നില്ല മോളെ? 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
11: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
12: അൽ സമ്മാനം കൊണ്ടോണം.
13: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ ബാമ്പഗെ AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
14: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
13: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂൾ, ശ്രീകാര്യം, പോതൻകോൾ ആൻഡ് അറ്റ് ദമാം.
15: 30 കോടി രൂപയുടെ
16: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കണ്ണകിയും.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുക.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
6: മൈ ജി ഫ്യൂച്ചറില്
5: എന്താ ഇത്ര അത്യാവശ്യം?
6: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
5: എന്നാ ഞാനും വരുന്നളിയാ.
0: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
9: അടുത്ത ഗാനം പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും. ഗാനരചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ചിത്രം വെള്ളാനകളുടെ നാട്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9.
1: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 288 3856.
3: മനോയാനം.
4: ഫ്രീ എന്ന വാക്ക് എന്തുകൊണ്ടോ മനുഷ്യ മസ്തിഷ്കത്തിന് എന്നും ഒരു ആവേശമാണ്. അതിലേക്ക് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെടും. ഷിപ്പിംഗ് ഫ്രീ എന്ന് പറഞ്ഞ് ഓൺലൈൻ വിൽപ്പന നമ്മളെ ആകർഷിക്കുന്നു. ഒന്നിന് ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് പല ഉൽപ്പന്നങ്ങളും നമ്മളെ ആകർഷിക്കുന്നു. അതിലേക്ക് മനസ്സ് പോകുമ്പോൾ ഒരിക്കലും അതെന്തുകൊണ്ടാണെന്നോ അതിന്റെ ഗുണനിലവാരം എത്രയാണെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. 500 രൂപയിൽ കൂടുതൽ പുസ്തകം വാങ്ങിക്കുന്നവർക്ക് ഇന്ത്യയിലെവിടെയും ഷിപ്പിംഗ് ഫ്രീ എന്ന് ഓൺലൈൻ വിൽപ്പനക്കാർ പ്രഖ്യാപിച്ചു എന്ന് കരുതുക. നമ്മൾ 3 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു, 3 കൂടി 450 രൂപ. അങ്ങനെ ആവുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ കിട്ടില്ലല്ലോ. അപ്പൊ എന്തു ചെയ്യും? ഒരു പുസ്തകം കൂടി തിരഞ്ഞെടുക്കുക തന്നെ. 275 രൂപയുടെ ഒരു പുസ്തകം കൂടി എടുത്തു, അപ്പോൾ 725 രൂപ. 450 രൂപയുടെ പുസ്തകത്തിന് 30 രൂപയെ ഷിപ്പിംഗ് ചാർജ് വരൂ. ആ 30 രൂപ ഫ്രീയായി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ 275 രൂപയുടെ പുസ്തകം കൂടി തിരഞ്ഞെടുത്തത്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വിൽപ്പന കൂടുകയാണ്, അതാണ് അവരുടെ ലാഭവും. അതിനായി അവർ മുന്നോട്ട് വയ്ക്കുന്ന വാക്കാണ് ഫ്രീ. പല വ്യാപാരങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഈ ഫ്രീ എന്ന സംഗതി. 50 രൂപ അടയ്ക്കൂ, 200 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കൂ എന്ന് ഒരു കടയിൽ എഴുതി വച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തരാം, ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങാം. സ്വാഭാവികമായും നമ്മൾ ഏത് തെരഞ്ഞെടുക്കും? 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തന്നെയായിരിക്കും, കാരണം മറ്റേയിടത്ത് 50 രൂപ അങ്ങോട്ട് കൊടുക്കണം. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫ്രീ എന്നതേക്കാൾ വലിയ ഒരു കച്ചവട തന്ത്രം വേറെയില്ല എന്ന് മനസ്സിലാക്കണം. സൗജന്യമായി കിട്ടുന്ന ഒന്നും ഉപേക്ഷിക്കാൻ വയ്യ എന്ന മനോഭാവം. എവിടെ ഏത് കടയുടെ മുന്നിൽ ഫ്രീ എന്നെഴുതി വെച്ചാലും കണ്ണ് അവിടെ പതിയാതിരിക്കില്ല. ഒന്നും സൗജന്യമല്ല എന്ന യാഥാർത്ഥ്യം ഇരിക്കെ തന്നെ നമ്മൾ സൗജന്യത്തിലേക്ക് ഭ്രമിക്കപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ തന്നെ നമ്മളെ ചതിക്കുന്നു എന്നല്ലേ? അതാണ് സത്യം. നമ്മളുടെ മസ്തിഷ്കം നമ്മളെ വഞ്ചിക്കുകയാണ്. ഈ വഞ്ചനയെ മനഃശാസ്ത്രത്തിൽ 0 എഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കച്ചവടത്തിൽ 0 എഫക്റ്റിന്റെ സ്വാധീനം ഒട്ടും ചെറുതല്ല. 0 എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ബയാസാണ്, അതായത് ധാരണാപിശക്. ഈ ധാരണാപിശകിൽ ഒരു തവണയെങ്കിലും പെട്ടുപോകാത്തവരില്ല എന്നു തന്നെ ഉറപ്പിച്ചു പറയാം. എങ്ങനെ നമുക്ക് 0 എഫക്റ്റ് എന്ന ബയാസിനെ മറികടക്കാം എന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ ഒന്നും സൗജന്യമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നതാണ് ഇതിന് ആദ്യം വേണ്ടത്. പിന്നെ സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഫ്രീയായി കിട്ടുന്ന ഏതൊന്നിന്റെയും ഗുണനിലവാരമാണ്. ഒരു തത്വശാസ്ത്രം കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ സമ്മതമില്ലാതെ ഒരാൾക്കും നമ്മളെ ചതിക്കാനാവില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് ഫ്രീ എന്നെഴുതി വെച്ചതുകൊണ്ട് നമ്മൾ അവിടേക്ക് ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നു എന്ന് തന്നെയാണ്. അവർ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്, അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മളുടെ മനസ്സു തന്നെയാണ്. സ്വയം കെണിയിൽ പെടാതെ നോക്കും എന്ന് ഉറപ്പിച്ച് തീരുമാനമെടുക്കാനും കഴിയണം. സൗജന്യത്തെ സമീപിക്കേണ്ടത് അങ്ങനെയൊരു രീതിയിലാണ്. മിനിമലിസം എന്നൊരു ജീവിത ശൈലിയുണ്ട്. അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് എന്നറിയുമോ? ആവശ്യമില്ലാത്തതൊന്നും വാരി കൂട്ടരുത് എന്നാണ്. കളയേണ്ടതൊക്കെ കളയണം എന്നാണ്. ഫ്രീയിൽ അഭിരമിക്കുന്നവരായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതം വളരെ ക്വാളിറ്റേറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ബ്രാൻഡായതും ഗുണനിലവാരമുള്ളതുമായ ഒരു ഉൽപ്പന്നത്തിനൊപ്പം അതുപോലൊന്ന് ഫ്രീയായി നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? അത്യാവശ്യം ഡിസ്കൗണ്ട് നൽകാൻ കഴിയുമായിരിക്കും. ഗുണനിലവാരമുള്ള ഏതൊന്നിനും അതിൻ്റെതായ മൂല്യമുണ്ടാകും. ഒത്തിരി സാധനങ്ങൾ ഉണ്ടാകുന്നതിലല്ല, ഉള്ളതിന് നിലവാരമുണ്ടാവുക എന്നതാണ് കാര്യം. അതുകൊണ്ട് അവിടെയും ഇവിടെയും കാണുന്ന ഫ്രീകളിലേക്ക് മനസ്സ് വ്യാപരിച്ചു പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ.
3: കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
5: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിത്ത് നന്നായാൽ വിളവ് നന്നായി, വിത്ത് ഗുണം പത്ത് ഗുണം തുടങ്ങിയ പഴമൊഴികൾ കൃഷിയിൽ വിത്തിന്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മണ്ണിൽ എത്ര തന്നെ അധ്വാനിച്ചാലും എത്ര തന്നെ വളപ്രയോഗം നടത്തിയാലും ഗുണമേന്മയുള്ള വിത്തും നടീൽ വസ്തുക്കളുമല്ലെങ്കിൽ കർഷകന്റെ പ്രയത്നത്തിന് യാതൊരു ഫലവും കാണില്ല എന്ന് മാത്രമല്ല, മികച്ച വിളവ് ലഭിക്കാതെ കൃഷി നഷ്ടത്തിലാകുകയും ചെയ്യും. അതുകൊണ്ട്

തന്നെ വിളവിന്റെ അടിസ്ഥാനം വിത്താണ് എന്നതിൽ സംശയമില്ല. ഇന്നും നമ്മുടെ പല കർഷകരും വിത്തിന്റെയും നടീൽ വസ്തുക്കളുടെയും ഗുണനിലവാരത്തെക്കുറിച്ചും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവ ലഭ്യമാകുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുമൊക്കെ അജ്ഞരാണ്. ഞാറ്റുവേലയിൽ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ്. കൃഷിയിൽ നടീൽ വസ്തുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് CTCRIയിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ.

0: കൃഷിയിൽ നടീൽ വസ്തുക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കൃഷി വിജയിക്കണമെങ്കിൽ നല്ല നടീൽ വസ്തുക്കൾ വേണം. നടീൽ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വിത്ത്, മറ്റ് തൈകൾ, അതേമാതിരിയുള്ള കാര്യങ്ങൾ, ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് ഗുണമേന്മ എന്ന് പറയുമ്പം ഒന്ന് അത്യുൽപാദന ശേഷിയുള്ളവ, പിന്നെ രോഗപ്രതിരോധ ശേഷിയുള്ളത്, പിന്നെ നല്ല പോഷക ഗുണങ്ങളുള്ളത്, പാകം ചെയ്യാൻ എളുപ്പമുള്ളത്, കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ള ഇനങ്ങൾ, ഇതൊക്കെയാണ്. ദീർഘകാല വിളകളുണ്ട്, ഹ്രസ്വകാല വിളകളുണ്ട്. ദീർഘകാല വിളകൾ എന്ന് പറയുമ്പോഴത്തേക്ക് തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, റബ്ബർ, അങ്ങനെയുള്ളത്. അങ്ങനെയുള്ള വിളകളുടെ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് നമുക്ക് കാര്യമായ നഷ്ടമുണ്ടാവും. അതുകൊണ്ട് ദീർഘകാല വിളകളുടെ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ തെങ്ങിൽ കുറിയ ഇനങ്ങളുണ്ട്, മൂപ്പ് കുറഞ്ഞ ഇനങ്ങളുണ്ട്, മാവ്, പ്ലാവ്, അതിലൊക്കെ നേരത്തെ വിളവെടുക്കാൻ പറ്റുന്ന ഇനങ്ങൾ ഇപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേമാതിരിയുള്ള ഇനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. എവിടെ നിന്ന് നമുക്ക് നടീൽ വസ്തുക്കൾ കിട്ടുന്ന പറഞ്ഞാൽ, ഒന്ന് പ്രധാനമായിട്ടും ഗവേഷണ കേന്ദ്രങ്ങളാണ്. നമുക്ക് പല ഭാഗത്തായിട്ട് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. കൂടാതെ കേരള കാർഷിക സർവകലാശാലയുടെ പല സ്ഥാപനങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ പുതിയ ഇനങ്ങൾ, വളരെ ഗുണമേന്മയുള്ള പുതിയ നല്ല ഇനങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. അത് എങ്ങനെ കർഷകർക്ക് കിട്ടും, അതിനെ എങ്ങനെ വർദ്ധിപ്പിച്ച് കർഷകർക്ക് കൊടുക്കാൻ സാധിക്കും, അത് ഈ ഗവേഷണ കേന്ദ്രങ്ങളിലും കാർഷിക യൂണിവേഴ്സിറ്റിയുടെ പല സ്ഥാപനങ്ങളിലും ഇത് വർദ്ധിപ്പിച്ച് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കൂടാതെ സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഫാം, അവിടെ നിന്നും ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഫാം, അതുകൂടാതെ സ്റ്റേറ്റ് സീഡ് ഫാം, ഇവിടെ നിന്നൊക്കെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കർഷകർക്ക് വിതരണം ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പെരിങ്ങമല ഫാമിൽ പോയിരുന്നു. ലക്ഷക്കണക്കിന് തൈകൾ കുരുമുളകിൻ്റെയും മാവ്, പ്ലാവ്, അതിൻ്റെയൊക്കെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ KVK കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴിയും, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ വഴിയും, NGO വഴിയും, പിന്നെ പല നഴ്സറികളുണ്ട്, അവിടെ നിന്നൊക്കെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് കൂടാതെ കർഷകർ അവരുടേതായിട്ടുള്ള ഇനങ്ങൾ തന്നെ ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഗുണമേന്മയുള്ള ഇനങ്ങൾ, കർഷകരുടെ സ്വന്തം ഇനങ്ങളാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് നാഷണൽ സീഡ്സ് കോർപ്പറേഷനുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിത്ത് വിതരണം ചെയ്യാനായിട്ട് നാഷണൽ സീഡ് കോർപ്പറേഷൻ്റെ പല സെൻറ്റേഴ്സുണ്ട്. നമുക്കിത് കൂടാതെ സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ഉണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും. സീഡ് ടെസ്റ്റിംഗ് ലാബ്, അതുവഴി നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് മാറ്റി വേണം കൊടുക്കാനായിട്ട്. ഈ വിത്തുകളും വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ്സ്, അതിൽ പ്രധാനമായിട്ടും വിത്ത് കമ്പുകൾ, കിഴങ്ങുകൾ, ചെറിയ ചെടികൾ, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ടിഷ്യൂ കൾച്ചർ വഴി, ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിപ്പോൾ തന്നെ ടിഷ്യൂ കൾച്ചർ ലാബുകൾ പല ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വാഴയിലും മറ്റ് അലങ്കാര ചെടികളിലുമൊക്കെ ലക്ഷക്കണക്കിന് തൈ ഇപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വളരെയധികം കൂടുതൽ അതിനെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം, പിന്നെ അത് രോഗങ്ങളും കീടങ്ങളിൽ നിന്നും വിമുക്തമായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. മാസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് വൈറസ് എലിമിനേഷൻ എന്നാണ് സാധാരണ പറയാറുള്ളത്. അതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്നുള്ളത് മിനി സെറ്റ് ടെക്നിക്ക് എന്ന് പറയും. അത് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം മരച്ചീനി, ചേന, കാച്ചിൽ, അതിനെയൊക്കെ മിനി സെറ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് കൂടുതലായിട്ട് വർദ്ധിപ്പിച്ച് കർഷകർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതെല്ലാം നല്ല നടീൽ വസ്തുക്കൾ, പെട്ടെന്ന് പൊടിക്കണം, നല്ല ആരോഗ്യമുള്ളതായിരിക്കണം, അതിൽ വേറെ കളയും വേറെ അതിൻ്റെ വിത്തുകളൊന്നും പാടില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, കർഷകർക്ക് കൃത്യസമയത്ത് തന്നെ ഈ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കണം. അവർ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് കിട്ടണം, അല്ലാതെ താമസിച്ചു പോയി കഴിഞ്ഞാൽ അതിന് വിള നഷ്ടപ്പെട്ടു. പിന്നെ ഒന്നുള്ളത് ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് നടീൽ വസ്തുക്കൾ കിട്ടണം. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൃത്യസമയത്ത് തന്നെ നമുക്ക് വിത്ത് വിതരണം ചെയ്യാൻ സാധിക്കണം. രാജ്യത്തിന് പുറത്തു നിന്നും കൊണ്ടുവരുന്ന വിത്തുകളും നടീൽ വസ്തുക്കളും നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ രോഗാണുക്കളുണ്ടാവാം, കീടങ്ങൾ, കളയുടെ വിത്തുകൾ, തൈകളും അതൊക്കെ ഉണ്ടാവും. അതെല്ലാം ശ്രദ്ധിച്ച് അതിനെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമേ അത് കർഷകർക്ക് വിതരണം ചെയ്യാൻ പാടുള്ളൂ. വിത്തുകളും തൈകളും ദൂരസ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് കേടുവരാൻ പാടില്ല. അതിൽ നല്ല പാക്ക് ചെയ്ത് വേണം അയക്കാനുള്ളത്. അതിൻ്റെ തൈകളൊന്നും ചതയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചിലത് ചെയ്യുന്നുണ്ട്, ചിലർ മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ അത് കേടുകൂടാതെ അയക്കാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിത്തുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൃഷിയിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ വിളവിറക്കാൻ സാധിക്കും, കൂടുതൽ വിളവ് കിട്ടുകയും ചെയ്യും, കർഷകർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും സാധിക്കും. നമുക്ക് കൃഷിയിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് വിത്ത്, വളം, വെള്ളം, സംരക്ഷണം, ഈ നാല് ഘടകങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ വിത്താണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ആ വിത്തിൽ പിഴച്ചു കഴിഞ്ഞാൽ ബാക്കി കൃഷി മൊത്തം നശിച്ചു പോകും. നമുക്കിപ്പം പുറമേ നിന്ന് ധാരാളം വിത്ത് വരുന്നുണ്ട്, അല്ലാതെ തന്നെ ലോക്കലായിട്ടും പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അപ്പം കർഷകരത് അതിൽ വഞ്ചിതരാവാൻ പാടില്ല. എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷനോ ഇല്ലെങ്കിൽ ഒരു നിയന്ത്രണം വേണം. ഇതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കണം. വെളിയിൽ നിന്ന് വരുന്ന വിത്തുകൾ നമുക്കറിയാൻ പറ്റില്ല, നല്ല പാക്കിങ്ങാണ്, ഭയങ്കര വിലയാണ്. ചിലത് നല്ല വിത്തുകളുണ്ട്, പക്ഷെ ചിലതൊക്കെ വെറും തട്ടിപ്പാണ്, നമുക്കത് ഒരു ഗ്യാരണ്ടിയും ഇല്ല അത് പൊടിക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അതിലെ ക്വാളിറ്റി, അതിൻ്റെ ജെർമിനേഷൻ, എക്സ്പയറി ഡേറ്റ്, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ മോശമായ വിത്തുകളെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം വേണം. മറ്റ് പല രാജ്യങ്ങളിലും ഇതിന് കനത്ത ശിക്ഷയാണ് നൽകുന്നത്. കവറിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരാണോ സപ്ലൈ ചെയ്തത് അവർക്ക് കാര്യമായ ശിക്ഷ, അത് ജയിൽ ജീവിതം വരെയുള്ള ശിക്ഷകളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വലിയ കോമ്പൻസേഷനും കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അത്രത്തോളം ആയിട്ടില്ല, എന്നാലും ചില സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഹരിയാനയിലൊക്കെ അങ്ങനെ ഇപ്പോൾ പുതിയ സീഡ് ആക്ടുകൾ അവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ തീരുമാനങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നല്ല വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം, സർക്കാർ സ്ഥാപനമായാലും ശരി, മറ്റ് നഴ്സറികളായാലും ശരി, പിന്നെ നല്ല കൃഷിക്കാരുണ്ട്, ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ നാടൻ വിത്തുകളായാലും ശരി നല്ല രീതിയിൽ അത് ഉൽപ്പാദിപ്പിച്ച കർഷകർ, എനിക്ക് അനുഭവമുണ്ട്. 100 വിത്ത് ഇട്ട് കഴിഞ്ഞാൽ 100 വിത്തും പൊടിക്കും. അപ്പോൾ അങ്ങനെയുള്ള കർഷകരും ഉണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് അതിന് കൂടുതൽ അതിനുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ നൽകേണ്ടതാണ്. നമുക്കിങ്ങനെ ഒരു ആക്ട് തന്നെയുണ്ട്, PPVFRA എന്നും പറഞ്ഞ ഒരു ആക്ട് തന്നെയുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്, അങ്ങനെ ഒരു ആക്ട് തന്നെയുണ്ട്. അത് പ്രകാരം കർഷകർക്ക് അതിൽ പല ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർഷകരെ കണ്ടുപിടിച്ച് അവർക്ക് അതിനുള്ള സഹായങ്ങൾ കൊടുക്കേണ്ടതാണ്.
1: നടീൽ വസ്തുക്കൾ എവിടെ നിന്നൊക്കെ വിശ്വസിച്ച് വാങ്ങാമെന്നും അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നുമൊക്കെ മനസ്സിലായല്ലോ അല്ലേ?

കൃഷിയിൽ നടീൽ വസ്തുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് CTCRIയിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ. ഇനി ഒരു നാടൻ പാട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേലയാണ് ഇതുവരെ കേട്ടത്.
2: എന്തേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നാല് റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാത പദ്ധതിയും ഉൾപ്പെടെയുള്ളവയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിലെ ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് സൌജന്യ റേഷൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് മറ്റന്നാൾ നിർവഹിക്കും. ഓണവിപണിയിൽ മുന്നേറ്റവുമായി സപ്ലൈകോ. ഓഗസ്റ്റ് 1 മുതൽ 19 ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം വിറ്റുവരവ് 207 കോടി രൂപ പിന്നിട്ടു. സംസ്ഥാനത്തെ എൽ പി യു പി വിദ്യാർത്ഥികളിലെ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം വിഷയങ്ങളിലെ പഠന പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ നൂതന പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം പേരൂർക്കട മണ്ണന്തല റോഡിൽ മുക്കോല മുതൽ മണ്ണന്തല വരെ ടാറിംഗ് നടക്കുന്നതിനാൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 വരെ ഗതാഗത നിയന്ത്രണം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. നാളെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥ, കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥ തലയിലെഴുത്ത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ, മുഖത്തല ജി ഗോപകുമാർ പാടിയ മലയാള കൃതികൾ. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം സാഹിത പ്രമുഖൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, നാലപ്പാട്ട് നാരായണമേനോന്റെ ഓണക്കാഴ്ച എന്ന കവിത, ആലാപനം സരിത ആർ സി നായർ. ഉദയഗീതം പാറശാല ബി പൊന്നമ്മാൾ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 115. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, ചന്ദ്രയാൻ ദൌത്യം, ഭാരതത്തിന്റെ അഭിമാനം. VSSC ഡെപ്യൂട്ടി ഡയറക്ടർ ജയലക്ഷ്മി എൽ സംസാരിക്കുന്നു. പ്രകാശധാര, മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? ഡോക്ടർ പൊന്നി കൃഷ്ണൻ ജി സംസാരിക്കുന്നു. 1:02 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 നാടകം തൂലിക അവസാന ഭാഗം, രചന SV വേണുഗോപൻ നായർ, സംവിധാനം രവീന്ദ്രൻ ചെന്നിലോട്, ശബ്ദം നൽകുന്നവർ കരമന ജനാർദ്ദനൻ നായർ, KPSC സണ്ണി, വില്യം ഡിക്രൂസ്, ഡി ഷൺമുഖൻ പിള്ള, എം സോമശേഖരൻ നായർ, മള്ളൂർ രാമകൃഷ്ണൻ, തൃശൂർ വിജയരാജ്, ജി ഗോപാലകൃഷ്ണൻ, അമ്പാടി തങ്കപ്പൻ, മനൂർ കോണം മോഹൻരാജ്, രാജൻ തരകര, SA സ്വാമി, തോമസ് പട്ടാഴി, മല്ലപ്പള്ളി മോഹനൻ, ആന്റണി തറയിൽ, കാട്ടാക്കട പ്രേംകുമാർ, ലീലാ പണിക്കർ, TR ഓമന. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4:00 കാതിലൊരു പാട്ട്, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ, ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ, സാവിത്രി MN പാടുന്ന കൃതികൾ, AL മഞ്ജുള രാജേഷ് വയലിൻ, PR ഹരീഷ് മൃദംഗം. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിൽ നജീം അർഷാദും സുജാതയും പാടിയത്, രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ശ്രീഭദ്ര ഫേർണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേർണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്. കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേർണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
2: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. 1 പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും.
1: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
2: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
1: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
5: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
6: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈത്തി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
5: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
7: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
8: ഓർഡിനറി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കാർത്തികും മധു ബാലകൃഷ്ണനും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: ഇതുവരെ കേട്ടത് മുഖത്തല ജി ഗോപകുമാർ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ലെവിൻ കെ വിജയൻ മൃദംഗം.
1: സംഗീതസുധ സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ സഹകരണ നിയമങ്ങൾ ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സ്പീഡ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്.

ശ്രീജിത്ത് ഉണ്ണികൃഷ്ണന്റെ വരികൾ, കൈലാസ് മേനോന്റെ സംഗീതം. നാലാമുറ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് വൈഷ്ണവ് ഗിരീഷ്, മിഥുൻ ദേവ്, കൃഷ്ണനുണ്ണി ഗിരീഷ്.

ചലച്ചിത്രഗാനങ്ങൾ ഇനി നിശാ സുരഭിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 നിശാ സുരഭി. നിശാ സുരഭിയിൽ ഇന്നാദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്, പാടിയത് ചിത്ര.

0: ഇന്നത്തെ നിശാസുരഭി പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ഇതുവരെ ഒപ്പമുണ്ടായിരുന്നത് രഞ്ജിനി മനോജ്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിക്കുന്നു.
1: മനുഷ്യൻ എത്ര സുന്ദരമായ പദം. വിസ്തൃത റഷ്യൻ സാഹിത്യകാരൻ മാക്സിം ഗോർക്കി മാനവികതയുടെ മനോഹരമായ മുഖം സ്വപ്നം കണ്ടത് ഓർക്കുന്നു. ഗോർക്കിയുടെ വാക്കുകൾ മനസ്സിൽ വരഞ്ഞിടുന്നു. മനുഷ്യൻ സുന്ദരമായ പദം. മനുഷ്യനെ സുന്ദരനാക്കുന്നത് എന്താണ്? സൃഷ്ടിയുടെ പൂർണ്ണത എന്ന എഴുത്തുകാർ. അറിവ്, വിജ്ഞാനം, വിവേകം, സംസ്കാരം എന്നിങ്ങനെ പല തലങ്ങൾ. ഇതിനേക്കാൾ പ്രധാനമായി ഒന്നുമില്ല. അതേക്കുറിച്ച് ആദ്യം പറയാം. ഇതര ജീവികളോട്, പ്രകൃതിയോട് കരുണ ചെയ്യാൻ കടപ്പെട്ട മനുഷ്യൻ. കരുണയാണ് മനുഷ്യൻ എന്ന് ഉറപ്പിച്ചു പറയാം എന്ന് തോന്നുന്നു. അതാണ് അവനെ സുന്ദരനാക്കുന്നത്. സർവാഭീഷ്ടദായിനിയായ പ്രകൃതി എല്ലാ നന്മകളുടെയും ഫലസമൃദ്ധി വിവേകത്തോടെ പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്നതിന്, പ്രയോജനപ്പെടുത്തുന്നതിന് കടപ്പെട്ട മനുഷ്യൻ നിർഭാഗ്യവശാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. അത് നിഷേധിക്കുക വയ്യ. പ്രകൃതിയെ രക്ഷിച്ചു വളർത്തേണ്ട മനുഷ്യൻ, സ്വന്തം അധ്വാനം കൊണ്ട് ഭൂമിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച മനുഷ്യൻ്റെ മഹിമ ആദവും ദൈവവും എന്ന കവിതയിൽ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ പക്ഷികളും മൃഗങ്ങളും പ്രകൃതിയെ ചലനപൂർണമാക്കുന്നു, ചൈതന്യവത്താക്കുന്നു. ആദികാവ്യമായ രാമായണം പിറവിയെടുക്കുന്നത് ക്രൂരനായ കാട്ടാളൻ മരക്കൊമ്പിൽ കൊക്കുരസി രസിച്ച ഇണപക്ഷികളിലൊന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്ന സന്ദർഭത്തോട് പ്രതികരിച്ചുകൊണ്ടാണ്. പിടഞ്ഞുവീണ് ജീവൻ വെടിയുന്ന പക്ഷിയുടെ രോദനം കാട്ടാളനെ മനുഷ്യനാക്കി, കവിയാക്കി ആദികാവ്യം പിറന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് വയലാർ രാമവർമ്മ എഴുതി. ആക്രമണകാരിയായ മനുഷ്യനോട് മാ നിഷാദ എന്ന് കൽപ്പിക്കാൻ എക്കാലത്തും കവി മനസ്സുകൾ ഒരുക്കം. മാനവികതയുടെ മധുര സന്ദേശം ഏറ്റുപാടുന്ന ഈ പുണ്യദിനത്തിലും ആക്രമണത്തിന് എതിരായ ശബ്ദം മുഴങ്ങുന്നു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആഹ്വാനം. മനുഷ്യരക്തപ്പുഴ ഒഴുകി ഭൂമി മനസ്സ് ദുഃഖസാന്ദ്രമാക്കരുത്. പാവപ്പെട്ട ആളുകളെ, ദുർബല ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്ത് ധനവും പദവിയും അധികാരവും കൈയാളുന്നവർ മതിക്കരുത്. മനുഷ്യൻ്റെ അഹങ്കാരത്തിനെതിരെ സാമ്രാജ്യ ശക്തികളുടെ കുടില തന്ത്രങ്ങൾക്ക് വിരോധമായി കവികളും ചിന്തകന്മാരും സദാ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. മാനവികതയുടെ അഥവാ മനുഷ്യത്വത്തിൻ്റെ മഹാസന്ദേശം അവരിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ദുഃഖങ്ങളുടെ ഉറവിടം തേടിപ്പോയ സിദ്ധാർത്ഥൻ്റെ കഥ ചരിത്രത്തിൽ നാം വായിക്കുന്നു. 12 വർഷം തപസ് ചെയ്ത് ആ ദുഃഖത്തിന് കാരണം കണ്ടെത്താൻ സിദ്ധാർത്ഥന് കഴിഞ്ഞു. അവിടുന്ന് ശ്രീബുദ്ധനായി കാലത്തെ നയിക്കുന്നു. കവികൾ എപ്പോഴും കരയുന്ന കണ്ണുകൾ തേടുന്നു. കവിത മനസ്സുകളെ ആശ്വസിപ്പിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ആശ്വാസമേകുന്നു. കല കാരുണ്യമാണ്. വിശക്കുന്നവന് ഉപദേശങ്ങളല്ല, ഭക്ഷണമാണ് വേണ്ടത്. കാരുണ്യപൂർവ്വം ദരിദ്രരെ ആശ്വസിപ്പിക്കുവാനും ജീവിതസന്ധികളിൽ ഉഴലുന്നവർക്ക് ആശ്വാസം നൽകാനും കഴിയുന്നു എന്നതാണ് യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ അടയാളം. ദാഹജലത്തിന് കൈനീട്ടുന്ന ഗുരുവിനെ പുരാണങ്ങളിൽ നാം ദർശിക്കുന്നു. ദാഹജലം പകർന്നു നൽകാൻ, വിശപ്പടക്കാൻ, ഭക്ഷണം നൽകാൻ, നഗ്നരായവരെ ഉടുപ്പിക്കാൻ, സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യാൻ സംസ്കാരമുള്ള മനുഷ്യർക്ക് കടമയുണ്ട്. കരുണയേക്കാൾ വലിയ ദൈവശാസ്ത്രമില്ല. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം പകരുക. ആരെയും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാതെ എല്ലാവർക്കും അർഹതപ്പെട്ടത് ഉറപ്പുവരുത്തുക. ഇത് പരിഷ്കൃത മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്, ഔദാര്യമല്ല. മാനവികതയുടെ മധുര സന്ദേശം വിളംബരം ചെയ്യുന്ന ഈ ദിനാശംസ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ പോലെ പ്രകാശദായകമാണ്. ആധുനിക കാലത്ത് പ്രാധാന്യം നൽകി നാം ആചരിക്കുന്ന മാനവികതയുടെ ഈ ശുഭദിനം നമുക്ക് നവസങ്കല്പങ്ങളുടെ പുതിയൊരു സംസ്കാര ലോകം സൃഷ്ടിക്കാൻ സഹായകമായി ഭവിക്കട്ടെ. കരുണാമയമായ ഭൂമി, സ്നേഹോജ്ജ്വലമായ ആകാശം.
0: ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 15 സെക്കൻഡും. ഇനി നാളെ രാവിലെ 5:48 വരെ തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതിയിലെ

होती है गन्नों से पारा।